ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1852 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലി നബീകം, ഉമ്പിയപുര. ഇന്ന് ശകവർഷം 1947, വൈശാഖം 25, മലയാള വർഷം 1201, എടവം 1. 2026 മെയ് 15 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 6:20:52.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ, 7:20 ദ്വീപ് വിശേഷം, ഇതിൽ സേവന വാർത്തകൾ കേൾക്കാം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും 7:45 കവരത്തി പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ബീഗം സാബിയ പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള ചാറ്റൽ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കോ സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി അമിനി ദ്വീപുകളിൽ 31 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 29 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തി. അഗത്തി 33 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 26 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുമ്പോൾ മിനിക്കോയി ദ്വീപിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ഇതോടുകൂടി കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: പേരുകളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശനെ AICC തിരഞ്ഞെടുത്തു. UDF സർക്കാരിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി CPM തെരഞ്ഞെടുത്തു. SSLC പരീക്ഷാഫലം ഇന്ന് 3 മണിക്ക്. PRD ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രഖ്യാപിക്കും. ഇതോടൊപ്പം THSLC, THSLC ഹിയറിംഗ് ഇംപേർഡ്, SSLC ഹിയറിംഗ് ഇംപേർഡ്, AHSLC എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും. ഇന്ത്യൻ പതാകയുള്ള ചരക്ക് കപ്പലിന് നേരെ ഒമാൻ തീരത്തിനടുത്തുവച്ച് ബുധനാഴ്ച ആക്രമണമുണ്ടായെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നും അറിയിച്ചു. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇറാൻ, റഷ്യൻ വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. ഫ്രഞ്ച് ലീഗ് 1 ഫുട്ബോളിൽ തുടർച്ചയായി 5-ാം തവണയും PSG കിരീടം ചൂടി.
1: വികസിത സമൂഹങ്ങളുടെ പ്രധാന സവിശേഷതകളിലൊന്നാണ് വയോജനങ്ങളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ്. ഇന്ന് കേരളവും അതേ പാതയിലാണ്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കൈവരിച്ച പുരോഗതികൾ ആയുർദൈർഘ്യം ഉയർത്തിയപ്പോൾ മുതിർന്ന പൌരന്മാരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട പുതിയ വെല്ലുവിളികളും ഉയർന്നുവരുന്നു. ഏകാന്തത, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ആശങ്കകൾ, കുടുംബഘടനകളിലെ മാറ്റങ്ങൾ, പരിചരണ സംവിധാനങ്ങളുടെ കുറവ്, നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് വയോജനങ്ങൾ നേരിടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ്

0: യുവജനങ്ങൾക്കായി പ്രത്യേക മന്ത്രാലയം എന്ന ആശയത്തിന്റെ പ്രാധാന്യം. കേരളത്തിലെ വയോജനങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടലിന് ഒരു പ്രത്യേക മന്ത്രാലയം എങ്ങനെയാണ് പരിഹാരമാകുന്നത്?
1: കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ജനസംഖ്യാ സാഹചര്യത്തിൽ പ്രായമായവർ നേരിടുന്ന വെല്ലുവിളികളും അവ പരിഹരിക്കാൻ ഒരു പ്രത്യേക മന്ത്രാലയത്തിന്റെ ആവശ്യകതയും ഏറെ പ്രസക്തമാണ്.
0: കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ് സോഷ്യോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സന്ധ്യ ആർ.എസ്.
1: കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും പ്രായമായവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇത് അവരിൽ കടുത്ത ഏകാന്തതയ്ക്കും വിഷാദ രോഗങ്ങൾക്കും കാരണമാകുന്നു. ജീവിതശൈലി രോഗങ്ങൾ കൃത്യമായ ചികിത്സയും പരിചരണവും അത്യാവശ്യമാണ്. എന്നാൽ വീടുകളിൽ പരിചരിക്കാൻ ആളില്ലാത്തത് വലിയൊരു പ്രതിസന്ധിയുമാണ്. പെൻഷൻ ഇല്ലാത്തവരും മക്കളെ ആശ്രയിച്ച് കഴിയുന്നവരുമായ വലിയൊരു വിഭാഗം സാമ്പത്തികമായ സുരക്ഷിതത്വമില്ലായ്മ അനുഭവിക്കുന്നുണ്ട്. ആധുനിക ഡിജിറ്റൽ ലോകവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതും പൊതു ഇടങ്ങളിൽ ഇവർക്കായി പ്രത്യേക സൌകര്യങ്ങൾ കുറവായതും ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. നിലവിൽ വയോജനക്ഷേമം സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് വരുന്നത്. എന്നാൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 15% വയോജനങ്ങളാണ് എന്നതിനാൽ ഒരു പ്രത്യേക മന്ത്രാലയം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണം, ആഭ്യന്തരം എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വയോജനങ്ങൾക്കായി സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കാൻ തീർച്ചയായും ഒരു പ്രത്യേക മന്ത്രാലയത്തിന് സാധിക്കും.
0: ഒറ്റയ്ക്ക് കഴിയുന്ന വയോധികർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സുരക്ഷയെക്കുറിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VAN നമ്പൂതിരി.
2: നല്ലൊരു വിഭാഗം മുതിർന്ന പൌരന്മാർ ഒറ്റക്ക് മാത്രമോ താമസിക്കുവാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സുരക്ഷാ പ്രശ്നവും അതീവ പ്രാധാന്യമർഹിക്കുന്നു. മുതിർന്നവർ ചികിത്സക്കും മറ്റുമായി തങ്ങളുടെ സമ്പാദ്യങ്ങൾ സ്വരൂപിച്ച് പണമായും ചിലപ്പോൾ സ്വർണമായും കരുതി വെച്ചിട്ടുണ്ടാകാം. ഇത് തട്ടിപ്പറിക്കാൻ ലക്ഷ്യമിട്ടുള്ള കള്ളന്മാരും കാണും. മറ്റൊരു കാര്യം, മുതിർന്ന പൌരന്മാരെ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോം കെയർ സേവനം നൽകുവാനോ ആസ്പത്രികളിൽ എത്തിക്കുവാനോ അടിയന്തര ചികിത്സ നൽകുവാനുമുള്ള ഏർപ്പാടുകൾ വേണ്ടതുണ്ട്. റോഡപകടങ്ങളിൽ മരിക്കുന്നവരിൽ ധാരാളം വയോജനങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സീബ്ര ക്രോസിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും അത് കൃത്യമായി പാലിക്കുന്ന രീതി ഉറപ്പാക്കുകയും വേണം. പുത്തൻ സാങ്കേതിക വിദ്യകൾ അറിയാത്തവരാണ് പല വയോജനങ്ങളും. സൈബർ തട്ടിപ്പിലൂടെ തട്ടിയെടുക്കുവാൻ വളരെ എളുപ്പമാണ്. അവർക്ക് പരിശീലനവും നൽകണം. പൊതു ഇടങ്ങൾ, പാർക്കുകൾ, ബീച്ചുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. വയോജന കമ്മീഷനും വാഗ്ദത്തം ചെയ്യപ്പെട്ട വയോജന വകുപ്പും മുതിർന്നവരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ആവശ്യമായ നിലവിലുള്ള സംവിധാനങ്ങൾ വിലയിരുത്തുകയും ഈ കാര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് സംവിധാനം ഒരുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉണ്ട്.
0: പെൻഷൻ വർധനവ് വയോജനങ്ങളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്?
3: ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായി അതിവേഗം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ
0: സംസ്ഥാന. ആസൂത്രണ ബോർഡ് പ്ലാൻ കോർഡിനേഷൻ വിഭാഗം മുൻ ചീഫും സാമ്പത്തിക വിദഗ്ധനുമായ കമലാസനൻ കാര്യാട്ട്.
3: ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 ആർട്ടിക്കിൾ 41 പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുള്ളത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിലും അനർഹമായ ദാരിദ്ര്യമുണ്ടാകുന്ന മറ്റവസ്ഥകളിലും ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്താൻ രാഷ്ട്രം അതിന്റെ സാമ്പത്തികമായ കഴിവിന്റെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണ് എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. ഭരണഘടനയിലെ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് 2007 മുതിർന്ന പൌരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തിനുള്ള പ്രത്യേക നിയമം പാസാക്കിയത്. രാഷ്ട്രനയത്തിന്റെ ഈ നിർദ്ദേശ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സംസ്ഥാനത്ത് വയോജന ക്ഷേമത്തിനടക്കമുള്ള വിവിധ ക്ഷേമ പെൻഷനുകൾ നൽകി വരുന്നത്. വർഷങ്ങളായി ഇപ്രകാരം ക്ഷേമ പെൻഷനുകൾ നൽകി വരുന്നുണ്ടെങ്കിലും ഭരണഘടനാപരമായ ഒരു ചുമതലയായി ഇതിനെ കാണുന്നതിന് പകരം ഒരു ഔദാര്യമായി കാണുന്ന സമീപനമാണ് നമ്മുടെ സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും വിവിധ സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നത്. ഈ ഔദാര്യത്തിന്റെ സമീപന നിമിത്തമാണ് ക്ഷേമ പെൻഷനുകൾ നാളുകളായി കുടിശ്ശിക വരുത്തുന്ന സമീപനം സ്വീകരിക്കുന്നതിനിടയാകുന്നത്. വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ പരിരക്ഷ, ചികിത്സ എന്നിവയ്ക്കായാണ് പെൻഷൻ തുക നൽകുന്നതെങ്കിലും അത് കുടിശ്ശിക വരുത്തുന്നത് മൂലം ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സമയത്ത് അത് പ്രയോജനപ്പെടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ക്ഷേമ പെൻഷനുകൾ എല്ലാം തന്നെ നൽകുന്നത് സാമ്പത്തികമായി സ്വയം പര്യാപ്തത ഇല്ലാത്ത സമൂഹത്തിലെ താഴെത്തട്ടുള്ള ജനവിഭാഗങ്ങൾക്കാണ് എന്നതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് അത് നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത നമ്മളെ ഗൌരവമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നൽകി വരുന്ന പ്രതിമാസ പെൻഷൻ തുക അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള പെൻഷൻ കൈപ്പറ്റുന്ന ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ പര്യാപ്തമാണോ എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്.
0: വയോജന ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന പദ്ധതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹിക നീതി വകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടറും തിരുവനന്തപുരം സെന്റർ ഫോർ

0: ആൻഡ്രോളജിക്കൽ സ്റ്റഡീസ് ഡയറക്ടറുമായ ഡോക്ടർ പി പ്രതാപൻ.
1: ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഈ 2024-25 ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ച കേരള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്, കേരളത്തിലെ 16 ജില്ലാ ആശുപത്രികളിൽ 10 കിടക്കകളോട് കൂടിയ ജെറിയാട്രിക് വാർഡുകൾ ആരംഭിച്ചിട്ടുണ്ട്. 227 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വയോ ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. 716 വൃദ്ധസേവനങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. 2025 വളരെ വിശദമായ ഒരു വയോജന നയവും കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് വഴി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വയോമിത്രം പദ്ധതി, മന്ദഹാസം പദ്ധതി, സായംപ്രഭാ ഹോമുകൾ, സൈക്കോ സോഷ്യൽ കെയറുകൾ, വയോസൗഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതി, വയോ മധുരം പദ്ധതി എന്നിവ.
0: നിലവിലെ വകുപ്പുകൾക്ക് പുറമെ വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാകുന്നതിന്റെ ഭരണപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ്?
2: മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കുമെന്നുള്ള പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നു.
0: സാമൂഹിക നീതി വകുപ്പിന്റെ എൽഡർ ലൈൻ പദ്ധതി പ്രോജക്ട് മാനേജർ AR അരുൺ രാജ്.
2: നിലവിൽ മുതിർന്ന പൗരന്മാർക്കായി നടപ്പിലാക്കി വരുന്ന പല പദ്ധതികളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് നടപ്പിലാക്കി വരുന്നത്. മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി ഒരു പുതിയ വകുപ്പ് രൂപീകരിക്കുന്നതിലൂടെ ഇത്തരം പദ്ധതികളും സേവനങ്ങളും ഒക്കെ തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കൂടുതൽ ഏകോപിതമായ രീതിയിൽ കൂടുതൽ കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നതിന് സഹായമാകുമെന്ന് കരുതുന്നു. പ്രത്യേക ആരോഗ്യ സംവിധാനങ്ങൾ, ഡേ കെയർ സെന്ററുകൾ, കൌൺസിലിംഗ് സേവനങ്ങൾ, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിചരണം, മാനസിക ഉല്ലാസത്തിനായുള്ള വിനോദ പരിപാടികൾ, അടിയന്തര സാഹചര്യങ്ങളുടെ സഹായം തുടങ്ങിയവ കൂടുതൽ ശക്തിപ്പെടുത്തണം. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്കും ഈ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റം വരണം. എന്നാൽ ഒരു വകുപ്പ് രൂപീകരിക്കുന്നതിനോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാരെ ഒരു ബാധ്യതയെ കാണാതെ അവരുടെ അനുഭവങ്ങളും സംഭാവനകളും സമൂഹത്തിന് വിലപ്പെട്ടതാണെന്ന ബോധ്യത്തോടുകൂടിയുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഞാൻ കരുതുന്നു. ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ സീനിയർ സിറ്റിസനായുള്ള അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്കായുള്ള പുതിയ വകുപ്പ് കേരളത്തിലെ വയോജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ വളരെ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
0: ഡോക്ടർ പി പ്രതാപൻ.
1: 2019 കേരളത്തിലെ ആകെയുള്ള ജനസംഖ്യയിലെ 19.4% പേർ 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരായി മാറിയിട്ടുണ്ട് എന്നാണ് ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ആകെയുള്ള വയോജനങ്ങളിൽ 40% പേരും 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുമാണ്. വയോജന പഠന കേന്ദ്രം നടത്തിയ ഈ പഠന റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടത് പറയുന്നത്, 80 വയസ്സ് കഴിഞ്ഞ വനിതകളാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും മറ്റു അനുഭവിക്കുന്നതുമായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം 80 വയസ്സാകുമ്പോൾ അവർക്ക് ഭൂരിപക്ഷം പേർക്കും ഭർത്താവില്ല, ആശ്രയിക്കാൻ ആളില്ല, അതുകൊണ്ട് ആശുപത്രിയിൽ പോകാനോ ചികിത്സിക്കാനോ ഉള്ള സൗകര്യം കുറയുകയാണ് ചെയ്യുന്നത്. ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത്, 80 വയസ്സ് കഴിഞ്ഞവരിൽ 64% പേർക്ക് ഓർമ്മക്കുറവുണ്ട്, 60% പേർക്ക് ഉറക്കക്കുറവുണ്ട്, 42% പേർക്ക് തലകറക്കമുണ്ട്, എന്നാലും ചികിത്സ വേണ്ട, ഇതൊക്കെ വാർദ്ധക്യ സഹജമായ കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ചികിത്സ തേടുന്നവരെ പറ്റി അന്വേഷിച്ചപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവരിൽ 52.2% പേർ പുരുഷന്മാരും 43.8% പേർ സ്ത്രീകളുമാണ് ചികിത്സ തേടി പോകുന്നത്. 80 വയസ്സ് കഴിഞ്ഞവരിലാണെങ്കിൽ 60.6% പേർ പുരുഷന്മാരും 39.4% പേർ സ്ത്രീകളുമാണ്. പ്രായം കൂടുന്തോറും ചികിത്സയ്ക്ക് പോകുന്നവർ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്.
0: കമലാസനൻ കാര്യാട്ട്.
3: മുൻ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയിൽ നിന്ന് നമ്മുടെ ക്ഷേമ പെൻഷൻ 2500 രൂപയിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം വളരെയധികം പ്രത്യാശ നൽകിയതാണ്. പക്ഷേങ്കിലും അത് പൂർണ്ണമായി നടപ്പാക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞില്ല. പുതിയ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പ്രതിമാസ പെൻഷൻ തുക 3000 രൂപയായി ഉയർത്തുമെന്നാണ്. ഇത് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ്. ഇത് നടപ്പാക്കുന്നതിലാണ് മാറി മാറി വരുന്ന സർക്കാരുകള് ആത്മാർത്ഥത കാണിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയവരാണ് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന വയോജനങ്ങൾ. വയോജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുടക്കം കൂടാതെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് സർക്കാരുകൾ തയ്യാറാകണമെന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്.
0: ഡോക്ടർ സന്ധ്യ RS.
4: പ്രവാസികളായിരുന്ന മലയാളികൾ വാർദ്ധക്യകാലത്ത് നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ പ്രയാസപ്പെടുന്നു. ചുരുക്കത്തിൽ, വയോജനങ്ങളെ വെറുമൊരു ആശ്രിത വിഭാഗമായി കാണാതെ അവരുടെ അനുഭവ സമ്പത്തും വിദ്യാഭ്യാസം വൈദഗ്ധ്യവും സമൂഹത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കാനും അവർക്ക് അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കാനും ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുന്നത് കേരളത്തിന് ഗുണകരമാകും.
0: ജീവിതകാലം മുഴുവൻ കുടുംബത്തിനും സമൂഹത്തിനുമായി പ്രവർത്തിച്ച നമ്മുടെ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും അന്തസ്സോടെയും സുരക്ഷിതമായും ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന

0: വയോജന ജനസംഖ്യയെ മുൻനിർത്തി ആരോഗ്യ സേവനങ്ങൾ, സാമൂഹിക സുരക്ഷ, മാനസികാരോഗ്യ എന്നാൽ സർക്കാർ പദ്ധതികൾക്കൊപ്പം കുടുംബ ബന്ധങ്ങളും സാമൂഹിക പിന്തുണയും എത്രത്തോളം പ്രധാനമാണ്. ഇടയ്ക്കിടെയുള്ള ഒരു സന്ദർശനം, ഒരു ഫോൺ വിളി, ഇവയെല്ലാം വലിയ മാറ്റങ്ങൾ ഉളവാക്കാൻ പര്യാപ്തമാണ്. സുരക്ഷിതവും സന്തോഷകരവുമായ വാർദ്ധക്യം ഉറപ്പാക്കുന്ന ഒരു സമൂഹം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം.
1: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: സമയം 6 കഴിഞ്ഞ് 43:55. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്ക് നിയമനത്തിൽ കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി ബി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24 മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു.

0: നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് യുഎഇയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി യുഎഇയിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് യുഎഇ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീംബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, സിബിഎസ്ഇ ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘകൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡിഎംകെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരാതി നൽകി. സ്പീക്കർ ജെ സി ഡി പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി വി കെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 എംഎൽഎമാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ ഡി എം കെയിൽ പിളർപ്പുണ്ടായത്. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17 പോയിന്റ് ചെക്ക്ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30 മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് എഫ്സിയാണ് റണ്ണേഴ്സ് അപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ ചപ്പാറപ്പടവ് ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ വാഴ കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3ാം വർഷത്തിലേക്ക്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് 3ാമത്തെയും 4ാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3ാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പാർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യുഡിഎഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, 1152 കിലോ ഹെർട്സ്.

കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ, 7:20 ദ്വീപ് വിശേഷം, ഇതിൽ സേവന വാർത്തകൾ കേൾക്കാം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും 7:45 കവരത്തി പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ബീഗം സാബിയ പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: من الحي وترزق من تشاء بغير حساب.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുറാൻ പാരായണം. ഇപ്പോൾ ഏതാനും ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യു ബി കോഴിക്കോടിന്റെ വരികൾക്ക് അബൂട്ടി കെ വി സംഗീതം പകർന്ന് രാധിക തിലക് ആലപിച്ചത്.

അറിയിപ്പ്. കവരത്തി പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ വിവിധ ക്ലാസുകളിലായി ഇനി പറയുന്ന ഒഴിവുകളുണ്ടെന്ന് കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പാൾ അറിയിക്കുന്നു. ബാലവാടിക 3 26 ഒഴിവുകൾ, ക്ലാസ് 3 7 ഒഴിവുകൾ, ക്ലാസ് 5 15 ഒഴിവുകൾ, ക്ലാസ് 7 3 ഒഴിവുകൾ, ക്ലാസ് 8 3 ഒഴിവുകൾ, ക്ലാസ് 9 4 ഒഴിവുകൾ, ക്ലാസ് 10 13 ഒഴിവുകൾ, ക്ലാസ് 11 27 ഒഴിവുകൾ, ക്ലാസ് 12 27 ഒഴിവുകൾ.

പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ലക്ഷദ്വീപിൽ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയാണ്. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയുള്ള കാലയളവിൽ സെൻസസ് കണക്കെടുപ്പിനായി നിയോഗിക്കപ്പെട്ട എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും എല്ലാ വീടുകളും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും. 2027 സെൻസസ് രണ്ട് ഘട്ടങ്ങളിലായി നടത്തും. ഘട്ടം ഒന്ന് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും, ഇത് 2026 നടത്തും. ഘട്ടം രണ്ട് ജനസംഖ്യാ കണക്കെടുപ്പ്, ഇത് 2027 നടത്തും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഗാർഹികാവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നൽകുകയും ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത വിവരങ്ങൾ ഒരു നിശ്ചിത റഫറൻസ് തീയതിയിലും സമയത്തിലും രേഖപ്പെടുത്തുന്നു. 2027 സെൻസസ് സെൻസസ് 2027 HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഡാറ്റ ശേഖരത്തിലേക്കുള്ള ഒരു പ്രധാന മാറ്റമാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ദ്വീപ് വിശേഷം സമാപിക്കുന്നു.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ഇടവേളക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: भारत सरकार ने कई इफेक्टिव स्टेप्स लिए हैं जिसके चलते हमारे पास पेट्रोल, डीजल, LPG और नेचुरल गैस के पर्याप्त स्टॉक्स अवेलेबल है. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही है और LPG

0: प्रोडक्शन भी इंक्रीज किया जा चुका है। हमारे किसी भी रिटेल आउटलेट पर और एलपीजी डिस्ट्रीब्यूटरशिप पर कोई ड्राई आउट रिपोर्टेड नहीं है, सब जगह पर नॉर्मल ऑपरेशन चल रहे हैं।
1: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
2: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
1: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200

0: 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. PHSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, റിസൾട്ട് .kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11th സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ 3rd ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13th മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് BB സമിയ സലാഹിയ മൻസിൽ.
3: ഹലോ
2: ഹലോ, ആകാശവാണി കവർത്തിയുടെ ഫാക്ട് ഫിറ്റിയാണ്.
3: ഇത് ജവാൻ അല്ലവാണ്.
2: ഓക്കെ സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
3: ഒന്നുമില്ല, അങ്ങനെ ചൂടാണ്. ഇപ്പൊ ഇന്നലെ മഴ ഉണ്ടായിരുന്നല്ലേ.
2: സാർ ഇപ്പൊ നാട്ടിലാണോ?
3: ഞാൻ നാട്ടിലാണല്ലോ ഇപ്പൊ. പിന്നെ സുഖം തന്നെയാണ്. ഒരു പാട്ട് വേണമായിരുന്നു.
2: ഏത് പാട്ടാ വേണ്ടത് സാർ? കൊറേ ആയോ വിളിച്ചിട്ട്?
3: ഇല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ല, അതിനോ വിളിച്ചിരുന്നു.
2: ഏത് പാട്ടായിരുന്നു വേണ്ടത്?
3: പാട്ട് അത്തിരി പാടയിൽ എന്നുള്ള പാട്ടില്ലേ, അത്തിരി പാടയിൽ യൂസിക്കത്തങ്ങര് പാട്ട്. അത്തിരി പാടയിൽ കല്യാണം അപ്പുറപ്പാട്ടാണ് അത്.
2: പാട്ട് വെച്ചാരോ? വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്?
3: സുഖം തന്നെയാണ്. പിന്നെ എനിക്ക് വെച്ചോണ്ട്
2: പറഞ്ഞോളൂ.
3: എന്റെ ഭാര്യ ഐഷമാവി, പിന്നെ എന്റെ അടിയത്തി ഖത്തർ നിസാവി, അവരെല്ലാ കുട്ടികൾക്കും, പിന്നെ നമ്മളെ മോളുണ്ട് കവർച്ചിയിൽ, മോൾക്കും മോളുണ്ട് ആമില ഫാത്തിമ, അവരെല്ലാവർക്കും. അവരവിടെ NHM ഹോസ്പിറ്റലാ. പിന്നെ നമ്മുടെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ ജവാന്മാർക്കും അവരുടെ കുടുംബത്തിനും സമർപ്പിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മളെ യുസൈക തങ്ങൾക്കും, പിന്നെ റിട്ടയർഡ് എഡ്യൂക്കേഷൻ ഓഫീസർ മുത്തുവ സാറല്ലേ,
2: അദ്ദേഹത്തിനും പാട്ട് വെച്ചാൽ സാർ വിളിച്ചതിൽ സന്തോഷം.
3: ഓക്കെ, താങ്ക് യു, താങ്ക് യു.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി, ഫടിപ്പും ഫൊലിമയും, വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആകാശവാണി കവരത്തിയുടെ ഫടിപ്പും ഫൊലിമയും എന്ന വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ബീഗം സാബിയാണ്. മാഡം നമസ്കാരം.
2: നമസ്കാരം.
1: മാഡം, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ?
2: തീർച്ചയായും. എന്റെ പേര് ബീഗം സാബിയ. ഞാൻ ഇവിടെ പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറിയനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കവരത്തിയിലും കൽപ്പേനിയിലുമായിട്ട് 20 വർഷമായിട്ട് ഞാൻ ലൈബ്രറിയനായിട്ട് ജോലി ചെയ്യാണ്. 3 വർഷമായി പബ്ലിക് ലൈബ്രറി കവരത്തിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഒരു ലൈബ്രറി എന്ന നിലയിൽ ഇന്ന് സമൂഹത്തിൽ വായനാശീലം എങ്ങനെ മാറിയതായാണ് താങ്കൾ കാണുന്നത്?
2: ഇന്ന് സമൂഹത്തിലെ വായനാശീലം വലിയ രീതിയിൽ മാറിയതായി കാണാം. മുമ്പ് ആളുകൾ കൂടുതലായി പുസ്തകങ്ങൾ, പത്രങ്ങൾ, മാസികകൾ എന്നിവ വായിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കാണ് വായന കൂടുതൽ മാറിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഇ ബുക്കുകൾ, ഓൺലൈൻ ലേഖനങ്ങൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചതോടെ വായനയുടെ രീതിയും സ്വഭാവവും മാറി. അതേസമയം ആഴത്തിൽ വായിക്കുന്ന ശീലം കുറയുകയും ചെറുതും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളിൽ പുസ്തക വായനയ്ക്ക് ചെലവഴിക്കുന്ന സമയം കുറയുന്ന പ്രവണത കാണാം. എന്നാൽ മറുവശത്ത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ആളുകൾക്ക് അറിവിലേക്കും പുസ്തകങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്.
1: പഴയകാല വായനാ രീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: മുമ്പ് ആഴത്തിലുള്ള വായനയും ഒരുപാട് സമയം അതിനായി ചെലവഴിക്കാനുമായിരുന്നു ആളുകൾക്കിഷ്ടം. എന്നാൽ ഇന്ന് ചെറിയ ഉള്ളടക്കങ്ങളുള്ള വേഗത്തിലുള്ള വായനയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്.
1: യുവജനങ്ങളിൽ വായനാശീലത്തിൽ കുറവുണ്ടാകാൻ പ്രധാന കാരണങ്ങൾ എന്താണ്?

0: എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്?
1: പ്രധാനമായും മൊബൈൽ യൂസേജും സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗവും തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വായന യുവജനങ്ങളുടെ പരന്ന വായനാശീലം കുറക്കുന്നു.
0: ഇന്നിപ്പോൾ ഡിജിറ്റൽ മീഡിയയുടെ കാലമാണല്ലോ, അതായത് നമ്മുടെ മൊബൈൽ, ഇ ബുക്ക് പോലെയുള്ള ഗാഡ്ജറ്റുകളാണ് ഇപ്പോൾ കൂടുതലായും ഉപയോഗിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റുകൾ വായനാശീലത്തെ എങ്ങനെ ബാധിക്കുന്നതായാണ് കാണുന്നത്?
1: ഡിജിറ്റൽ മീഡിയ വായനയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഡീപ് റീഡിംഗും ഏകാഗ്രതയും കുറക്കുന്നുണ്ട്.
0: ഇ ബുക്കുകളും ഓഡിയോ ബുക്കുകളും പരമ്പരാഗത പുസ്തക വായനയെ മാറ്റിസ്ഥാപിക്കുമോ?
1: പൂർണ്ണമായും മാറ്റില്ല, പക്ഷേ ഒരു പകരം മാർഗമായി വളരുക തന്നെ ചെയ്യും.
0: ലൈബ്രറികളിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എത്രമാത്രം സഹായിക്കുന്നു എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
1: ലൈബ്രറികൾ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ വലിയ സഹായമാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആളുകളുടെ വായനാ രീതികൾ മാറിയതിനാൽ ലൈബ്രറികളും അതിനനുസരിച്ച് പുതുമകൾ സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇ ബുക്കുകൾ, ഓഡിയോ ബുക്കുകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, ഓൺലൈൻ കാറ്റലോഗുകൾ തുടങ്ങിയ സൌകര്യങ്ങൾ വഴി വായനക്കാർക്ക് എപ്പോഴും എവിടെയും പുസ്തകങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ ലൈബ്രറികളും ലഭ്യമാണ് കേട്ടോ. നമ്മുടെ വായനക്കാർക്കായി നമ്മൾ ഓൺലൈൻ കാറ്റലോഗുകൾ നോക്കാനുള്ള OCLC സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വായനക്കാർ പ്രത്യേകിച്ച് അവരുടെ വീടുകളിലിരുന്ന് തന്നെ അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ നോക്കാനും ഇത് ഈ ലൈബ്രറിയിൽ ലഭ്യമാണോ എങ്കിൽ വന്ന് ആ ബുക്ക് എടുത്ത് വായിക്കാനുള്ള സൗകര്യം നമ്മളിപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് യുവജനങ്ങളെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കാൻ സാങ്കേതിക വിദ്യ സഹായകമാണ്. കൂടാതെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുസ്തകങ്ങൾ എളുപ്പത്തിൽ തിരയാനും മെമ്പർഷിപ്പ് സേവനങ്ങൾ വേഗത്തിലാക്കാനും കഴിയും. സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ എന്നിവ വഴി പുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നല്ല നല്ല വായനാ പരിപാടികളും ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടെ സഹായിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ പുസ്തക വായനയെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാതെ വായനയുടെ പരിധിയും സൗകര്യവും വർദ്ധിപ്പിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് ഉപയോഗിക്കേണ്ടത്.
0: മാറുന്ന വായനാശീലത്തെ മുൻനിർത്തി ലൈബ്രറികൾ എന്തെല്ലാം പുതിയ നടപടികൾ സ്വീകരിക്കണം?
1: പുതിയ സാങ്കേതിക വിദ്യകളും ഇന്ററാക്റ്റീവ് പ്രവർത്തനങ്ങളും ചേർത്ത് ലൈബ്രറികൾ കൂടുതൽ പ്രായോഗികവും ആകർഷകവുമായ കേന്ദ്രങ്ങളാക്കി മാറ്റണം. അതിൽ സുഖപ്രദമായ വായനാ അന്തരീക്ഷം ഒരുക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
0: കുട്ടികളിൽ വായനാശീലം വളർത്തേണ്ടത് എങ്ങനെയെന്നൊന്ന് വിശദീകരിക്കാമോ?
1: വായനയെ ഒരു പാഠം എന്നതിലുപരി ഒരു രസകരമായ അനുഭവമാക്കിയാണ് കുട്ടികളിൽ ഈ ശീലം വളർത്തേണ്ടത്.
0: മാഡത്തിന്റെ കാഴ്ചപ്പാടിൽ കുട്ടികളിൽ വായനാശീലം വളർത്താൻ ലൈബ്രറികൾക്ക് എന്തൊക്കെ ചെയ്യാനാണ് കഴിയുക?
1: അതായത് ലൈബ്രറികളുടെ പങ്കിനെ കുറിച്ചാണോ?
0: അതെ അതെ.
1: കുട്ടികളിൽ വായനാശീലം വളർത്താൻ ലൈബ്രറികൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ചില ഫലപ്രദമായ മാർഗങ്ങൾ ഞാൻ ഇവിടെ പറയാം. കുട്ടികൾക്ക് അനുയോജ്യമായ പുസ്തകങ്ങൾ ഒരുക്കുക. പ്രായത്തിനും താല്പര്യത്തിനും യോജിച്ച കഥാപുസ്തകങ്ങൾ, ചിത്രപുസ്തകങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങൾ എന്നിവ ലഭ്യമാക്കണം. വായനാ ക്ലബ്ബുകളും കഥാപരിപാടികളും സംഘടിപ്പിക്കുക. കഥാവായന, കഥാപറച്ചിൽ, കവിതാവായന തുടങ്ങിയ പരിപാടികൾ കുട്ടികൾ വായനയോട് ആകർഷണം ഉണ്ടാക്കും. ആകർഷകമായ കുട്ടികളുടെ വിഭാഗം സജ്ജമാക്കുക. നിറമുള്ള അലങ്കാരങ്ങൾ, സുഖകരമായ ഇരിപ്പിടങ്ങൾ, ചിത്രങ്ങളുള്ള അന്തരീക്ഷം എന്നിവ കുട്ടികളെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കും. വായനാ മത്സരങ്ങളും സമ്മാനങ്ങളും നൽകണം. അതും കൂടെ ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ടതാണ്.
0: ലൈബ്രറി പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൊണ്ടുവന്ന പുതുമകൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
1: പരമ്പരാഗത രീതികളോടൊപ്പം ഡിജിറ്റൽ ടെക്നോളജിയും ഉൾപ്പെടുത്തി ലൈബ്രറിയെ കൂടുതൽ സജീവവും ആകർഷകവുമായ കേന്ദ്രമാക്കി മാറ്റി. അതായത് ഇ ഗ്രന്ഥാലയ എന്ന NIC സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പബ്ലിക് ലൈബ്രറി കവരത്തിയിലെ ഒരു പൈലറ്റ് പ്രോജക്ട് എന്ന നിലയിൽ എല്ലാ ബുക്കുകളും ഡിജിറ്റൈസ് ചെയ്യുകയും അതിൽ തന്നെ ദ്വീപിന്റെ ചരിത്രങ്ങൾ ഉൾപ്പെടുന്ന എല്ലിസ് മാനുവൽ പോലെയുള്ള ധാരാളം ബുക്കുകളുടെ PDF ഞങ്ങൾ ലൈബ്രറി റീഡേഴ്സിന് ഓൺലൈനായി വായിക്കാൻ ഉതകും വിധം ലഭ്യമാക്കിയിട്ടുണ്ട്. ബാക്കി നാടുകളിലും ഈ സംവിധാനം നടപ്പിൽ വരുത്തി വരുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷദ്വീപിലെ മുഴുവൻ ലൈബ്രറികളും ഈ ഗ്രന്ഥാലയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓട്ടോമേഷൻ ചെയ്യപ്പെടും. അതുപോലെ ദ്വീപിന്റെ പരിമിതമായ സാഹചര്യത്തിൽ ഡെയിലി ന്യൂസ് പേപ്പർ സാധ്യമല്ലാത്തതിനാൽ പ്രമുഖ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ന്യൂസ് പേപ്പറുകളും വിവിധ മാസികകളും PDF ആയി ഞങ്ങളുടെ റീഡേഴ്സിനായി ഞങ്ങൾ നൽകി വരുന്നു.
0: ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ വായനാശീലം. അതുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്?
1: ഓരോ ആഴ്ചകളിലും കമ്പൽസറി റീഡിംഗ് അവേഴ്സ് ഉൾപ്പെടുത്തുക.

0: അതിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും വായിക്കാനുമുള്ള അവസരം നൽകുക. ഡിജിറ്റൽ റിസോഴ്സസുകളായ ഇ ബുക്സ്, ഓഡിയോ ബുക്സ്, ഓൺലൈൻ ജേർണൽസ് എന്നിവ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ടീച്ചേഴ്സ് തന്നെ വായനയിൽ സജീവരായി വിദ്യാർത്ഥികൾക്ക് മാതൃകയാവണം. അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സുഖപ്രദവും ആകർഷകവുമായ വായനാന്തരീക്ഷം, അത് ഉറപ്പുവരുത്തേണ്ടതാണ്.
1: ഇപ്പോൾ എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ ആദ്യം പറയുന്നത് അത് ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാണെന്നാണ്. അപ്പൊ അതുപോലെ ഈ വായനാശീലത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വായനാശീലം വളർത്തുന്നതിൽ കുടുംബത്തിന്റെ പങ്ക് എത്രത്തോളമാണെന്നൊന്ന് പറയാമോ?
0: കുടുംബത്തിന്റെ പങ്ക് വായനാശീലം വളർത്തുന്നതിൽ വളരെ നിർണായകമാണ്. കുട്ടികൾ എല്ലാ കാര്യവും ആദ്യം പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. മാതാപിതാക്കൾ സ്ഥിരമായി വായിക്കുന്ന ശീലം ഉള്ളവരാണെങ്കിൽ അത് കുട്ടികൾ പിന്തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. വീട്ടിൽ ചെറിയ ഒരു റീഡിംഗ് ടൈം നിശ്ചയിക്കുക. അതിനായി അനുയോജ്യമായ പുസ്തകങ്ങൾ, ഓരോ പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കുക. അവർ വായിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇവയെല്ലാം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നല്ല വായനപരമായ അന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾ അതൊരു ശീലമാക്കി മാറ്റും, തീർച്ചയാണ്.
1: ഇന്നിപ്പോൾ വായനാശീലം ഏറെക്കുറെ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വായനാശീലം കുറയുന്നത് സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം?
0: വായനാശീലം കുറയുന്നത് വ്യക്തിഗത വളർച്ചയെയും സമൂഹത്തിന്റെ ബൗദ്ധിക നിലവാരത്തെയും ദോഷകരമായി ബാധിക്കും. എങ്ങനെയെന്നാൽ പുസ്തക വായന കുറയുമ്പോൾ പൊതുവെ അറിവും ബോധവും വാക്കുകളുടെ സമ്പത്ത് തുടങ്ങി മനുഷ്യന് അത്യാവശ്യം വേണ്ട സംസ്കാരം കൈമാറാനുള്ള കഴിവ് വരെ കുറക്കുന്നു.
1: ഒരു ലൈബ്രറിയനായിട്ട് നിങ്ങൾ കണ്ട ഏറ്റവും വലിയ മാറ്റം എന്താണ്?
0: ഒരു ലൈബ്രറിയനായിട്ട് ഞാൻ കണ്ട ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ, പുസ്തക കേന്ദ്രിത വായനയിൽ നിന്ന് ഡിജിറ്റൽ വായനയിലേക്ക് മാറിപ്പോകലാണ്. മുമ്പ് വായനക്കാർ പ്രധാനമായും അച്ചടി പുസ്തകങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ ഇ ബുക്കുകൾ, ഓൺലൈൻ ജേർണൽസ്, ഡിജിറ്റൽ റിസോഴ്സസ് തുടങ്ങിയവയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. ലൈബ്രറി സന്ദർശന രീതിയും മാറിയിട്ടുണ്ട്. നേരിട്ടെത്തുന്നതിന് പുറമേ ഓൺലൈൻ ആക്സസ് കൂടുതലായിട്ടുണ്ട്. അതോടൊപ്പം വായനയുടെ സ്വഭാവവും മാറിയിട്ടുണ്ട്. ആഴത്തിലുള്ള വായനയിൽ നിന്ന് വേഗത്തിലുള്ള വിവര കേന്ദ്രിത വായനയിലേക്കായി. ചുരുക്കി പറഞ്ഞാൽ ലൈബ്രറി ഒരു പുസ്തക ശേഖര കേന്ദ്രത്തിൽ നിന്ന് ഒരു ഡിജിറ്റൽ വിജ്ഞാന കേന്ദ്രമായി മാറിയിട്ടുണ്ട്.
1: ഒരു ലൈബ്രറി എന്ന നിലയിൽ വായന പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ നടത്തിയ വിജയകരമായ ഒരു പ്രവർത്തനം പങ്കുവെക്കാമോ?
0: തീർച്ചയായും. വായന പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലിറ്റററി ഫെസ്റ്റും വിപുലമായ രീതിയിൽ റീഡിംഗ് ഡേയും കൊണ്ടാടുകയുണ്ടായി. അതിൽ ഞങ്ങൾ ബെനിഫിറ്റ് ഓഫ് റീഡിംഗ് എന്നതിനെക്കുറിച്ച് ചെറിയ ഒരു ഖണ്ഡിക വായിപ്പിച്ചുകൊണ്ടായിരുന്നു റീഡിംഗ് കോമ്പറ്റീഷനും മറ്റു പരിപാടികളും നടത്തിയത്. അതുവഴി സ്ഥിരമായി ലൈബ്രറിയിൽ എത്തുന്നവരുടെ എണ്ണം കൂടി. വായനാശീലം മെച്ചപ്പെട്ടതായും ശ്രദ്ധിക്കാനിടയായിട്ടുണ്ട്.
1: ഒരു ലൈബ്രറി എന്ന നിലയിൽ ഇന്നത്തെ തലമുറയ്ക്ക് താങ്കൾ നൽകുന്ന വായനാ സംബന്ധമായ സന്ദേശം എന്താണ്?
0: ഇന്നത്തെ തലമുറയ്ക്ക് എന്റെ സന്ദേശം വളരെ ലളിതമാണ്. ദിവസവും കുറച്ച് സമയം വായനക്കായി മാറ്റിവെക്കൂ. മൊബൈലും സോഷ്യൽ മീഡിയയും ഉപകാരപ്രദമാണെങ്കിലും പുസ്തക വായന നൽകുന്ന ആഴത്തിലുള്ള അറിവും ചിന്താശേഷിയും അതിലൂടെ ലഭിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നിന്ന് തുടങ്ങൂ. നോവൽസ്, ആർട്ടിക്കിൾസ്, ബയോഗ്രഫീസ് എന്തുമാകട്ടെ, വായന ഒരു ബാധ്യതയായി കാണാതെ ഒരു ആനന്ദകരമായ ശീലമാക്കുക. ചെറിയ തുടക്കങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വായന നിങ്ങളുടെ ചിന്തയെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഉപകരണമാണ്. അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കൂ.
1: ഇപ്പൊ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനായിട്ട് പോകാൻ നിൽക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ഏത് കോഴ്സാണ് നമ്മൾ ഒരു ലൈബ്രറിയൻ ആവാനായിട്ട് ചൂസ് ചെയ്യേണ്ടത്?
0: ലൈബ്രറിയനായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എനി ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി കരസ്ഥമാക്കി കഴിഞ്ഞാൽ ലൈബ്രറി സയൻസ് കോഴ്സ് പഠിക്കാനുള്ള ബേസിക്കായി. ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്റഗ്രേറ്റഡ് MLIC എന്ന് പറഞ്ഞിട്ടാണ്, നേരത്തെയൊക്കെ അത് BLIC എന്ന് പറഞ്ഞ ഒരു വർഷം, MLIC എന്ന് പറഞ്ഞ് വേറൊരു വർഷം, അങ്ങനെ രണ്ട് കോഴ്സായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇന്റഗ്രേറ്റഡ് MLIC ആയി മാറിയിട്ടുണ്ട്. അത് പ്രമുഖ എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്തി വരുന്നുണ്ട്. ആ കോഴ്സിന് ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
1: ആകാശവാണി കവരത്തിയുടെ പഠിപ്പും ഫൊലിമയും എന്ന വിദ്യാഭ്യാസ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രേറിയനായ കൽപ്പേനിദീപ് സ്വദേശിനി ബീഗം സാബിയയാണ്. മാഡം ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സഹകരിച്ചതിനും മാഡത്തിന്റെ വിലയേറിയ സമയം ഞങ്ങളുടെ ഈ പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്.
0: താങ്ക് യു. ആകാശവാണിക്കും കവരത്തി നിലയത്തിനും എന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടുമുണ്ട്.

0: തലമുറകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നും ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുരം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മെർസൽ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷൽ, എ ആർ റഹ്മാൻ പാടിയ ഗാനം. ഗാനരചന വിവേക്, സംഗീതം എ ആർ റഹ്മാൻ.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626224.
0: മറ്റൊരു നമ്പർ 0489626234.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
1: മറക്കാതെ കേൾക്കുക ഫാട്ടു ഫിട്ടി.
2: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സമീറിന്റെ വരികൾക്ക് നദീം ശ്രാവൺ സംഗീതം പകർന്ന് കുമാർ സാനു പാടിയ ഗാനം ചിത്രം ദിൽവാലെ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി സുലൈഖ മൻസൽ എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു വിജയ്, വർഷ രഞ്ജിത്, മീര പ്രകാശ് ആലപിച്ച ഗാനങ്ങൾക്ക് ഗാനരചന മുഹസിൻ പരാരി, സംഗീതം വിഷ്ണു വിജയ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീൻ അബീഗം, ഉമ്പിയപുര. ഇവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നുപോവുകയാണല്ലോ നമ്മൾ. ഇന്ത്യക്കാർക്കെതിരെ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അടിച്ചേൽപ്പിച്ച കരിനിയമത്തിനെതിരെ സമരമാരംഭിച്ച ഗാന്ധിജിയും മറ്റ് ഇന്ത്യൻ നേതാക്കളും തുറുങ്കിലടയ്ക്കപ്പെട്ടു. പിന്നീട് ഉപാധികളോടെ അവരെ വിട്ടയച്ചു. തുടർന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സന്ധി നിർദ്ദേശിക്കപ്പെട്ടു. അത് സ്വീകരിക്കണമെന്ന് ഗാന്ധിജി ഇന്ത്യക്കാരെ ബോധവൽക്കരിച്ചു. എങ്കിലും അതിൽ പലർക്കും അതൃപ്തിയുണ്ടായി. അവർ ഗാന്ധിജിയെ കായികമായി തന്നെ നേരിട്ടു. എങ്കിലും അവരോട് ക്ഷമിക്കണമെന്നും കേസെടുക്കരുതെന്നും ഗാന്ധിജി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം. അക്രമമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, എന്റെ ഉപദേശം ഒന്നു തന്നെ. ഏഷ്യക്കാരുടെ ഒരു വലിയ ഭൂരിപക്ഷം വിരലടയാളം കൊടുക്കേണ്ടതാണ്. സംശയങ്ങളുള്ളവരെ ഗവൺമെന്റ് ഒഴിവാക്കും. ശരിയായി മനസ്സിലാക്കപ്പെട്ട സത്യാഗ്രഹത്തിന്റെ സാരം ജനങ്ങളെ ആരിലും ഭയമില്ലാത്തവരാക്കണം. ഈശ്വരനെ ഒഴിച്ച് മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരാകണം. അതുകൊണ്ട് സ്വബുദ്ധിയുള്ള ഇന്ത്യക്കാരുടെ ഒരു വലിയ ഭൂരിപക്ഷത്തെ അവരുടെ കടമ ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തരുത്. സ്വേച്ഛയാ രജിസ്റ്റർ ചെയ്താൽ നിയമം പിൻവലിക്കപ്പെടുമെന്ന വാഗ്ദാനം നൽകിക്കഴിഞ്ഞിരിക്കെ ഗവൺമെന്റിനെയും കോളനിയെയും കഴിയുന്ന പോലെ സഹായിക്കേണ്ടത് നല്ലവരായ ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. മിസ്റ്റർ ചെമ്മണി കടലാസുകളുമായി വന്നു. ഞാൻ എന്റെ വിരലടയാളങ്ങൾ കൊടുത്തു. പക്ഷേ വേദനയോടുകൂടെയല്ലാതെ മിസ്റ്റർ ചെമ്മണിയുടെ കണ്ണുകളിൽ അപ്പോൾ അശ്രുക്കൾ പൊഴിയുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിനെതിരായി ഞാൻ പലപ്പോഴും കഠിനമായി എഴുതിയിട്ടുണ്ട്. എങ്കിലും മനുഷ്യന്റെ ഹൃദയം എങ്ങനെ സംഭവങ്ങളാൽ മൃദുലമാക്കപ്പെടുമെന്ന് ഇതെനിക്ക് കാണിച്ചു തന്നു. മിസ്റ്റർ ഡോക്കും അദ്ദേഹത്തിന്റെ ഭാര്യയും എനിക്ക് തികഞ്ഞ വിശ്രമവും ശാന്തിയും ഉണ്ടാകണമെന്ന് ഉത്കണ്ഠപ്പെട്ടിരുന്നു. അതുകൊണ്ടുതന്നെ ആക്രമണത്തിന് ശേഷമുള്ള എന്റെ മാനസിക വ്യഥകൾ കണ്ട് അവർക്കും വേദന തോന്നി. അതെന്റെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുമെന്ന് അവർ പേടിച്ചു. അതുകൊണ്ട് അവർ ആംഗ്യങ്ങളും മറ്റു വിദ്യകളും കാട്ടി എല്ലാവരെയും എന്റെ കിടക്കയ്ക്ക് സമീപത്തുനിന്ന് അകറ്റുകയും എന്നോട് എഴുതാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ പാടില്ല എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ അനങ്ങാതെ കിടക്കുന്നതിനു മുമ്പ് അവരുടെ മകൾ ഒലീവ് എനിക്കേറ്റവും പ്രിയപ്പെട്ട ലീഡ് കൈൻലി ലൈറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം എന്നെ പാടി കേൾപ്പിക്കണമെന്ന് ഞാൻ എഴുതി അപേക്ഷിച്ചു.

മിസ്റ്റർ ഡോക്ക് മധുരമായ ഒരു പുഞ്ചിരിയോടുകൂടി അത് അനുവദിച്ചു. അദ്ദേഹം ഒലീവിനെ ആംഗ്യം കാട്ടി വിളിച്ചു. വാതിൽക്കൽ നിന്ന് ആ ഗാനം ഒലീവ് പാടുന്നത് ഇപ്പോഴും എന്റെ ചെവികളിൽ അലകൊള്ളുന്നു. എന്റെ വിഷയത്തിന് യോജിക്കാത്ത പലതും ഞാൻ ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. എങ്കിലും വിട്ടുകളയാൻ പാടില്ലാത്ത വണ്ണം പവിത്രമായ ഒരു സ്മരണ കൂടി ചേർക്കാതെ എനിക്ക് ഈ അധ്യായം ഉപസംഹരിക്കാൻ കഴിയില്ല. അന്ന് 46 വയസ്സുള്ള ഒരു ബാപ്റ്റിസ്റ്റ് പുരോഹിതനായിരുന്നു മിസ്റ്റർ ജോസഫ് ഡോക്ക്. ദക്ഷിണാഫ്രിക്കയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ന്യൂസിലൻഡിലായിരുന്നു. ഈ ആക്രമണത്തിന് ഏതാണ്ട് 6 മാസം മുൻപ് അദ്ദേഹം എന്റെ ആപ്പീസിൽ വന്നപ്പോൾ മറ്റു ചില പുരോഹിതന്മാർ ചെയ്തിരുന്ന പോലെ ഇദ്ദേഹവും എന്നെ ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റുവാനോ സമരം വേണ്ടെന്ന് വയ്ക്കുവാൻ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഒരുപക്ഷേ ഒരു പ്രമാണിയുടെ നിലയ്ക്ക് സഹാനുഭൂതി കാണിക്കാനോ ആയിരിക്കും വന്നിരിക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. മിസ്റ്റർ ഡോക്ക് വന്ന് അല്പനേരം സംസാരിച്ചപ്പോൾ തന്നെ എന്റെ തെറ്റിദ്ധാരണ എനിക്ക് മനസ്സിലായി. അതിനാൽ ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തോട് അപ്പോൾ തന്നെ ക്ഷമായാചനം ചെയ്തു. സമരത്തിന്റേതായ പ്രസിദ്ധീകരിച്ചിരുന്ന എല്ലാ സംഗതികളുമായും അദ്ദേഹത്തിന് പരിചയമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, ഈ സമരത്തിൽ എന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തായി കരുതുക. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ടത് എന്റെ മതപരമായ കടമയാണ് എന്ന് എനിക്ക് തോന്നുന്നു. യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വല്ല പാഠവും പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് കനത്ത ഭാരം വഹിക്കുന്നവരുടെ ഭാരത്തിൽ പങ്കുകൊണ്ട് അതിനെ ലഘൂകരിക്കണം എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചിതരായത്. ഇനിയും ഈ ഗ്രന്ഥത്തിൽ മിസ്റ്റർ ഡോക്കിന്റെ പേർ പലയിടത്തും വന്നുചേരും. ഡോക്കിന്റെയും കുടുംബത്തിന്റെയും പക്കൽ നിന്ന് എനിക്ക് ലഭിച്ച സൂക്ഷ്മമായ ശ്രദ്ധയെപ്പറ്റി വിവരിക്കുന്നതിന് മുൻപ് കുറച്ചു കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം. രാവും പകലും ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗം എന്റെ സമീപത്തുണ്ടായിരിക്കും. ആ വീട് ഞാൻ അവിടെ താമസിച്ചിടത്തോളം കാലം ഒരുതരം സത്രമായി മാറി. ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സംഘത്തിന്റെ ചെയർമാൻ മുതൽ വൃത്തികെട്ട വസ്ത്രങ്ങളും പൊടിപുരണ്ട ബൂട്ട്സും കയ്യിൽ കൊട്ടയുമായി വരുന്ന പാവങ്ങളായ വിൽപ്പനക്കാർ വരെയുള്ള എല്ലാത്തരം ഇന്ത്യക്കാരും എന്റെ ആരോഗ്യത്തെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയും പിന്നീട് ഡോക്ടർ അനുവദിച്ചപ്പോൾ എന്നെ കാണാൻ വേണ്ടിയും അവിടെ കൂട്ടമായി വന്നെത്തി. മിസ്റ്റർ ഡോക്ക് അവരെയെല്ലാം ഒരുപോലെ മര്യാദയോടും ഔദാര്യത്തോടും കൂടി തന്റെ സ്വീകരണ മുറിയിലേക്ക് ആനയിച്ചു. ഞാൻ ഡോക്ക് കുടുംബത്തോടൊന്നിച്ച് താമസിച്ച കാലമത്രയും അവരുടെ മുഴുവൻ സമയവും ഒന്നുകിൽ എന്നെ ശുശ്രൂഷിക്കുന്നതിൽ അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്നവരെ സ്വീകരിക്കുന്നതിൽ ആണ് അവർ ചെലവഴിച്ചത്. രാത്രി പോലും മിസ്റ്റർ ഡോക്ക് 2-3 തവണ പതുക്കെ വന്ന് എന്റെ മുറിയിലെത്തി നോക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ അതെന്റെ വീടല്ലെന്നോ എന്റെ ഏറ്റവും ഉറ്റവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവർക്കും ഡോക്കുമാരെക്കാളേറെ നന്നായി ശുശ്രൂഷിക്കാൻ കഴിയുമെന്നോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇന്ത്യക്കാർക്ക് അവരുടെ സമരത്തിൽ പിന്തുണ നൽകിയതിനും സ്വന്തം വീട്ടിൽ എന്നെ താമസിപ്പിച്ചതിനും മിസ്റ്റർ ഡോക്കിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കരുത്. ഒരു ബാപ്റ്റിസ്റ്റ് പള്ളി സംബന്ധിച്ച ചുമതലകളുള്ള ആളായിരുന്നു മിസ്റ്റർ ഡോക്ക്. തന്റെ ജീവിതവൃത്തിക്ക് ഒരു സംഘം യൂറോപ്യന്മാരെയാണ് അദ്ദേഹം ആശ്രയിച്ചിരുന്നത്. ഇവരിൽ എല്ലാവരും വിശാല മനസ്കൃതയോടുകൂടിയ അഭിപ്രായങ്ങളുള്ളവരായിരുന്നില്ല. ഇന്ത്യക്കാരോടുള്ള അനിഷ്ടം മറ്റു യൂറോപ്യന്മാരുടെ ഇടയിൽ എന്ന പോലെ ഇവരുടെ ഇടയിലും സാമാന്യമായിരുന്നു. ഇതുകൊണ്ടൊന്നും മിസ്റ്റർ ഡോക്ക് ചാഞ്ചല്യപ്പെട്ടില്ല. അനിഷ്ടത്തിനിടയാകാതെ വാദിക്കാനരുതാത്ത ഈ വിഷയത്തെപ്പറ്റി ഞങ്ങൾ തമ്മിലുള്ള പരിചയത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രിയ സുഹൃത്തെ, യേശുവിന്റെ മതത്തെപ്പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ആര് തന്റെ വിശ്വാസത്തിന് വേണ്ടി സന്തോഷസമേതം കുരിശിന്മേൽ കയറിയോ? ആരുടെ സ്നേഹം ലോകത്തെപ്പറ്റി എത്ര വിശാലമായിരുന്നോ? അദ്ദേഹത്തിന്റെ ഒരു എളിയ അനുഗാമിയാണ് ഞാൻ. ഒരു ശിക്ഷയായി എന്നെ വെടിഞ്ഞുകളയുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന യൂറോപ്യന്മാർക്ക് വേണ്ടി ക്രിസ്തുവിന്റെ പ്രതിനിധിയാകുവാൻ എനിക്കല്പമെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളുടെ ഈ സമരത്തിൽ ഞാൻ പരസ്യമായി പങ്കെടുക്കണം. അവരെങ്ങനെ എന്നെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഞാൻ ആവരാതിപ്പെടുകയും അരുത്. തീർച്ചയായും എന്റെ ഉപജീവനം അവരിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷേ എന്റെ ജീവിതവൃത്തിക്ക് വേണ്ടിയാണ് ഞാൻ അവരുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ളതെന്നോ അവരാണ്
എന്റെ സംരക്ഷകരെന്നോ നിങ്ങൾ തീർച്ചയായും വിചാരിക്കരുത്. എന്റെ സംരക്ഷകൻ ഈശ്വരനാണ്. അവിടുത്തെ സർവശക്തമായ ഇച്ഛയുടെ ഉപകരണങ്ങളിൽ ഒന്നു മാത്രമാണ് അവർ. അവരുമായുള്ള എന്റെ ബന്ധത്തിന്റെ അലിഖിത ഉപാധികളിലൊന്ന് അവർ എന്റെ മതപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടരുത് എന്നാണ്. അതിനാൽ എന്നെപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടുന്നത് സദയം നിർത്തുക. ഇന്ത്യക്കാർക്ക് ഉപകാരം ചെയ്യണം എന്നതുകൊണ്ടല്ല, എന്റെ കടമയായതുകൊണ്ടാണ് ഞാൻ ഈ സമരത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. എങ്കിലും ഞാൻ എന്റെ മേലധികാരിയുമായി ഇതിനെപ്പറ്റി സംവദിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ അറിയിച്ചത് ഇന്ത്യക്കാരുമായുള്ള എന്റെ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എന്നെ പിരിയുവാൻ അനുവദിച്ച് പകരം വേറെ പുരോഹിതനെ നിയമിക്കണമെന്നാണ്. എന്നാൽ അദ്ദേഹം അതിനെപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട എന്നെന്നോട് പറയുക മാത്രമല്ല, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ചില വാക്കുകൾ പറയുകയും ചെയ്തു. ഇനി എല്ലാ യൂറോപ്യന്മാർക്കും ഒരുപോലെ നിങ്ങളുടെ ആളുകളോട് വെറുപ്പുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ധാരാളം പേർക്ക് നിശബ്ദമായ സഹാനുഭൂതിയുണ്ട്. സ്പഷ്ടമായ ഈ മറുപടിക്ക് ശേഷം പിന്നീടൊരിക്കലും ഞാൻ ഈ വിഷയത്തെപ്പറ്റി മിസ്റ്റർ ഡോക്കുമായി സംസാരിച്ചിട്ടില്ല. പിന്നീട് സത്യാഗ്രഹ സമരം നടക്കുന്ന കാലത്ത് മിസ്റ്റർ ഡോക്ക് തന്റെ പുണ്യധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടുതന്നെ റൊഡേഷ്യയിൽ വെച്ച് നിര്യാതനായപ്പോൾ ബാപ്റ്റിസ്റ്റുമാർ അവരുടെ പള്ളിയിൽ വെച്ച് ഒരു യോഗം നടത്തുകയും അതിലേക്ക് കച്ചാലിയെയും എന്നെയും മറ്റിന്ത്യക്കാരെയും ക്ഷണിക്കുകയും എന്നോട് അനുസ്മരണ പ്രസംഗം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. 10 ദിവസത്തിനു ശേഷം എനിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി കിട്ടി. ഞാൻ ആ കുടുംബത്തോട് നന്ദി പറഞ്ഞ് ഇറങ്ങി. ആ വെട്ടുപിരിയിൽ എനിക്ക് വലിയൊരു വേദനയായിരുന്നു. സർക്കാരിന്റെ കരിനിയമത്തിൽ നിന്ന് ഏതാണ്ട് മുക്തി നേടിയ ഇന്ത്യക്കാരെ കാത്ത് ദക്ഷിണാഫ്രിക്കയിൽ മറ്റൊരു വിപത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതെന്താണ് എന്ന് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി.
1: സഞ്ചാരി
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ വിയറ്റ്നാമിലെ വിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് വിനോദ് കുമാർ.
3: സഞ്ചാരിയുടെ ഈ അധ്യായത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ വിനോദ് കുമാറാണ്. വിനോദ് ഒരുപാട് യാത്രകൾ ഒറ്റയ്ക്കും കൂട്ടുകാരോടൊപ്പം ഒക്കെ നടത്തുന്ന ആളാണ്. വിനോദ് ഈ അടുത്തിടെ പോയ ഒരു യാത്രയെ പറ്റി ആണ് ഇന്ന് സഞ്ചാരിയിൽ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം വിനോദ്.
4: ഹലോ.
3: ഞാനായിട്ടത് പറയുന്നില്ല, വിനോദ് എങ്ങോട്ടാണ് പോയത് എന്നൊന്ന് ചുരുക്കത്തിൽ പറയാമോ?
4: എന്റെ ട്രിപ്പ് വന്നിട്ട് വിയറ്റ്നാമിലായിരുന്നു. വിയറ്റ്നാമില് പൊതുവെ എല്ലാരും പോകുന്നത് ഹോച്ചിമിൻ സിറ്റി, ഹലോങ് ബേ അങ്ങനത്തെ ലൊക്കേഷൻസ് ആയിരിക്കും. പക്ഷേ നമ്മൾ രണ്ട് ഫാമിലി ആയിട്ട് പോയത് കൊണ്ട് കുറച്ച് കിഡ് ഫ്രണ്ട്ലി സ്ഥലങ്ങൾ, കിഡ്സിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കി ദനാങ് ആൻഡ് ഫൂക്കോക്ക് ആണ് ചൂസ് ചെയ്ത് പോയത്.
3: ഈ രാജ്യം തന്നെ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ വിയറ്റ്നാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്?
4: ആക്ച്വലി വിയറ്റ്നാം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആണ്. കാരണം നമുക്ക് അഫോർഡബിൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന കൺട്രീസ് ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. തായ്ലൻഡ് ആയാലും മലേഷ്യ ആയാലും സ്റ്റേ ഫുഡ് എല്ലാം അഫോർഡബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിയറ്റ്നാം ചൂസ് ചെയ്തത്.
3: നമുക്ക് നാട്ടിൽ നിന്ന് പോകണമെങ്കിൽ എങ്ങനെയാണ്, തന്നെ പ്ലാൻ ചെയ്തതാണോ അതോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്ലാനിംഗ്? എനിക്ക് അതിന്റെ ഒരു അപ്രൂവൽ പ്രോസസ്, വിസ ഒക്കെ വേണ്ടി വരത്തില്ല?
4: യെസ്, വിസ ആവശ്യമാണ്. വിസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിസ മാത്രം തരാനായിട്ട് ഒരു ട്രാവൽ ഏജൻസിനെ ഹെൽപ്പ് എടുക്കും. വിസ ആവശ്യമില്ലാത്ത കൺട്രീസ് ആണെങ്കിൽ ജസ്റ്റ് എൻട്രി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം അവരുടെ ഓൺലൈൻ പോർട്ടലിൽ എൻട്രി ചെയ്താൽ മതി. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ സ്വന്തമായി ചെയ്യാൻ പറ്റും. നമ്മളെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് മാത്രം കൊടുത്ത് എൻട്രി ഡേറ്റ്സും കൂടെ കൊടുത്താൽ മതി, റെക്കോർഡാവും. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ വിസ ഒരു ഏജന്റ് വഴി വിസ എടുക്കും. വിയറ്റ്നാമിന് വിസ ആവശ്യമുണ്ട്, അപ്പൊ നമ്മൾ അത് ഏജന്റ് വഴി എടുക്കുന്നു. പിന്നെ ഫ്ലൈറ്റ് നമ്മൾ നോക്കും, ഓൺലൈൻ സ്കൈ സ്കാനർ അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, സൈറ്റ് വഴി നോക്കും. അത് കമ്പയർ ചെയ്ത് തരും നമുക്ക്, പല സൈറ്റുകളിലെയും പല ഏജന്റുകളുടെയും എയർ കാരിയേഴ്സിന്റെയും കോസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇത് ഓപ്ഷൻ നോക്കി ചൂസ് ചെയ്തിട്ട് സ്വന്തമായി കരിയർ സൈറ്റിലൂടെയോ ഏജന്റ് വഴിയോ ബുക്കിംഗ് ചെയ്യുന്നതാണ് പൊതുവെ.
3: അപ്പോ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം. വിനോദിന് ഏതെങ്കിലും പാട്ട് സജഷൻ ഉണ്ടോ?
4: എനിക്ക് മോഹൻലാലിന്റെ ഏതെങ്കിലും റീസെന്റ് സിനിമയിൽ നിന്ന് ഒരു പാട്ടുണ്ട്.

0: വിനോദ് ഒരുപാട് സിറ്റികളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ് മുമ്പും. അപ്പോ വിയറ്റ്നാമിൽ എത്തിയപ്പോൾ എന്താണ് ആ സിറ്റിയെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു?
1: വിയറ്റ്നാമിൽ നമ്മൾ ചെന്ന് ഇറങ്ങിയ സിറ്റി എന്ന് പറഞ്ഞത് ദനാങ് ആണ്. ദനാങ് ആക്ച്വലി ഒരു സീ സൈഡ് സിറ്റിയാണ്. അതായത് നമ്മള് കോവളമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈപ്പ് സിറ്റി തന്നെയാണ്. പക്ഷേ കോവളം നമ്മൾ നോക്കുവാണെങ്കിൽ ആ സീ സൈഡ് സ്ട്രെച്ച് മാത്രം കുറച്ച് ഷോപ്സ് ഉണ്ട്, ഇതുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടെ വലിയ സിറ്റിയാണ്. വലിയൊരു ഓഷൻ സ്ട്രെച്ചുണ്ട്. ഓഷൻ സ്ട്രെച്ചിന് സൈഡിലായിട്ട് കടകളും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ ടൂറിസ്റ്റിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഷോപ്സ് അങ്ങനത്തെ ഇതായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് സിറ്റിയാണ്. നമ്മൾ ഹോച്ചിമിൻ പോലെ നോക്കുകയാണെങ്കിൽ ഒരു റഷുള്ള സിറ്റിയല്ല. അപ്പോൾ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഈ സീ സൈഡ് സ്ട്രെച്ചിൻ്റെ തന്നെയാണ് കുറേ സ്റ്റേ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റേയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ചിലപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് തന്നെ ഈ ബീച്ച് വ്യൂ ഒക്കെ കിട്ടാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു ബീച്ച് വൈബ് അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ
0: കൂടായിരുന്നു. അവിടെ ചെന്ന് ഒരു സമാധാനത്തിൽ നമ്മൾ കുടുംബമായിട്ട് പോയി,
1: അതെ,
0: അങ്ങനത്തെ ഒരു സമാധാനത്തിൽ. ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ കോവളം പോലെ, പക്ഷെ കോവളത്തിന്റെ ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള
1: കോവളം നമുക്ക് ഒരു 10% ആയിട്ട് കരുതാം. ദനാങ്ങിന്റെ ഒരു വലിയൊരു സ്ട്രെച്ച് ഓഫ് ബീച്ച് സൈഡിൽ ഇങ്ങനെ ഷോപ്സ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ള ഏരിയ.
0: അപ്പൊ ദനാങ് ഇപ്പോ ഒരു സീ സൈഡ് ടൗൺ ആണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലെ ബീച്ചിന്റെ ഒരു നില നോക്കിയാൽ കോവളമായിട്ട് കമ്പയർ ചെയ്യാം, പക്ഷെ അവിടുത്തെ ഇപ്പോ ഒരു തെരുവുകളുടെയൊക്കെ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള സ്ട്രീറ്റ്സ് തന്നെയാണോ, അതോ ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് കുറച്ചുകൂടി വികസിച്ചിരിക്കുന്ന രീതിയിലാണോ തോന്നിയത്?
1: ആക്ച്വലി സ്ട്രീറ്റ്സ് ഒക്കെ കുറച്ചും കൂടെ വികസിച്ചിരിക്കുകയാണ്. കാരണം ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് ഫുള്ള് ടൂറിസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബീച്ച് സൈഡുള്ള സ്ട്രെച്ചിലുള്ളത്. ആക്ച്വലി സിറ്റിക്ക് അകത്തോട്ടാണ് അവിടുത്തെ ലോക്കൽസ് താമസിക്കുന്നത്. സിറ്റിക്ക് അകത്തോട്ട് ഐ മീൻ ബീച്ച് സ്ട്രെച്ചിലല്ലാതെ ഇൻലാൻഡാണ് ലോക്കൽസ് താമസിക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊക്കെ പോയപ്പം അതൊക്കെ അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഈ ബീച്ച് സൈഡ് സ്ട്രെച്ച് എന്ന് പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയിരുന്നു. വെച്ചാൽ ബിൽഡിംഗ് വൈസും ഷോപ്സ് വൈസും ഷോപ്പിംഗ് അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേക്കും വളരെ ഡെവലപ്ഡ് ഏരിയ ആയിരുന്നു. മെയിൻ അട്രാക്ഷൻ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള ഇതായിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
0: ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു.
1: ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ഊബർ പോലെ അവിടെ ഗ്രാബ് എന്നൊരു ആപ്പ് ഉണ്ട്. ഗ്രാബ് വഴി നമുക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ടാക്സി അല്ലെങ്കിൽ ടു വീലർ പോലും നമുക്ക് ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യാം. ഏത് ടൈമിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലോക്കൽ ട്രാൻസ്പോർട്ട് നമ്മൾ നോക്കിയില്ലായിരുന്നു. ഗ്രാബ് അതുപോലെ ടാക്സി സർവീസസ് ആണ് യൂസ് ചെയ്തിരുന്നത്.
0: നമുക്ക് അടുത്ത വിശേഷത്തിൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു പാട്ട് കേൾക്കാം. ഒരു പാട്ട് പറയും, വിനോദിന് ഇഷ്ടമുള്ള മറ്റൊരു പാട്ട്.
1: തമിഴിലെ സൂര്യയുടെ ഏതെങ്കിലും ഒരു.
0: ശരി, അപ്പോൾ നമുക്ക് സൂര്യ അഭിനയിച്ച ഒരു ചിത്രത്തിലെ പാട്ട് കേട്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.

0: ഈ പറഞ്ഞല്ലോ നമ്മള് ഒരുപക്ഷെ വിയറ്റ്നാമിന്റെ ജനത താമസിക്കുന്നത് ഉള്ളിലേക്കാണ്. അപ്പോ വിനോദിന്റെ കാഴ്ചയിൽ അവരുടെ ഒരു ജീവിത രീതിയെ കുറിച്ച് എന്തെങ്കിലും തോന്നിയിരുന്നോ? ഇവരിങ്ങനെ ആയിരിക്കും, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ചെറിയ അസസ്മെന്റ് നടക്കും, ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഇവരെല്ലാം കച്ചവടക്കാരാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ കർഷകരാണ്, ഇങ്ങനെ ഒരു അസസ്മെന്റ് ഉണ്ടാവുമല്ലോ. വിനോദിന് എന്താണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് തോന്നിയത്?
1: ലൈഫ് സ്റ്റൈൽ ആക്ച്വലി അവിടെയുള്ള ആൾക്കാരെല്ലാരും വളരെ ഫ്രണ്ട്ലി ആണ്. അതൊരു കാര്യമാണ്, ഇപ്പം ഷോപ്പിൽ കയറിയാലും നമ്മളുമായിട്ട് പെരുമാറുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട്ലിനെസ് വേറെ ലൊക്കേഷൻസിൽ അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇന്ത്യൻസ് എന്നുള്ളൊരു സ്റ്റിഗ്മയാണല്ലോ, അല്ലെങ്കിൽ ബിഹേവിയർ വൈസ് ആയാലും ഇന്ത്യൻസിന് അഗേൻസ്റ്റ് ഉള്ള ഒരു ഇത്, അങ്ങനെ ഒരു പെരുമാറ്റം ഒന്നും വിയറ്റ്നാമിലുള്ള ആൾക്കാരുമായിട്ട് ഇല്ലായിരുന്നു.
0: മുൻവിധികളൊന്നും ഇല്ലാതെ നമ്മളോട് സംസാരിച്ചു, നമ്മളെ സ്വീകരിച്ചു.
1: ഷോപ്സിൽ പോയാലും വളരെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, നമ്മൾ സാധനം വാങ്ങിക്കണമെന്നൊന്നും ഇല്ല, അതായിരുന്നു മെയിൻ ഇത്.
0: അപ്പൊ ഈ ഭാഷ
1: വിയറ്റ്നാമീസ് ഭാഷയാണ്, പക്ഷേ മോസ്റ്റ്ലി ഈ ഷോപ്സ് റെസ്റ്റോറൻസിലൊക്കെ അവര് ഇംഗ്ലീഷ് അഡ്ജസ്റ്റബിൾ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പം സംസാരിക്കാനും ഇടപഴകാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല?
1: ദനാങ്ങില് ബുദ്ധിമുട്ടില്ലായിരുന്നു, പക്ഷെ ഫൂക്കോക്കിൽ പോയപ്പോൾ കുറച്ചും കൂടെ ലോക്കൽസ് അധികം ഉള്ള സ്ഥലമായിരുന്നു. അവര് ആക്ച്വലി മൊബൈലിൽ സംസാരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. ഫൂക്കോക്കില് കുറച്ചും കൂടെ ബാക്ക്വേർഡ്സ് ആയിരുന്നു, അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ദനാങ്ങിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, ഒരുവിധം എല്ലാവരും ഇംഗ്ലീഷിൽ മാനേജബിൾ രീതിയിൽ സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല.
0: ടെക്നോളജിയുടെ
1: സഹായത്തോടെ സംസാരിക്കുന്നു,
0: കാരണം സംസാരിക്കാൻ കഴിവുള്ളവരും അത് ഉപയോഗിക്കുന്നവരും ആയിരുന്നു.
1: അതെ അതെ അതെ, ശരിയാണ്.
0: രണ്ട് സിറ്റിയിൽ പോയെന്ന് പറഞ്ഞല്ലോ,
1: അതെ,
0: ദനാങ്ങിലേക്കും
1: ഫൂക്കോയിലേക്കും.
0: അപ്പോ എങ്ങനെയായിരുന്നു ഭക്ഷണ സംസ്കാരം? അപ്പോ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഭക്ഷണമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണോ എന്ന് തോന്നി?
1: റൈസ് ആണ് മെയിൻ ഫുഡ്, റൈസ് ആൻഡ് നൂഡിൽസ് ആണ് മെയിൻ സ്റ്റേപ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ റെസ്റ്റോറൻറ്റിലും റൈസ് ആൻഡ് നൂഡിൽസ് അവൈലബിൾ ആണ്. പിന്നെ യൂറോപ്യൻ ഡിഷസ്, ബട്ട് മോസ്റ്റ്ലി വിയറ്റ്നാമീസ് ഫുഡ് റൈസ് ആൻഡ് നൂഡിൽ ബേസ് ആണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതലും ചിക്കനല്ല, പോർക്ക് ആൻഡ് ബീഫാണ് അവരുടെ ബേസ്. അപ്പം ഡിഷസിൽ 90% അവരിൽ പോർക്ക് കാണും. ചിക്കൻ ഡിഷ് ഓപ്ഷൻസ് ഉണ്ട്, നമ്മളത് നോക്കി വേണം ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ മീറ്റ് എന്ന് കണ്ടിട്ട് ചിലപ്പം ചിക്കൻ മാത്രമായിരിക്കും എന്നൊരു അസംഷനിൽ വാങ്ങിക്കാൻ പറ്റത്തില്ല. പോർക്ക് കാണാം, ബീഫ് കാണാം, വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്. ഫ്രൈഡ് റൈസിൽ തന്നെ നോക്കും, വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്, നൂഡിലും വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്. അപ്പം നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം കഴിക്കാൻ പറ്റുന്ന, ഇന്ത്യക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് വൈബ് തന്നെയാണ്. പിന്നെ യൂറോപ്യൻ ഇതും കിട്ടും, ബർഗേഴ്സ് ആയാലും സാൻഡ്വിച്ച് ആയാലും. അവിടെ ടൂറിസം ഫോക്കസ്ഡ് ആയതുകൊണ്ട് യൂറോപ്യൻ ഡിഷസും മെയിൻ എല്ലാ റെസ്റ്റോറൻസിലും കിട്ടുന്നുണ്ട്.
0: ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി കാര്യമായി അതിനെപ്പറ്റി ചോദിക്കാൻ ആഗ്രഹിക്കാം. ഇതിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, സ്പൈസി ആയിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ പൊതുവെ ആളുകൾ കഴിക്കുന്നത്?
1: പൊതുവേ ആളുകൾ കഴിക്കുന്നത് എനിക്ക് ഒന്ന് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്പൈസ് റേഞ്ചിൽ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ നമുക്ക് സ്പൈസി ആക്കാൻ പറയുമ്പോൾ അവര് സോസസ് ആണ് തരുന്നത്, അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഡിഷില് ഇപ്പൊ മുളക് പൊടി ഇട്ട് സ്പൈസി ആക്കുന്ന അങ്ങനെ ഒരു ഇതല്ല. അപ്പൊ നമ്മൾ സ്പൈസി ചോദിക്കുമ്പോഴത്തേക്കും സ്പൈസ് കൂടുതലായ സോസസ് കൊണ്ടുതരും നമ്മൾ. അപ്പം അത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഫുഡ് സ്പൈസി ആക്കി കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ഇത്. പിന്നെ നമ്മൾ വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ പോയപ്പോൾ തന്നെ രണ്ട്

0: ലേറ്റാണ് പോയത്. അപ്പം ഒരു ഫാമിലിയിൽ ഒരാൾ നമ്മൾ എന്താണെന്ന് അറിയാതെ തന്നെ ക്ലാം ഷെല്ലില്ലേ അത് ഓർഡർ ചെയ്തു. അത് സ്പൈസി വേണമെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവർ സോസ് സ്പൈസി ആയിട്ട് കൊണ്ടു തന്നു. പക്ഷെ ആക്ച്വൽ ക്ലാം റോ ആയിരുന്നു. അത് റോ ആണെന്ന് അറിഞ്ഞുകൂടാതെ കുക്ക്ഡ് ആണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്ത ഒരു സാധനം റോ ആയിട്ട് ഒരാൾക്ക് കഴിക്കേണ്ടി വന്നു. എന്നിട്ട് സോസും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മൾ മെനു നോക്കി എന്താണ് ഒരു കാര്യം ഒന്ന് അസംഷൻ ചെയ്യാതെ വാങ്ങിച്ചാൽ ബുദ്ധിമുട്ടില്ല.
1: മറ്റൊരു ഭക്ഷണ സംസ്കാരമാണ്, ചിലപ്പോൾ അവർ റോ ആയിട്ട് കഴിക്കും. നമ്മൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം.
0: അതെ,
1: നമുക്ക് മറ്റൊരു പാട്ടുകൂടെ കേൾക്കാം, എന്നിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം.
0: അപ്പൊ തമിഴിലെ ഒരു വിജയ് അണ്ണന്റെ സോങ്.

0: ഇപ്പൊ രണ്ട് സിറ്റിയിലും പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ദനാങ്ങിലേക്കും മറ്റേതായിരുന്നു ഫൂക്കോ എന്ന് പറയുന്ന സിറ്റി. എന്താണ് വിനോദിന് തോന്നിയ വ്യത്യാസം ഈ രണ്ട് സിറ്റി? ഒന്ന് ബീച്ച് ഒബ്വിയസ്ലി ഒരു വ്യത്യാസമുണ്ട്, അപ്പൊ ഈ രണ്ട് സിറ്റിയും ഒന്ന് നമുക്ക് ഒന്ന് വർണ്ണിച്ചു തരാമോ?
1: ദനാങ്ങിൽ നമ്മൾ ചെന്ന് കയറിയതിനു ശേഷം ആദ്യമായിട്ട് പോയ ഒരു ലൊക്കേഷൻ ബുദ്ധയുടെ സ്റ്റാച്യുവിലോട്ടാണ് നമ്മൾ അന്ന് ഈവനിങ് പോയത്. ബുദ്ധയുടെ സ്റ്റാച്യു ആ ലൊക്കേഷനിൽ ചെന്ന് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ആ ബീച്ച് ഫ്രണ്ട് ഫുള്ള് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണാം. അപ്പം നമ്മൾ ഒരു ഈവനിങ് ടൈമിൽ പോയി നൈറ്റ് ടൈം വരെ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം ആക്ച്വലി നൈറ്റ് ടൈം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിരിക്കുന്ന ബീച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്ന ബിൽഡിങ്സ് ഫുള്ള് അവർ ലൈറ്റ് കത്തിച്ചിരിക്കുകയാണ്. ലൈറ്റ് കത്തിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൽ തന്നെ LED ഇട്ട് ഇങ്ങനെ ഓരോ തീമിൽ ലൈറ്റ് കത്തിച്ച് നോക്കുകയാണ്, കത്തിച്ച് വച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ

0: ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് സ്കൈലൈൻ നോക്കുമ്പോഴത്തേക്കും വളരെ ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ കിട്ടും. അത് തന്നെയാണ് ഒരു മെയിൻ അട്രാക്ഷൻ. ആ സിറ്റിയുടെ ഫുൾ ഒരു വൈബ് നമുക്ക് ഇപ്പുറത്തെ ബുദ്ധ സ്റ്റാച്യു നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും. അതൊരു സ്പെഷ്യൽ വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബുദ്ധ സ്റ്റാച്യു ഒന്ന് നെക്സ്റ്റ് പോയതെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ആക്ച്വലി അവർ സെറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ സാന്റോറിനിയുടെ തീമിൽ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രീസ് സ്റ്റൈൽ, ഗ്രീസിൽ ആ റെസ്റ്റോറൻറ്റ് മാത്രം. അപ്പം അതുപോലെ വെച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിലെല്ലാം എക്സ്പെൻസീവ് ആണ്, കാരണം ഈ ഒരു തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നിട്ട് അവർ കുറേ ഫോട്ടോ ഓപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ. അപ്പോൾ ഇപ്പം എല്ലാം ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൾച്ചറാണല്ലോ. അപ്പം അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് കിട്ടുന്ന രീതിയിൽ അവർ കുറേ ഫോട്ടോ ഓപ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റിനകത്ത്. പക്ഷേ ഫോട്ടോ ഓപ്സ് മാത്രമല്ല, ആ വൈബ് പോലും അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ല ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റാണ്, നല്ലതായിരുന്നു. ദനാങ് സിറ്റി ഫുള്ള് ഒരു ഓവറോൾ പിക്ചർ കിട്ടാനായിട്ട് നല്ല ലൊക്കേഷൻസ് ആയിരുന്നു.
1: മറ്റൊരു സിറ്റിയിലേക്ക് പോയ കാര്യം പറഞ്ഞു ഫൂക്കോ, ആ സിറ്റിയിലെ കാഴ്ചകളെ കുറിച്ചുകൂടെ ഒന്ന് പറയാം.
0: ഫൂക്കോക്ക് ഒന്ന് ബേസിക്കലി ഒരു ഐലൻഡ് ആണ്, ഒരു വലിയ ഐലൻഡ് ആണ്.
1: ശരി.
0: എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫൂക്കോക്ക് വിയറ്റ്നാം ടൂറിസത്തിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡ് ആയിട്ടാണ് തോന്നിയത്. കാരണം അവിടെ ചെന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു സ്റ്റേയിലോട്ട് പോകുന്ന വഴിയിൽ എല്ലാം ലെസ് ഡെവലപ്ഡ് ആണ്. കാരണം റോഡ്സ് സ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിൽഡിങ്സ് സ്റ്റേസ് ആയിരിക്കാം, അതൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിനീളെ കണ്ടതെല്ലാം കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള ഇതാണ്. അപ്പം ഇങ്ങനെ ഓൺഗോയിങ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഏരിയയിലാണ് ഫൂക്കോക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫൂക്കോക്കിൽ പോയിട്ട് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്ത ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സൺസെറ്റ് ടൗൺ. സൺസെറ്റ് ടൗൺ എന്ന് വെച്ചാൽ ഒരു യൂറോപ്പിലെ ഒരു ടൗൺ പോലെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സൺസെറ്റ് ടൗൺ എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളെല്ലാം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. റോഡായാലും സൈഡിൽ സ്റ്റേ ആയാലും എല്ലാം ഇങ്ങനെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു സൺസെറ്റ് ടൗണിൽ എത്തിച്ചേരുമ്പോഴത്തേക്കും വൈബ് ഫുള്ള് മാറുകയാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ടൗൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫുള്ള് എല്ലാം ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റൊക്കെ കത്തിച്ച് ആൾക്കാർക്ക് ഒരു പാർക്ക് പോലെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങള്, ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങള്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത ഒരു ടൗണാണ്. ആ ടൗണിനകത്ത് നമുക്ക് പോയി ചെന്ന് കയറുമ്പോഴത്തേക്കും നമ്മളൊരു യൂറോപ്യൻ ഒരു ടൗണിൽ കയറുന്ന ഒരു വൈബ് കിട്ടും.
1: ഒരു മായാനഗരം, ഒരു വേറെ സ്ഥലത്തിൽ നിന്ന് മറ്റൊരു ഒരു മായാനഗരത്തിലേക്ക് പോകുന്നത് പോലെ.
0: എനിക്ക് തോന്നുന്നത് ഒരു വിയറ്റ്നാമീസ് ലോക്കൽ ആൾക്കാണെങ്കിലും അവിടെ പോകുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ ആക്ച്വലി യൂറോപ്പ് രാജ്യങ്ങളിൽ പോകാൻ പറ്റാതെ ആകാം, പക്ഷെ അതിന്റെ ഒരു അനുഭവം കിട്ടാനായിട്ട് ഈ ഒരു സൺസെറ്റ് ടൗണിൽ പോയാൽ മതി.
1: അപ്പോ സാധാരണഗതിയിൽ വിയറ്റ്നാമിൽ പോകുന്നവർ, ഇപ്പോ വിനോദം പോയത് സിറ്റികളിലേക്കാണ്, അപ്പൊ വിയറ്റ്നാമിൽ പോകുന്നവർ പറയാറുള്ളത് വിയറ്റ്നാമിലൊരു യുദ്ധ ചരിത്രം ഉണ്ടല്ലോ.
0: അതെ.
1: അപ്പോ ഇപ്രാവശ്യം അങ്ങനെ അത്തരം ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കാനോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും അനുഭവങ്ങൾ കേൾക്കാനോ അവസരമുണ്ടായോ?
0: അത്തരം സ്ഥലങ്ങളിൽ പോകാനുള്ള അവസരം ഉണ്ടായില്ല. കാരണം ഫാമിലി ആൻഡ് കിഡ്സ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കിഡ്സിനും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് പോയത്. പക്ഷേ നമ്മൾ ഹോയാൻ എന്നൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നമ്മളെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ അമേരിക്കയായിട്ടുള്ള ഹിസ്റ്ററിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദനാങ്ങിൽ നിന്ന് ഹോയാൻ പോയെന്ന റൂട്ടിൽ ഇവിടെ എല്ലാം അമേരിക്ക ബോംബ് ചെയ്ത സ്ഥലങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ബോംബ് ചെയ്ത് പലതും ഫുള്ളി നശിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ എന്നായിരുന്നു ഗൈഡ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഹോയാനിൽ ചെന്നപ്പോഴത്തേക്കും പണ്ട് അവർ കൺസ്ട്രക്ട് ചെയ്ത ചൈനീസ് ആൾക്കാർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചൊരു ബ്രിഡ്ജ് കാണിച്ചായിരുന്നു. ഈ ബ്രിഡ്ജ് വന്നിട്ട് ബോംബിങ്ങിനെ സർവൈവ് ചെയ്തൊരു ബ്രിഡ്ജ് എന്നാണ് അവർ പറഞ്ഞത്. അത് എനിക്കൊരു സ്പെഷ്യൽ ഇതായിട്ട് തോന്നി. കാരണം അമേരിക്കയായിട്ട് യുദ്ധത്തിൽ ഇത്രയും ബോംബ് ചെയ്തിട്ടും സർവൈവ് ചെയ്തൊരു ഓൾഡ് ബ്രിഡ്ജ് കാണിച്ചു. ഇതൊരു ഇതുപോലെ
1: യുദ്ധസ്മാരകമായി കണ്ടത് ബ്രിഡ്ജ് മാത്രമാണ്.
0: അതെ അതെ.
1: അപ്പോ നേരത്തെ പറഞ്ഞു നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവർ കുറച്ചധികം ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പൊ ഗൈഡിന്റെ അനുഭവം പറഞ്ഞു, യുദ്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച കാര്യം പറഞ്ഞു. മറ്റെന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇന്ററാക്ഷൻ ഉണ്ടോ വിയറ്റ്നാമിൽ പോയിട്ട് അവിടുത്തെ നാട്ടുകാരുമായി മീറ്റ് ചെയ്തിട്ട്?
0: അതായത് ഞാൻ ഒരു സ്ഥലത്ത് നാട്ടിൽ പോകുന്ന മുമ്പേ ആ ഒരു സ്ഥലത്തിന്റെ ഭാഷയുടെ ഹലോവും താങ്ക് യു അവരുടെ ഭാഷയിൽ എങ്ങനെ പറയുന്നു എന്ന് ജസ്റ്റ് എപ്പോഴും
1: അന്വേഷിച്ചു വയ്ക്കും.
0: അപ്പോൾ വിയറ്റ്നാമീസ് ഭാഷയിൽ ഹലോ പറയുന്നത് സിൻ ചാവ് എന്നാണ്. അതേപോലെ താങ്ക് യു എന്ന് പറയുന്നത് ക്യാം ഏൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചു വിയറ്റ്നാമീസ് ഭാഷയിൽ താങ്ക് യു എന്ന് പറയുന്നത് എങ്ങനെയാന്ന് അറിയാമോ. അപ്പം ഞാൻ പറഞ്ഞു ക്യാം ഏൺ എന്നല്ലേ. പുള്ളിക്കൊരു അതിശയം, കുറേ പേര് എങ്ങനെ പഠിച്ചിട്ട് പോകുമായിരിക്കും, പക്ഷെ ഞാൻ ജസ്റ്റ് ഈ രണ്ട് വാക്കുകൾ നോക്കി വെച്ചിട്ടൊക്കെ പോകും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു അതിശയമായിരുന്നു അങ്ങേർക്ക്. പുള്ളി അതിശയിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു ആ ഇതൊക്കെ അറിയാം എങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കി വെക്കാറുണ്ട്.
1: യാത്ര ചെയ്യുന്നവരോടെല്ലാം വിനോദ് പറയുന്നത് അതാണ് അവിടുത്തെ വാക്കുകളൊക്കെ പഠിച്ചു വെക്കുക.
0: ഇങ്ങനത്തെ അല്ല, ബേസിക് ഇങ്ങനെ ഹലോ ആൻഡ് താങ്ക് യു ഒരു മെയിൻ വാക്കുകൾ പോലെയാണ്. ഒരു ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും തീരുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്ന വാക്കുകളാണ്.
1: നമുക്ക് മറ്റൊരു പാട്ടുകൂടെ കേട്ടിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. വിനോദിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയും.
0: അത് മമ്മൂട്ടിയുടെ ഏതെങ്കിലും ലേറ്റസ്റ്റ് സിനിമയിലുള്ള സോങ് ആവും.

0: അപ്പോ നേരത്തെ പറഞ്ഞിരുന്നു ബുദ്ധപ്രതിമയിൽ നിന്ന് നോക്കിയപ്പോൾ വിയറ്റ്നാമിന്റെ ഒരു സ്കൈ ലൈൻ, വിയറ്റ്നാമിന്റെ അല്ല ഈ പറഞ്ഞ ദനാങ് സിറ്റിയുടെ ഒരു സ്കൈ ലൈൻ കണ്ടു, അത് രസമായിരുന്നു പറഞ്ഞു. ഒത്തിരി അധികം ലൈറ്റ് ഉണ്ടായിരുന്നു. പൊതുവെ വിയറ്റ്നാമിലെ രാത്രി ജീവിതത്തിന് എന്താണ് തോന്നിയത്? നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ? എന്താണ് അവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ?
1: നമ്മള് ദനാങ് ടൂറിസ്റ്റ് ഏരിയയിലെല്ലാം നൈറ്റ് 12 വരെ കുറച്ച് തിരക്കുള്ള സ്ഥലങ്ങളായിരുന്നു. അതായത് റെസ്റ്റോറൻറ്റ്സ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ബീച്ചിലായാലും ആൾക്കാരൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളി സിറ്റി ഒരു 9 PM ഒരു 10 PM ശേഷം അടയ്ക്കുന്നു എന്നുള്ളൊരവസ്ഥയല്ല. ഒരു 12-1 വരെയൊക്കെ കുറച്ചും കൂടെ ക്രൗഡഡ് ആണ്, ബീച്ചും ആയാലും റെസ്റ്റോറൻറ്റ്സ് ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് എല്ലാം ലൈറ്റൊക്കെ കത്തിച്ചിട്ടിരിക്കുകയാണ് സിറ്റി ഫുൾ, ആ ഒരു ബീച്ച് സ്ട്രെച്ച് ഫുള്ള്. അപ്പോൾ നമുക്ക് ഫുൾ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. പിന്നെ തിരക്ക് കുറവൊന്നുമില്ല, ക്രൗഡഡ് ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ നൈറ്റ് കുറച്ച് സമയം അധികം പുറത്ത് ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ബീച്ചിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിലും സേഫ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
0: സിറ്റിയിലും അങ്ങനെ തന്നെയായിരുന്നു.
1: ഫൂക്കോക്കിൽ പക്ഷേ അങ്ങനെ അല്ല, എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളൊരു ടൗണിൽ ചെന്ന് എത്തിപ്പെടണം, എന്നാലേ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം, പക്ഷേ ആക്ച്വലി നമ്മൾ സ്റ്റേയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഔട്ടർ ഏരിയ ആവാം,
0: നമ്മുടെ നാട് പോലെ ഒരു സമയം കഴിയുമ്പോൾ എല്ലാം അടച്ച്
1: അടച്ചാതെ. ഇപ്പോൾ നമ്മളിപ്പം ഫൂക്കോക്കിലാണ് വന്നിട്ട് ബേസിക്കലി ഇതേപോലെ ഒരു സൺസെറ്റ് ടൗൺ അല്ലെങ്കിൽ ഗ്രാൻഡ് സിറ്റി ആ ഒരു

0: ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈറ്റ് 12 വരെ 1 വരെ ആണെങ്കിലും സ്പെൻഡ് ചെയ്യാം. പക്ഷെ അവിടെ നിന്ന് ആക്ച്വലി നമ്മൾ സ്റ്റേയിൽ വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു ട്രാവൽ ടൈം കാണാം. അങ്ങനെ വന്നിട്ട് ഡേ ക്ലോസ് ആവും. ആക്ച്വലി നമുക്ക് അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻസ് ഇല്ല ഫുക്കോക്കിൽ.
1: വിനോദ് കൂടുതൽ നഗരങ്ങളിലേക്കാണ് പോയത്. അപ്പൊ ഞാനിത് ചോദിക്കണോ എന്ന് ഒരു ശങ്കയോടെ തന്നെയാണ് ചോദിക്കുന്നത്. വിയറ്റ്നാമിന്റെ ഒരു ഭൂപ്രകൃതിയെ കുറിച്ചൊന്ന് പറയാമോ? അപ്പോൾ ഇതിപ്പോ ഒരുപക്ഷെ വിമാനത്തിൽ നിന്ന് കണ്ടതാവാം, അല്ലെങ്കിൽ ഈ നഗരങ്ങളിലേക്കുള്ള യാത്രയിൽ കണ്ടതാവാം. അപ്പോ എങ്ങനെയായിരുന്നു, നമ്മുടെ നാടുമായിട്ട് കമ്പയറബിൾ ആണോ? ഈ പറഞ്ഞതുപോലെ റൈസ് ആണ് അവർ കഴിക്കുന്നത്, അപ്പോൾ കൃഷിയിടങ്ങളുണ്ടോ? എന്താണ് വിനോദ് കണ്ട വിയറ്റ്നാമിന്റെ പൊതുവെയുള്ള ഒരു ഭൂപ്രകൃതി?
0: ആക്ച്വലി വിയറ്റ്നാമിൽ നമ്മൾ പോയ രണ്ട് ലൊക്കേഷനും ബീച്ചിന് സമയമായിട്ടുള്ള ലൊക്കേഷനാണ്. ദനാങ് ബീച്ച് ലൊക്കേഷനാണ്, ഫുക്കോക്ക് ഒരു ഐലൻഡുമാണ്. അപ്പോൾ നമുക്ക് ബീച്ചാണ് മെയിൻ ഫോക്കസ്. ദനാങ് ആയാലും ബീച്ച് സൈഡാണ്, ഫുക്കോക്ക് ഒരു ഐലൻഡുമാണ്. അപ്പോൾ ബീച്ച് തന്നെയാണ് മെയിൻ ഫോക്കസ്. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കോവളം അല്ലെങ്കിൽ വർക്കല വൈബ് എങ്ങനെയാണോ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് എഡിഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം വളരെ സ്ട്രെസ് ഫ്രീ എന്ന് വെച്ചാൽ തിരക്ക് എല്ലാം വളരെ കുറവാണ്. ഇവിടെ ഉള്ള ഒരു തിരക്കൊന്നും അനുഭവപ്പെടത്തില്ല. അപ്പം നമുക്ക് വളരെ സ്ട്രെസ് ഫ്രീ ഒരു അനുഭവമാണ് ഇവിടെ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം അനുഭവപ്പെടുന്നത്. പക്ഷേ ലൊക്കേഷൻസ് നോക്കുമ്പോൾ എല്ലാം ഒരു കേരളം പോലെ തന്നെയാണ് എല്ലാം കാണാനും ഇത് ചെയ്യാനും. പക്ഷേ എല്ലാം വളരെ ലെയ്ഡ് ബാക്ക് ആണ്. എല്ലാം ഒരു ബീച്ചിന്റെ ഒരു ലൊക്കേഷന്റെ ആവാം, എല്ലാം ലെയ്ഡ് ബാക്കും ആണ്. റോഡിൽ തിരക്കുകളും വളരെ കുറവാണ്. പോയ വേറൊരു ലൊക്കേഷനെ പറയുകയാണെങ്കിൽ ബണാ ഹിൽസ് ആണ് നമ്മൾ പോയത്. ബണാ ഹിൽസിൽ ആക്ച്വലി എത്തിപ്പെടാനായിട്ട് നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത്. നമ്മൾ ഈ ബീച്ച് ലൊക്കേഷനിൽ നിന്ന് കുറച്ചൊരു ട്രാവൽ ടൈം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കേബിൾ കാർ എടുക്കുകയാണ്. കേബിൾ കാർ എനിക്ക് തോന്നുന്നത് വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് കേബിൾ കാർ റൈഡ് എന്തുമാണ് ആ ബണാ ഹിൽസിലോട്ട് എത്തിപ്പെടുന്നത്. കേബിൾ കാർ റൈഡ് തന്നെ ഒരു 15 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പിൽ ആണ് ട്രാവൽ ചെയ്യുന്നത്. ഈ കേബിൾ കാർ ട്രാവൽ ചെയ്യുന്ന ഈ ബണാ ഹിൽ ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ പിന്നെ ഒരു മൂന്നാർ വൈബാണ്. ആക്ച്വലി
1: പെട്ടെന്ന് കടലിൽ നിന്നും ഒരു മലയിലേക്ക് എത്തി,
0: അത് തന്നെ ഒരു 15 മിനിറ്റ്സ് തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ഒരു മൂന്നാർ വൈബിലേക്ക് എത്തുകയാണ്. അവിടെ തണുപ്പും മഞ്ഞും മൂടലൊക്കെയാണ് അവിടുത്തെ ഒരു എൻവയൺമെന്റ്. അവിടെയും നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാം. പാർക്സ് ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ഷോപ്പിംഗ് ചെയ്യാൻ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ഒരു തണുപ്പുള്ള വൈബ് ഉടനെ തന്നെ അനുഭവപ്പെടണമെങ്കിൽ നമുക്ക് നേരെ ബണാ ഹിൽസിലോട്ട് പോയാൽ മതി.
1: ഈ പറഞ്ഞു വരുന്നത് കടലും മലയും ഒക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി, കേരളത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോഗ്രഫിയിലാണ് വിയറ്റ്നാമോ ഉള്ളത്. നമുക്കൊരിക്കലും അപരിചിതത്വം തോന്നത്തില്ല വിയറ്റ്നാമിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുമായിരുന്നു.
0: അതെ.
1: അപ്പോ ഈ യാത്രയെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ വ്യക്തമായി നിൽക്കുന്ന ഒരു അനുഭവം, അതൊരു ഭക്ഷണമാകാം, ഒരു കാഴ്ചയാകാം, ഒരാളുമായിട്ടുള്ള സംസാരമാകാം, എന്തെങ്കിലും ഉണ്ടോ പങ്കുവയ്ക്കാനായി?
0: ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ വിയറ്റ്നാമിലെ ഫേമസ് ആണ് കോഫി. അവരുടെ കോഫി എന്ന് വെച്ചാൽ വളരെ വളരെ സ്ട്രോങ് ആണ്. വെറുതെ ചെന്ന് ഒരാൾക്ക് കുടിക്കാന്ന് വെച്ചാൽ ഒരു, ഞാൻ പറയുന്നത് കോഫി ലവേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള കോഫിയാണ് പറയുന്നത്. അല്ലാതെ കോഫി എൻജോയ് ചെയ്യാതാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വളരെ സ്ട്രോങ് ആണ്. പിന്നെ ബ്ലാക്ക് കോഫിയാണ്. ബ്ലാക്കിൽ അവർ ആക്ച്വലി മിൽക്കിന്റെ ക്രീമാണ് എടുത്തു വരുന്നത്. അവിടെ ഫേമസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കോഫിയാണ്. കോഫി ഓൾറെഡി വളരെ സ്ട്രോങ് ആണ്, അതിൽ തന്നെ അവർ സോൾട്ട് ചേർക്കും. കോഫിയിൽ സോൾട്ട് ചേർക്കും, വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കത് സോൾട്ട് വലിയൊരു ഫ്ലേവർ വ്യത്യാസമായിട്ട് തോന്നത്തില്ല. അത് ഒരു ആ ഒരു കോഫി ഫ്ലേവറിനെ ആഡ് ചെയ്യുന്ന പോലെ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ സോൾട്ടും. അപ്പം സോൾട്ട് കോഫിയുണ്ട്, പിന്നെ എഗ്ഗ് കോഫിയുണ്ട്.
1: എഗ് കോഫി, മുട്ടയിട്ട കോഫി?
0: ആ അതെ അതെ, ഞാൻ എഗ് കോഫി ട്രൈ ചെയ്തില്ല, കാരണം റോ എഗ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഒരു രീതിയിലും കുക്ക് ചെയ്ത എഗ് അല്ല അതിനകത്ത് കോഫിക്കകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എഗ് കോഫി ഞാൻ ട്രൈ ചെയ്തില്ല, അതുകൊണ്ട് അതിന്റെ അനുഭവം പറയാൻ പറ്റത്തില്ല. പക്ഷെ സോൾട്ട് കോഫി ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ കോഫി ലവറും കൂടെയാണ്, അതുകൊണ്ട് ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു ഐറ്റമാണ് അവിടുത്തെ സോൾട്ട് കോഫി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ മാങ്ങ ആൻഡ് ചക്ക. മാങ്ങ വന്ന് വിയറ്റ്നാമിൽ ഇയർ റൗണ്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതൊരു വലിയ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഇവിടെ കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും
1: സീസണലാണ്,
0: മേ ബി 3 മന്ത്സ് 4 മന്ത്സ് കിട്ടുന്ന ഒരു സാധനമാണ് മാമ്പഴം. പക്ഷേ വിയറ്റ്നാമിൽ ഇയർ റൗണ്ട് നമുക്ക് മാങ്ങ കിട്ടും. ഇവിടത്തെക്കാളിലും വലിയ സ്പെഷ്യൽ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും തോന്നിയില്ല, പക്ഷേ ഇയർ റൗണ്ട് കിട്ടും. ഇപ്പം മാംഗോ ലവേഴ്സ് ഉണ്ടെങ്കിൽ വിയറ്റ്നാമിൽ പോയാൽ ഇയർ റൗണ്ട് എപ്പോഴും വേണമെങ്കിലും മാംഗോ ട്രൈ ചെയ്യാം. പിന്നെ ടേസ്റ്റിലും വ്യത്യാസം തോന്നിയത് അവിടുത്തെ ചക്ക, വളരെ ടേസ്റ്റായിരുന്നു അവിടുത്തെ ചക്ക. ഇവിടുത്തെ ചക്ക എന്ന് പറയുന്നത് നമുക്കൊരു ഹിറ്റ് ഓർ മിസ് ഫീലാണ്. ചില സമയം കൊള്ളായിരിക്കാം, ടേസ്റ്റ് കാണും, ചില സമയം അങ്ങനെ ടേസ്റ്റ് ഒന്നും കാണാതെ പോവാം. പക്ഷെ അവിടുത്തെ ഞാൻ 2-3 തവണ വാങ്ങി കഴിച്ചായിരുന്നു, എല്ലാം വളരെ ടേസ്റ്റുള്ള ചക്കയായിരുന്നു. പക്ഷെ അതും ഇയർ റൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഈ രണ്ട് ഐറ്റംസും വളരെ ടേസ്റ്റ്ഫുൾ സാധനങ്ങളായിരുന്നു. പിന്നെ കണ്ട കാഴ്ചയിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ദനാങ്ങിൽ ചെന്ന് ഇറങ്ങിയ സ്ഥലത്ത് ഒരു ഡ്രാഗൺ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് അതിന്റെ ഒരു ആകൃതി എന്ന് വെച്ചാൽ ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ആർക്ക് ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ബ്രിഡ്ജിന്റെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ

0: ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തല വന്നിട്ട് ഡ്രാഗൺ ബ്രിഡ്ജിന്റെ എൻഡിങ് പൊസിഷനിൽ അതിന്റെ ഹെഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ വീക്കെൻഡ്സ് വന്നിട്ട് ഇവ ഈ ഡ്രാഗൺ ബ്രിഡ്ജിൽ ഒരു ഷോ നടത്തും. അതായത് ഈ ഡ്രാഗന്റെ തലയിന്ന് തീ തുപ്പുന്നതായിട്ട് ഷോ, വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇരുന്നാൽ ഈ വ്യൂ ഒന്ന് കാണാൻ പറ്റും. അപ്പൊ തന്നെ അവിടെ ഈ സ്ട്രീറ്റ് ഫുഡ് തട്ടുകട പോലത്തെ ഷോപ്സിലെല്ലാം അവരിങ്ങനെ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റുള്ള പാർക്സിൽ ഇങ്ങനെ കൊണ്ട് സീറ്റിട്ട് ഇങ്ങനെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നാൽ മാത്രമാണ് നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ മാത്രമേ അവിടെ ഇരുന്ന് ആ വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. 3 മിനിറ്റ്സ് ഷോയേ ഉള്ളൂ. നമുക്ക് 2-3 തവണ അത് ഇങ്ങനെ ഡ്രാഗൺ തീ തുപ്പുന്നതായിട്ടും കാണാൻ പറ്റും. വാട്ടർ സ്പ്രേ ചെയ്യും, വാട്ടറും ഇങ്ങനെ വായിൽ നിന്ന് തുപ്പുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരു നല്ല ഇതായിരുന്നു.
1: അപ്പോ ഇത്രയും നേരം നമ്മളോട് വിയറ്റ്നാമിലെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വിനോദിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ മാങ്ങയും ചക്കയും സോൾട്ട് കോഫിയും പിന്നെ കടലും മലയും ഒക്കെ ഇഷ്ടമുള്ളവർ പറ്റുകയാണെങ്കിൽ വിയറ്റ്നാം സന്ദർശിക്കാൻ ഇടയാകട്ടെ. നന്ദി, നമസ്കാരം.
2: വിയറ്റ്നാം വിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവച്ചത് വിനോദ് കുമാർ. ടീം സഞ്ചാരി മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ കല്ലിയൂർ വിശ്വംഭരൻ അവതരിപ്പിക്കുന്ന കവിതകൾ, വിശ്രമം, സ്നേഹവിത്തുകൾ, അച്ഛനുപേക്ഷിച്ച മകൻ, നനവുകൾ. തുടർന്ന് സജു ഡി കള്ളിക്കാട് അവതരിപ്പിക്കുന്ന കഥ നിലാവൊഴിയുന്ന വഴികൾ. ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.

ഇന്നു രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ കലാജോൺ നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ

ഇന്നു രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തള്ളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുകയാണ്. ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാഷണൽ ഡെങ്കു ഡേയുടെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ പീഡിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുന്നൊരു ദിവസമാണല്ലോ, എന്താണ് ഇങ്ങനെയൊരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: നാഷണൽ ഡെങ്കു ഡേ ശരിക്കും മെയ് 16 നമ്മൾ ഉദ്ദേശിക്കുന്നത്, 16 ആഘോഷിക്കുന്നതാണ്. അതിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഫോർ ഡെങ്കു കൺട്രോൾ. അപ്പൊ എങ്ങനെയാണത് ശരിക്കും ഒരു സമൂഹത്തിനെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെങ്കുവിനെ ചെറുക്കാം? ഒറ്റ പോയിന്റേ ഉള്ളൂ, ക്ലീൻ എൻവയോൺമെന്റ്. മനുഷ്യന്, പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നടക്കുന്നവരാണ് ഏത് ജോലിക്കാരായാലും. പക്ഷേ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടിലുമുള്ള ക്ലീൻനെസ് കൂടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമെന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ തീമിലും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അറിയാം ഡെങ്കിപ്പനി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഡെങ്കി അണുക്കൾ വ്യാപനം വഴിയാണ്, ആ വ്യാപനം വരുത്തുന്നത് ബേസിക്കലി ഡെങ്കി വൈറസ് ആണ്. ഡെങ്കി വൈറസിനെ വ്യാപനം വരുത്തുന്ന ഏജന്റ് എന്ന് പറയുന്നത് കൊതുകാണ്. പ്രധാനമായിട്ട് രണ്ട് കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്ഷി, ഡേ ടൈം അതായത് പകല് കടിക്കുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്ഷി എന്ന് പറയുന്നത്. മറ്റ് വേറൊരു ഒരു ഇനം കൂടെ ഉണ്ട്, അതാണ് ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്നത്. എന്തായാലും കൊതുകാണ് പ്രശ്നം. അപ്പൊ കൊതുക് വളരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ കൂടെ കൊണ്ട് ഈ ദിനത്തിൽ ഉദ്ദേശിക്കുന്നത്.
1: സർ, ഈ ഡെങ്കിപ്പനി കൊതുക് വഴി മാത്രമാണോ രോഗം പകരുന്നത? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: പകർത്തുന്നത് കൊതുകുകളിൽ കൂടെ തന്നെയാണ്, അതായത് വെക്ടർ എന്ന് പറയും. ശരിക്കും ഒരു വൈറസാണ് ഇതിന്റെ പ്രശ്നം. ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് 4 strains ഉണ്ട്, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 strains ഉണ്ടെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൊതുകിലോട്ട് ഇത് വ്യാപിക്കുകയും ആ കൊതുക് വേറൊരു മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസിനെ പകർത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ വ്യാപനം നടക്കുന്നത്. പകർത്തുന്നത് കൊതുകാണ്, പക്ഷേ പകർത്തി ഉണ്ടാക്കുന്ന ഏജന്റ് എന്ന് പറയുന്നത്, അതായത് അസുഖത്തിന്റെ

0: കാരണം എന്ന് പറയുന്നത് വൈറസാണ്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ പനിയും ഡെങ്കിപ്പനിയും നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് സാധാരണ പനി, എല്ലാ പനിയും നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് ആണ്. അപ്പം വൈറൽ പനി എന്നുള്ളത് ആയിട്ടേ നമുക്ക് ഒരു പനി വന്നാൽ എടുക്കാൻ സാധിക്കൂ. കോമൺ ആയിട്ടുണ്ടാകുന്ന പനി എന്ന് പറയുന്നത് വൈറൽ പനിയാണ്. വൈറൽ പനിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസം വരെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലും ഇല്ലെങ്കിലും പനിയെ മാറും. മരുന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് പനി ഉള്ളപ്പോൾ ബോഡി പെയിൻ കാണും, ചൂട് കാണും, ഇത് രണ്ടിനും ശമനം വരുത്താനാണ് നമ്മൾ പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് കൊടുക്കുന്നത്. ഡെങ്കിയുടെ പ്രത്യേകത ഈ ഒരാഴ്ചയിൽ തീരത്തില്ല, സാധാരണ നീണ്ടു പോകും. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഡെങ്കിയിൽ തന്നെ പല വകഭേദങ്ങളുമുണ്ട്. 1 ഡെങ്കി ഫീവർ, 2 ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയും, 3 ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ലോക ആരോഗ്യ സംഘടന പുതുതായിട്ടൊരു ഒരു ഡെഫിനിഷൻ കൂടെ വച്ചിട്ടുണ്ട്, സിവിയർ ഡെങ്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ വായിക്കാം. അതായത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമും. എന്നാൽ ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞാൽ സാധാരണ വൈറൽ പനി പോലെ തന്നെ വരും, ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 1-2 ദിവസം കൂടുതലായിട്ട് നിന്നിട്ട് തന്നെ മാറും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ബെറ്റർ ആയിട്ട് മാറും. മാക്സിമം നമുക്ക് 5 ദിവസം പറയാൻ പറ്റും. എന്നാൽ പ്രശ്നമുണ്ടാക്കുന്ന ഡെങ്കിപ്പനിയാണെങ്കിൽ ഈ 5 ദിവസം വരെ പനി ഉണ്ടായിട്ട് പിന്നീടാണ് ക്ഷീണം കൂടുന്നത്. അതായത് ഓരോ ദിവസവും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കും, അസുഖത്തിന്റെ കഠിനത കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ വിശപ്പില്ലായ്മ, വെള്ളം കുടിക്കാൻ മടി, പക്ഷെ വെള്ളമാണ് യഥാർത്ഥ ട്രീറ്റ്മെന്റ്, പക്ഷെ വെള്ളം കുടിക്കത്തില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ചില ലക്ഷണങ്ങൾ കൂടെ നമുക്ക് പറയുന്നത് ഉചിതമായിരിക്കുന്നു. 1, റെട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും. അതായത് കണ്ണിന്റെ പുറകുവശത്തായിട്ടുള്ള ഒരു വേദന, അതായത് ബേസിക്കലി കണ്ണിന്റെ വേദന, നല്ല സിവിയർ വേദന ആയിരിക്കും. അതുപോലെ തലവേദന വരുന്നതും വളരെ സിവിയർ ആയിട്ടായിരിക്കും. ഇനി ബോഡി പെയിനും സിവിയർ, ബോൺ ബ്രേക്കിംഗ് പെയിൻ പോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു സാധാരണ 7 ദിവസം കൊണ്ട് വന്നു പോകുന്ന വൈറൽ പനി തീർച്ചയായിട്ടും കഠിനമായിട്ട് തോന്നുമെങ്കിലും പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം ഒക്കെ ആകുമ്പോൾ തന്നെ അത് മാറ്റം വന്ന് ആശ്വാസം വന്ന് അങ്ങ് മാറും. ഡെങ്കി അതല്ല, കാലം കഴിയുന്തോറും സിവിയറിറ്റിയിലോട്ട് പോകും, പ്രത്യേകിച്ചും ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡെങ്കിയുടെ റാഷസ് ആണ്. റാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേഹത്ത് വളരെ തടിച്ചതായിട്ട് കളർ വ്യത്യാസം വന്നിട്ട്, അതായത് ഒരു ബ്രൗണിഷ് റെഡിഷ് കളറിലായിട്ട് മാറുന്ന ഒരു റാഷസ് ആയിട്ട് മാറും. നമുക്ക് ചിലപ്പോൾ ഇത് മണ്ണൻ അല്ലെങ്കിൽ മീസിൽസിനെ പോലെയൊക്കെ തോന്നാം. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഡെങ്കി ഫീവറിലും വരാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലും വരാം. ഡെങ്കി ഹെമറാജിക് ഫീവറിൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നത് ബ്ലീഡിംഗ് ടെൻഡൻസീസ് കാണും. ഇപ്പൊ നമ്മളൊന്ന് തന്നെ ചൊറിഞ്ഞടത്താൽ പോലും ഇച്ചിരി രക്തം വരികയാണെങ്കിൽ സിവിയർ സ്റ്റേജിലോട്ട് പോകുമ്പോഴത് ഓവറായിട്ട് തന്നെ ബ്ലീഡിങ് വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലൊക്കെ എത്തുമ്പോൾ ക്ഷീണം കൂടുതലായതുകൊണ്ട് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകും. അപ്പൊ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ നിന്ന് തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. 3-ാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ആണ്. പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുകയും ക്ഷീണം കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് പറയുമ്പം സിവിയർ ഡെങ്കി ആയിട്ട് പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും വൈറൽ പനി ആണെങ്കിൽ പോലും ഡെങ്കി എന്ന് പറയുന്നത് സിവിയർ സ്റ്റേജിലോട്ട് പോവുകയും മരണത്തിലോട്ട് വരെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാറുണ്ട്. ഇതാണ് പൊതുവെ പറഞ്ഞാൽ ഒരു ഡെങ്കിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് സർ, ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന ഒരാൾക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും വരാം. കാരണം നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ട്രെയിൻസിനെ പറ്റി. സ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകഭേദങ്ങൾ. ഇപ്പം നമ്മൾ 4 വ്യത്യസ്ത മനുഷ്യരുള്ളതുപോലെ തന്നെ ഇവര് 4 പേരും വ്യത്യസ്തരാണ്. 4 തരം വൈറസസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ എല്ലാവരും ഡെങ്കി വൈറസ് തന്നെയാണ്, ഫ്ലാവി വൈറിഡേ എന്നുള്ള ഒരു ഫാമിലിയിൽ പെട്ടവരാണ് ഇവരെല്ലാം. പക്ഷെ ഈ ഡെങ്കിയിൽ തന്നെ 4 വകഭേദങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഡെങ്കി 1 വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെങ്കി 1 പ്രിവെൻഷൻ വരും മാറിക്കഴിഞ്ഞാൽ. പക്ഷെ ഡെങ്കി 2 വരും, ഇനി അത് വന്നു നമുക്കൊരു ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ അത് മാറി ഡെങ്കി 3 വരാം, അതുപോലെ ഡെങ്കി 4

0: അതുകൊണ്ട് നാല് പ്രാവശ്യം വരെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു തിയറിറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പ്രാവശ്യം വരെ ഡെങ്കി വേണമെങ്കിൽ വരാം. പക്ഷെ മിക്കവാറും പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ നമ്മുടെ ഒരു ശാസ്ത്രീയ വിവരം വെച്ച് പറഞ്ഞാൽ, ഒരിക്കൽ ഡെങ്കി വന്നാൽ പിന്നെ ഉണ്ടാകുന്ന ഡെങ്കികളൊക്കെ സീരിയസ് ആയിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴും അല്ല, പലർക്കും. അതുകൊണ്ട് ഈ നാല് പ്രാവശ്യമൊക്കെ വരുമ്പോൾ വളരെ സിവിയറിറ്റിയിലോട്ട് പോവുകയും മരണത്തിന് തന്നെ കാരണമായി മാറാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കും പോലെ, നമുക്ക് ന്യൂമോണിയയ്ക്ക് ഇന്ന അണുക്കളാണ് അതിനൊരു ആന്റിബയോട്ടിക്, അതുപോലെ ഡെങ്കി വൈറസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആന്റി വൈറൽ മെഡിസിൻസ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ വൈറൽ ഡിസീസും അതല്ല. ഉദാഹരണം ചിക്കൻ പോക്സ്, എസൈക്ലോവീർ എന്നുള്ള ഒരു നല്ല വളരെ നല്ല മരുന്ന് തന്നെ നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ചിക്കൻ പോക്സിനെ മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അതുപോലെ ഒരു മരുന്ന് ഡെങ്കിക്ക് വേണ്ടി ഇതുവരെയും കണ്ടുപിടിച്ചതായിട്ട് എന്റെ അറിവിൽ ഇല്ല.
1: സർ, സാധാരണ ഏത് തരം ചികിത്സയാണ് ഡെങ്കിപ്പനിക്കായി നൽകുന്നത്?
0: ഏതൊരു വൈറൽ ഡിസീസിന്റെയും പ്രത്യേകത ഉണ്ട്, അതിന് അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ട്. വരും, വന്നിട്ട് സിവിയറിറ്റിയിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് അത് തന്നെ തന്നെ മാറും. ഇത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ വേണ്ട ട്രീറ്റ്മെന്റ് എന്താണ്? സപ്പോർട്ട്. ഇതിനൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഉദാഹരണം 1, 2 അല്ലെങ്കിൽ 3 ആഴ്ച, അത് വളരെ സിവിയർ സ്റ്റേജിലോട്ട് പോകുന്ന കണ്ടീഷൻസിനെയാണ് ഈ പറയുന്നത്. ഇവിടെ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അപ്പൊ എന്താണ് സപ്പോർട്ട്? 1, ഫ്ലൂയിഡ് ലോസ് വരാം. സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കാപ്പിലറി ലീക്ക് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. കേൾക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തക്കുഴലിൽ നിന്ന് ജലം രക്തക്കുഴലിന് പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട്, ഒരു അരിപ്പ് പോലെ രക്തക്കുഴലിനകത്തുള്ള ജലം പുറത്തോട്ട് പോകും. അപ്പൊ എന്ത് പറ്റും? രക്തക്കുഴലിനകത്തിരിക്കുന്നത് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഹിമറ്റോക്രിറ്റ് വാല്യൂ കൂടുതൽ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഹീമോളോവിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും, PCV എന്നുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ പോകുന്ന ഈ കാപ്പിലറി ലീക്ക് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തക്കുഴലിനകത്ത് ഡീഹൈഡ്രേഷൻ വരികയാണ്. കാരണം ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് വേണ്ടത്? ഫ്ലൂയിഡ് തെറാപ്പിയാണ്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യവും കൂടെയാണ്. ഓവറായിട്ട് കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഈ ഫ്ലൂയിഡ് വേറെ എവിടെ പോകാനാണ്? ശരീരത്തിൽ തന്നെ കിടപ്പുണ്ട്, രക്തക്കുഴലിനകത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? അത്യാവശ്യം വന്നാൽ IV ഫ്ലൂയിഡ്, വെസൽസിൽ തന്നെ രക്തക്കുഴലുകളിൽ തന്നെ അകത്തൂടെ വെള്ളം കയറ്റണം, IV ട്രിപ്പ് കൊടുക്കേണ്ടി വരും. പക്ഷെ ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓറൽ ഫ്ലൂയിഡ് കഴിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരേണ്ട ചാൻസ് കുറവാണ്. നമ്മൾ അത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓറലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഓറലി കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യമുള്ളത്, IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കാരണം മിക്കവാറും ഡെങ്കി ഉള്ള കുട്ടികൾ അവര് കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും വിമുഖത കാണിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? IV ലൈനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഏറ്റവും എളുപ്പമാർഗവും നല്ല മാർഗവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ ഫ്രീക്വന്റ് ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴപ്പോഴായിട്ട് വളരെ കുറച്ച് ഫുഡും വെള്ളവും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അസുഖത്തിന്റെ കഠിനതയിലോട്ട് പോകുന്നത് ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കും.
1: അവസാനമായി, ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വർഷത്തെ മെസ്സേജ് ഓർത്താ മതി. അതായത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു പാർട്ടിസിപ്പേഷനോട് കൂടി ഇതിനെ ചെറുക്കുക. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മുടെ ജലാശയങ്ങൾ വളരെ വളരെ അധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ വെറും 2 മില്ലി ലിറ്റർ വെള്ളം മതി കൊതുകൾക്ക് പ്രത്യുത്പാദനം കൂട്ടാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈ ഡേ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന രീതിയിൽ മിനിമം ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ ഫോളോ ചെയ്യുക. ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ചുറ്റുവട്ടവും നോക്കുക, നമ്മുടെ വീട്ടിന് ചുറ്റും എവിടെയെങ്കിലും വെള്ളം കെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും ചിരട്ട, മുട്ടത്തോട്, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ, അതിനൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെയെല്ലാം കൊതുക് പെരുക. അതുപോലെ ഗപ്പി ഫിഷ് കൾട്ടിവേഷനുണ്ട്, അത് വളരെ ഗുണം ചെയ്യും. നമുക്ക് ജലത്തിന്റെ സ്രോതസ് കൂടുതലാണെങ്കിൽ, സോഴ്സസ് കൂടുതലാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഇങ്ങനെ മീൻ വളർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊതുക് നിർമ്മാർജ്ജനം ചെയ്യാം. അൾട്ടിമേറ്റ്ലി പറയാൻ ഒറ്റ പോയിന്റ് മതി, കൊതുക് വരാതെ സൂക്ഷിക്കുക. കൊതുകുണ്ടോ അവിടെ എല്ലാം എന്ത് വരാം? ഡെങ്കി ഫിയർ വരാം. കാരണം ഇത് പണ്ട് കാലങ്ങളിൽ നമുക്ക് ഉണ്ടായ ഒരു രോഗമല്ല. നമുക്കിന്ന് മൈഗ്രന്റ് പോപ്പുലേഷൻ, അതായത്

0: അതിഥി തൊഴിലാളികൾ തന്നെ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം ഇവിടെയും വന്നു കഴിഞ്ഞു. കാരണം ഇപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടും നമ്മുടെ ജീവിത രീതിയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എവിടെ ഉള്ള വ്യക്തി ഇവിടെ വരുന്നു, ഇവിടെ ഉള്ള വ്യക്തി അങ്ങോട്ട് പോകുന്നു. ഇതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖങ്ങൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ, പരിസരം ശുചിത്വമായിട്ട് സൂക്ഷിക്കുക.
1: ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ ശ്രീലതാ ശ്രീകുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ തിരുവിഴ ജി ഉല്ലാസ്, മൃദംഗം കലഞ്ഞൂർ എ ജി ജയകൃഷ്ണൻ. ആദ്യം ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച വരവല്ലഭരമണ എന്നാരംഭിക്കുന്ന ഹംസധ്വനി രാഗത്തിലുള്ള കൃതി ആദിതാളം.

അടുത്തതായി സുധാമയി സുധാനിധി എന്നാരംഭിക്കുന്ന ഹരികേശനല്ലൂർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൃതി, രാഗം അമൃതവർഷിണി, രൂപകതാളം.

ശ്രീലത ശ്രീകുമാർ പാടിയ കൃതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തിരുവിഴ ജി ഉല്ലാസ് വയലിൻ, കലഞ്ഞൂർ എ ജി ജയകൃഷ്ണൻ മൃദംഗം.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. മാധ്യമ പ്രവർത്തകനായ ജി ജ്യോതിലാൽ കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: ആലിൻകടവ് എന്ന് പറഞ്ഞ കടവ്, നമ്മൾ തോണിയിലെ കടവ് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പാട് പഞ്ചായത്താണ്. ആലപ്പാട് പഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ കേരളത്തിന്റെ സ്വന്തം ആർമി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ആർമി തന്നെ അവിടെയുണ്ട്. അതായത് കേരളം പ്രളയത്തിൽ മുങ്ങിത്താണപ്പോൾ ഒരു കൈ സഹായവുമായി ഓടിയെത്തിയത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ അവർ ആണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച ഒരു ജനതയും കൂടിയാണ് അവിടെ. അതായത് 2004 ക്രിസ്മസ് നാളിനോട് അടുപ്പിച്ചുള്ള നാളിലുണ്ടായ സുനാമി ദുരന്തം നമ്മളിന്നും ഞെട്ടലോടുകൂടി ഓർക്കുന്ന ഒരു സംഭവമാണ്. ആ പ്രദേശത്തുള്ള 136 പേരാണ് വിധി കൊണ്ടുപോയത്. അപ്പൊ അന്ന് ഈ കടല് കവിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ കേരളത്തിന്റെ ഭൂപടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു നേരിയ ഒരു ഇതുമായിട്ട് കിടക്കുകയാണ്. അതായത് അറബിക്കടല്, അറബിക്കടലിന്റെ അടുത്ത് നേരിയ ഒരു കര, അതാണ് ആലപ്പാട് പഞ്ചായത്തിന്റെ ഒരു ഭാഗം. ആ അത് കഴിഞ്ഞിപ്പുറത്ത് ദേശീയ ജലപാതയുടെ ഭാഗമായിരിക്കുന്ന ആലുംകടവ് അടങ്ങുന്ന പ്രദേശം. ആ ആലുംകടവിന്റെ പ്രദേശം കഴിഞ്ഞാൽ വീണ്ടും കര. ഈ ഒരു ചെറിയ ആ ഒരു പ്രദേശത്തേക്ക് സുനാമിയിൽ വന്ന വെള്ളം ഇങ്ങനെ ഒഴുകി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് അന്നത്തെ അവിടെ കണ്ട ആൾക്കാർ, ദൃക്സാക്ഷികളായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു സമൂഹമുണ്ട്. അതായത് അവിടെ നമുക്ക് വളരെ ലൈവായിട്ടുള്ള നല്ല പച്ചമീൻ കിട്ടാനും പച്ചമീൻ വാങ്ങിക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. ആ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കരിമണൽ പ്രദേശമാണ്. ഈ കരിമണൽ പ്രദേശത്തിന്റെ ഈ ഒരു തുടർച്ചയെ അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളനാതുരുത്ത്, വെള്ളനാതുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ഒക്കെ വരുന്നത് ആ ഒരു തീരമേഖലയിലാണ്. ഈ തീരമേഖലയിലെ ഈ കരിമണൽ എന്ന് പറയുന്നത് സത്യത്തിൽ കേരളത്തിന്റെ തന്നെ വ്യാവസായിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇടമാണത്. KMML, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഖനനം നടത്തുകയും വിദേശ നാണ്യങ്ങൾ നേടിത്തരികയും ചെയ്യുന്ന ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ധാതു സമ്പുഷ്ടമായ ഒരു മണ്ണാണ് ഈ ആലപ്പാടിന്റെയും ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പണ്ട് കാലം മുതലേ വിദേശ സഞ്ചാരികൾ അവിടെ വരാറുണ്ടായിരുന്നു, വിദേശികൾ അവിടെ നിലയുറപ്പിച്ചിരുന്നു. പോർച്ചുഗീസുകാരുടെ ഒരു പള്ളി നിങ്ങൾക്ക് ഇപ്പോഴും വെള്ളനാതുരത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കപ്പേള, അത് ഇപ്പം വല്ലപ്പോഴേ തുറക്കാറുള്ളൂ, ചില ദിവസങ്ങളിൽ മാത്രം അവിടെ വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നു. പക്ഷെ പണ്ട് കാലത്ത് അത് വളരെ സജീവമായിരുന്ന ഒരു പള്ളിയായിരുന്നു എന്നുള്ളതാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സ്ഥലം. അത് ഇതിന് തൊട്ടടുത്താണ്, ആലുംകടവിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഈ കടലിൽ പോകുന്നത് കൊണ്ടും അല്ലെങ്കിൽ കടലുമായിട്ട് മല്ലടിക്കുന്നത് കൊണ്ടുമായിരിക്കാം ഒരുപക്ഷെ ഒരുപാട് സാഹസികരായ സഞ്ചാരികൾ, സാഹസികരത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളുടെ പേരാണ് നമുക്ക് പറയാതെ പോകാൻ വയ്യാത്തൊരു പേരാണ് ശ്യാം S. പ്രബോധിനി എന്ന് പറയുന്നത്. വാർത്തകളിലൂടെയൊക്കെ ഒരുപക്ഷെ എല്ലാവരും കേട്ടുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു സാഹസിക വിനോദം എന്ന് പറയുന്നത് കൈയും കാലും എല്ലാം കെട്ടി ഒരു ചാക്കിൽ സ്വയം ബന്ധിതനായിട്ട് അദ്ദേഹത്തെ എടുത്ത് വെള്ളത്തിലോട്ട് നിക്ഷേപിക്കും. എത്ര ആഴത്തിലോട്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ഇതെല്ലാം മോചിപ്പിച്ചിട്ട് അയാൾ പുറത്തു വന്നിട്ട് നീന്തി കരയ്ക്ക് കയറുന്നത് ഒരു സാഹസിക പ്രകടനം സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ശ്യാം S. പ്രബോധിനി. പക്ഷെ ഒരു ദിവസം ഒരു നിർഭാഗ്യവശാൽ എന്ന് പറയാം അദ്ദേഹം ഇങ്ങനെ ഒരു സാഹസിക പ്രകടനത്തിനിടയിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുകയാണുണ്ടായത്. അത് നമ്മുടെ നാടിന്റെ ഒരു വല്ലാത്ത ദുഃഖിക്കുന്ന ഓർമ്മകളായിട്ട് ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഗ്രന്ഥശാലയൊക്കെ നടത്തുന്നുണ്ട്. ആ ഗ്രന്ഥശാലയും ക്ലബ്ബുകളും ഒക്കെ അദ്ദേഹത്തിന്റെ പേരിൽ എല്ലാ വർഷങ്ങളും അദ്ദേഹത്തിന്റെ അനുസ്മരണം ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാവരുടെ ഓർമ്മകളിലും അദ്ദേഹം ഉണ്ട്. പക്ഷെങ്കിലും അതൊരു ഒരു വേദനിപ്പിക്കുന്ന നാടിന്റെ ഒരു നൊമ്പരമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് വന്ന മറ്റൊരാളാണ് ഡോൾഫിൻ രതീഷ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു മറ്റൊരു സാഹസിക താരം. അദ്ദേഹം

ലോക ഗിന്നസ് ബുക്കിൽ പേര് നേടിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം 15 കിലോമീറ്ററോളം കൈയും കാലും വിലങ്ങ് വെച്ചിട്ട് നീന്തി റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ റെക്കോർഡും ഒരുപക്ഷെ നാടിന്റെ ഒരു സാഹസികതയുടെ ഏടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ രണ്ട് സാഹസിക താരങ്ങളെയും നമുക്ക് ആ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാതെ പോകാൻ പറ്റില്ല. ഈ ആലിംഗടവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഒരു കൗതുകമുള്ള ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഓവർഹെഡ് ടാങ്ക് ഉണ്ട്. അതായത് ആ നാട്ടിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ട ഒരു ഓവർഹെഡ് ടാങ്ക് ഉണ്ട്. പക്ഷെ ഇതിനൊരു വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട്. അതൊരു പക്ഷേ നമ്മൾ പരിസ്ഥിതി സ്നേഹികളും പ്രകൃതി സ്നേഹികളും ഒക്കെ ഒരു മനസ്സിലാക്കേണ്ടുന്ന ഒരു ചരിത്രം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു പാരിസ്ഥിതിക ചിന്തകൾ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതെ പോകാൻ പറ്റില്ല. അതായത് അവിടെ ഈ ഒരു ആദ്യ കാലഘട്ടത്തിലൊരു കുഴൽക്കിണർ കുഴിച്ചിട്ട്, കാരണം കായൽ വെള്ളത്തിൽ എപ്പോഴും ഉപ്പുണ്ടാവും, അപ്പൊ നല്ല വെള്ളം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ കുഴൽക്കിണർ കുഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1958 നടക്കുന്ന സംഭവമാണ്. ഖലാസികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ മനുഷ്യാധ്വാനത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ് ഖലാസികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഖലാസികൾ വന്നിട്ട് സ്ക്രൂ പോലെയൊക്കെ ഉള്ളൊരു തമിര് എന്ന് പറയുന്ന ഒരു ഉപകരണം കൊണ്ട് കുഴിച്ചിട്ടാണ് ഈ കുഴിവെള്ളം കണ്ടത്, കുഴൽക്കിണർ കുഴിക്കുന്നത്. അങ്ങനെ കുഴൽക്കിണർ കുഴിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലോട്ട് പോകുമ്പോഴും അതിനകത്തു നിന്ന് ചെളി, കക്ക ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ പണിക്ക് ഇറങ്ങിയ ആൾക്കാർ മുഴുവൻ ഒരു ചളി രൂപികളായിട്ട് ഒരു പ്രത്യേക രൂപങ്ങളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി പല ആൾക്കാരും വളരെ കൗതുകപൂർവ്വം വന്ന് നിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇതിനകത്ത് ഒരു ഘട്ടത്തിൽ ഉപ്പ് വെള്ളമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ വേറൊരു വെള്ളം, ഇങ്ങനെ ഓരോ ഘട്ടത്തിലുള്ളതും മണ്ണിന്റെയൊക്കെ ഘടനകളും ഒക്കെ എഴുതിയിട്ടൊരു 440 അടി കുഴിച്ചപ്പോൾ നല്ല കണ്ണീരുറവ പോലുള്ള വെള്ളം അവിടെ നിന്ന് പുറത്തേക്ക് ചാടാൻ തുടങ്ങി. അങ്ങനെ പുറത്തേക്ക് ചാടുമ്പോൾ ഇത് മോട്ടോർ വെച്ചിട്ട് ഓവർഹെഡിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയായിരുന്നു ഇതിന് കുഴിക്കാൻ വേണ്ടി കഴിഞ്ഞ എഞ്ചിനീയർമാരും എല്ലാം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പറയലേ ലാവാ പ്രവാഹം എന്നൊക്കെ പറയുന്നത് പോലെ ഈ വെള്ളം 18 മീറ്റർ ഉയരത്തിലേക്ക് ഇങ്ങനെ കുതിച്ച് ചാടാൻ തുടങ്ങി. അതായത് ഒരു ഓവർഹെഡ് ടാങ്കും വേണ്ട, ഒന്നും വേണ്ട, ഈ വെള്ളം തനിയെ അങ്ങോട്ട് പുറത്തേക്ക് ചാടാൻ തുടങ്ങി. അങ്ങനെ പുറത്തേക്ക് ചാടുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് ഒരു കുടം കൊണ്ടുപോയിട്ടൊന്നും നമുക്ക് വെള്ളം പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇത് സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാസുവൻ ചേട്ടനാണ് എന്നോട്, അദ്ദേഹം ഇത് കണ്ട ആളാണ്, അന്ന് അദ്ദേഹം ചെറിയ ഒരു പയ്യനാണ്, അദ്ദേഹം അത് നേരിട്ട് കണ്ട അനുഭവം വെച്ച് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ കുടം ഇടപെടുന്ന ഒരു മുളം പാത്തി വെച്ചിട്ട് ഈ വെള്ളത്തിന്റെ ശക്തി കുറച്ചിട്ട് ആ മുളം പാത്തിയിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വെള്ളം ശേഖരിച്ചു കൊണ്ടുപോയിരുന്നു. അപ്പൊ ആലപ്പാട് പഞ്ചായത്തിലുള്ള ആൾക്കാർ തോണികളിൽ വന്നിട്ട് കുടം കൊണ്ടുവന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ നിറച്ചു കൊണ്ടുപോവുകയും അവരുടെ ശുദ്ധജല ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. ആലിംഗടവിൽ തന്നെ അന്ന് നാട്ടുകാർ മുഴുവൻ, അദ്ദേഹത്തിന്റെ ശരിയായ പേര് പോലും നാട്ടുകാർ മറന്നുപോയിരുന്നു, അദ്ദേഹത്തിന്റെ പേര് MLA എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എല്ലാ വീടുകളിലും ഈ കുടം വെള്ളം എത്തിക്കുകയായിരുന്നു. ഒരു കുടം വെള്ളത്തിന് 25 പൈസ എന്നുള്ള കണക്കിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ചുമലിലാക്കിയിട്ട് എല്ലാ പല വീടുകളിൽ ആർക്കാണോ ആവശ്യമുള്ള അവരുടെ വീടുകളിൽ എത്തിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹമൊക്കെ ആലിംഗടവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നോവലിലെ കഥാപാത്രങ്ങൾ പോലെ മനസ്സിൽ തെളിയുന്ന ചില ചിത്രങ്ങളാണ്. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളത്തിന് പിന്നെ ഓവർഹെഡ് ടാങ്ക് ഇല്ലാതെ തന്നെ കൊണ്ടുപോയി. പക്ഷെ പിന്നീട് അവിടെ ഒരു 4 അറകളുള്ളൊരു ടാങ്ക് സ്ഥാപിച്ചു. ആ ടാങ്ക് സ്ഥാപിച്ച് അതിലേക്ക് ഈ വെള്ളം തിരിച്ചുവിട്ടു. പക്ഷെ ആ സമയത്ത് പോലും ഈ ടാങ്കും ഓവർഫ്ലോ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രകൃതിയിലെ ഒരു ജലചൂഷണവും അതുപോലെ തന്നെ നമ്മൾ വയലുകൾ നികത്തി വീടുകൾ വെച്ചു തുടങ്ങി വയലുകളെല്ലാം മൂടപ്പെട്ട് തോടുകൾ, അതായത് ഒരുപക്ഷെ ആ നാടിന്റെ ജീവനാടിയായിരുന്ന എല്ലാ തോടുകളും റോഡുകളായി മാറിക്കഴിഞ്ഞു. മണ്ണിട്ട് നികത്തി തോടുകൾ പോയി, വയലുകൾ പോയി, വെള്ളത്തെ അല്ലെങ്കിൽ ഭൂജലത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള ഓരോരോ ഘട്ടങ്ങളായിട്ട്, അതായത് മനുഷ്യന്റെ ജനസാന്ദ്രത കൂടുകയും ഒക്കെ ചെയ്തതോടുകൂടി അതൊക്കെ നഷ്ടപ്പെടുകയും ഈ ഭൂമിയുടെ ജലാംശം അല്ലെങ്കിൽ ഭൂമിയുടെ തന്നെ ഭൂഗർഭജലത്തിന്റെ ആ തോത് താഴോട്ട് പോവുകയും പിന്നീട് ഈ കുഴൽക്കിണർ പോരാതെ വരികയും കൂടുതൽ ആഴത്തിലേക്കുള്ള പുതിയ കുഴൽക്കിണർ കുഴിക്കുകയും ആ കുഴൽക്കിണറിൽ പോലും പമ്പ് ചെയ്തിട്ടല്ലാതെ ഇത് മുകളിലോട്ടേക്ക് പോകാത്തൊരവസ്ഥ വരികയും ചെയ്തു എന്നുള്ളത് നമ്മുടെ ഈ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുമ്പോഴും ആ പ്രകൃതിയിലെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ആലിംഗടവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുന്നത്, ഈ ഒരു എനിക്കൊന്നും ഈ ഒരു സമയപരിമിതിയിൽ കപ്പുറത്തോട്ട് കടന്നു പോയാലും തീരാത്തത്ര അനുഭവങ്ങളുണ്ട്. ഒരു കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. അത് മറ്റൊന്നുമല്ല, ഇവിടെ ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇതിന് തൊട്ടടുത്ത് ഉദ്യോഗത്തുരുത്ത് എന്ന് പറയുന്ന ഒരു തുരുത്തുണ്ട്. ആ തുരുത്തില് ഒരു 4 ഫാമിലിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ ഫാമിലിയിൽ എല്ലാവരും വിദ്യാഭ്യാസമൊക്കെ നേടുകയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നവോത്ഥാന നായകന്മാരിൽ പ്രധാനപ്പെട്ട വേലുക്കുട്ടി അരയൻ, അദ്ദേഹം തുടങ്ങിയ ഒരു അരയൻ എന്ന് പറയുന്ന പത്രം, അദ്ദേഹമൊക്കെ തന്നെ ഇപ്പൊ പറയാറുണ്ട് അന്ന് കടലിൽ പോകാത്ത പഞ്ഞമാസങ്ങളിലൊക്കെ അവിടെയുള്ള ആൾക്കാർ അക്ഷരമാണ് ഭക്ഷിച്ചിരുന്നതെന്ന് പറയാറുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തിലൂടെ ഉയർന്നു വന്ന ഒരു ജനതയെ നമുക്ക് ഇവിടെ കാണാം. ഈ ഉദ്യോഗത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് മിക്ക വീടുകളിലും ആൾക്കാർ എക്സൈസ് ഇൻസ്പെക്ടർമാർ, ഇൻകം ടാക്സ്, അങ്ങനെ വലിയ വലിയ സമൂഹത്തിന്റെ വലിയ തുറകളിലേക്കുള്ള ജോലി നേടിക്കുപോയതോടുകൂടി ഉദ്യോഗത്തുരുത്തിലേക്ക് ആൾക്കാർ വന്നിട്ട് താമസിക്കാൻ തുടങ്ങി. അതായത് അവിടെ താമസിച്ചാൽ ഉദ്യോഗം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം പോലും

0: മാറിയത്. അങ്ങനെ അവിടെ വന്ന് താമസിച്ചിട്ട് ആ മിക്ക അവിടെ ഇപ്പം സ്ഥലം ഒരു സെന്റ് സ്ഥലം പോലും കിട്ടാത്ത രീതിയിൽ മിക്കവാറും വീടുകൾ, എന്നിട്ട് വീടുകൾ അവിടെ വന്നിരുന്ന് പഠിച്ചിട്ട് ബി എസ് സി പരീക്ഷ എഴുതുക, ജോലി നേടുക. അങ്ങനെ എല്ലാ വീടുകളിലും ജോലിയും ആ ജോലിയും നേടിയ ആൾക്കാരുടെയൊക്കെ കുടുംബങ്ങളൊക്കെയും നല്ല നിലയിൽ എത്തിയതിന്റെ ഒരു ചരിത്രവും അവിടെ നിങ്ങൾക്ക് പോയാൽ കാണാം. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഉദ്യോഗം വരുമ്പോഴും ജീവിതം മെച്ചപ്പെടുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ സങ്കല്പത്തിൽ പറയുന്ന പോലെ ലക്ഷ്മി വരുമല്ലോ, അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരു ലക്ഷ്മി തുരുത്തുമുണ്ട്. ആ തുരുത്തിൽ കുറെ വീടുകളിൽ ലക്ഷ്മി എന്ന പേരുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു കൊണ്ടാണ് ആ പേര് വന്നതെന്നും, അതല്ല ഈ ഉദ്യോഗമുള്ളത് കൊണ്ട് തന്നെ സമ്പത്തിന്റെയൊക്കെ കടന്നു വന്നതുകൊണ്ടാണ് അതിന് ലക്ഷ്മി തുരുത്ത് എന്ന് പേര് വന്നതെന്നുള്ള രണ്ട് കഥകൾ അവിടെ പ്രചരിക്കാറുണ്ട്. അപ്പൊ അത് ഈ നാടിനെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ നാടിന്റെ വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യവും ആ വിദ്യാഭ്യാസത്തിലൂടെ ഒരു ജനതയുടെ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ മാറിമറിയുകയും ചെയ്തതിന്റെ ഒരു ചിത്രവും നമുക്ക് ഈ ആലുംകടവ് എന്ന പ്രദേശത്തും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാം.
1: ഇനി ചുമട് താങ്ങി. ജീവിതത്തിന്റെ തെളിമ.

0: ഫാദർ, ബേബി ചേച്ചിക്ക് ഇപ്പോഴും ചില തോന്നലുകൾ ബാക്കിയുണ്ട്. ഇന്നലെ എന്നോട് സംസാരിച്ചിരുന്നു.
1: എന്ത് തോന്നലുകൾ? ഇന്നലെ പള്ളിമേടയിൽ വന്നിരുന്നു, വളരെ നോർമലായി സംസാരിച്ചു. പ്രകാശനെ കാണാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു.
0: ആ, വന്നിരുന്നു ഫാദർ. അപ്പോഴാണ് എന്നോട് സംസാരിച്ചത്. ചേച്ചിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും ചേച്ചിക്ക് യാതൊരു ക്ഷീണവും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അടങ്ങുന്നില്ല. മാർഗരറ്റ് ആണെങ്കിൽ സ്ഥലത്തുമില്ല.
1: അതത്ര കാര്യമാക്കണ്ട പ്രകാശ്, നമ്മൾ അതിന് ഗൗരവത്തിൽ ചെവി കൊടുക്കുകയും വേണ്ട. പൊതുവേ അപവാദത്തിനിരയാകുന്നവർക്ക് ലോകം മുഴുവൻ അവരെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നും. അതൊട്ടും കാര്യമാക്കണ്ട.
0: അല്ല, അങ്ങനെ മതിയോ? അപവാദം ഒരു മനുഷ്യല്യം തന്നെയല്ലേ ഫാദർ, അതത്ര വേഗം അടങ്ങുമോ?
1: അപവാദത്തെക്കുറിച്ച് എം പി നാരായണപിള്ള ഒരിക്കലും എഴുതി, ഏത് അപവാദവും മൊത്തം ജനസംഖ്യയിൽ കുറഞ്ഞൊരു ശതമാനം ആളുകൾക്കിടയിലാണ് പ്രചരിക്കുന്നത്, ബാക്കി മനുഷ്യർക്ക് നമ്മളൊരു പ്രശ്നമേ അല്ല എന്ന്.
0: പക്ഷേ ഫാദർ, ഏറ്റവും അടുത്ത സർക്കിളുകളിലാണ് അപവാദം പരക്കുന്നത്, അതാണ് പ്രശ്നം.
1: നമ്മൾ ഇൻവോൾവ് അല്ലാത്ത കാര്യങ്ങളിലാണ് മനുഷ്യർ അപവാദം പറയുന്നതെങ്കിൽ അതിനെ ചങ്കൂറ്റത്തോടെ അവഗണിച്ചാൽ മതി, താനെ അടങ്ങിക്കൊള്ളും. നമ്മൾക്കതിൽ പങ്കുണ്ടെങ്കിൽ അതൊരു തിരുത്തലിനുള്ള സന്ദർഭമായി കരുതുക.
0: അനുഭവിക്കുന്നവർക്ക് ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ് ഫാദർ. ചേച്ചി വിശ്വസിക്കുന്നത് കുട്ടപ്പായി കഥകൾ പ്രചരിപ്പിച്ചു എന്നാണ്.
1: അതിൽ വാസ്തവമുണ്ടോ?
0: ഫാദറിനറിയില്ലേ, അവൻ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, വരും വരായക ആലോചിക്കില്ല. അവൻ പറഞ്ഞു നടന്നു കാണും, അവനൊരു വാർത്താ ഏജൻസിയല്ലേ.
1: നമുക്കതൊരു തമാശയാണെങ്കിലും പൊതുവേ നല്ലതല്ല. പ്രകാശ് കുട്ടപ്പായിയോട് കുറച്ച് ഗൗരവമായി സംസാരിക്കണം. ഈ പറഞ്ഞു നടക്കൽ നല്ല ശീലമല്ല എന്നുപദേശിക്കണം. അതൊഴിവാക്കിയാൽ കുട്ടപ്പായി നല്ല മിടുക്കനയാളല്ലേ.
0: അച്ഛനും അമ്മയും ചേച്ചിമാരും ഒക്കെ എപ്പോഴും പറയാറുള്ളതാണ്, അന്നപൂർണ ചേച്ചി നല്ല തല്ലും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം.
1: അനാമിക വന്നിട്ടുണ്ടല്ലോ, അനാമിക ബേബിയെ കാണട്ടെ. അതിനു മുമ്പ് ഗംഗാധരനുമായി സംസാരിക്കട്ടെ, ഒക്കെ നേരെയാകും.
2: ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുതെന്ന്. എടാ കുട്ടപ്പായി, നിനക്ക് ചെവിയേക്കില്ലേ?
3: ഓ അയ്യോ, എന്തിനാ ചേച്ചി ഇങ്ങനെ അടിക്കുന്നത്? എന്റെ മുതുക് വേദനിക്കുന്നു.
2: ഞാൻ ഇവിടെ തൊട്ടടുത്ത് നിന്ന് നിന്നോട് സംസാരിച്ചിട്ട് അവൻ കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. അപ്പൊ ചിലപ്പോ അടിയൊക്കെ കിട്ടും.
3: ചേച്ചിക്ക് കണ്ടൂടെ, ഞാനൊരു ജോലി ചെയ്യുവല്ലേ.
2: പിന്നെ മല മറിക്കുമല്ലേ. പണ്ടേ നിന്റെ പരിപാടിയാണ്, എന്തെങ്കിലും സീരിയസ് ആയി പറയാൻ വരുമ്പോ പുസ്തകം അടുക്കൽ, ഒരു ചെറിയ നമ്പർ.
3: എനിക്ക് ടെൻഷൻ വരുമ്പോ ഞാൻ ഈ പുസ്തകങ്ങൾക്ക് അടുത്ത് വരും, അതൊക്കെ അടുക്കിയും മാറ്റിയും നിൽക്കും. അപ്പോ എനിക്ക് പണിക്കരി സാറിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും. അതൊരു ബലമാണ്.
2: അത് നീ പറയുന്ന ശരിയാ. ഈ ചാരുകസേരയും എഴുത്തുപലകയും പേനകളും മുറുക്കാഞ്ചലും ഒക്കെ കാണുമ്പോ അച്ഛനിവിടെ ഇരിക്കുന്നതായിട്ട് തോന്നും.
3: മറ്റെന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ എന്നും ഇതൊക്കെ തുടച്ചു വെക്കും. അതുപോലെ അമ്മയുടെ മുറിയും. അവരിവിടുന്ന് പോവരുതായിരുന്നു.
2: ഗംഗാരേട്ടം വരുന്നുണ്ട്.

0: ബേബി ചേച്ചിയും ഉണ്ട് കൂടെ.
1: എന്റെ ചേച്ചി, അവർക്കിപ്പോഴും എന്നെ സംശയമാണ്. ഞാനൊന്ന് മാറി നിൽക്കാം.
0: എന്നാ വേഗം മാറിക്കോ. ഗംഗാരേട്ടാ, ബേബി ചേച്ചി വാ, കയറി ഇരിക്ക്.
2: അനു കണ്ടിട്ട് എത്ര നാളായി, ഇവിടെ എന്തൊക്കെ നടന്നു. അനു പോയത് പിന്നെ കൂടുതൽ കുഴപ്പമായി. ഒരു ഡോക്ടർ മാർഗരറ്റ് വന്നാണ് എന്നെ രക്ഷിച്ചത്.
3: അനുക്കുഞ്ഞു പോയതിൽ പിന്നെ എനിക്ക് നല്ല ടെൻഷനായി. പ്രകാശ് കുറച്ച് ഗൗരവക്കാരനാണല്ലോ, അനുവിനോടാകുമ്പോ സ്വാതന്ത്ര്യമുണ്ട്.
0: എന്തായാലും എല്ലാം കലങ്ങിത്തെളിഞ്ഞല്ലോ
2: എന്ന് പറയാറായിട്ടില്ല. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ വിശ്വാസ്യത ആരും മടക്കിത്തരും?
3: ഇതൊക്കെ എന്ത് തോന്നലാ ബേബി, നീ ഇപ്പോഴും പഞ്ചായത്ത് മെമ്പറും സ്കൂളിലെ ടീച്ചറുമാണ്. ഒരാളും നിന്നെ കുറ്റം പറയില്ല. നീ സ്വയം സൃഷ്ടിച്ച കാര്യങ്ങളാ എല്ലാം.
0: ഗംഗാരേട്ടാ, ദേഷ്യപ്പെടല്ലേ. ബേബി ചേച്ചി, ഒരാളും ചേച്ചി ഇതിൽ ഒരു കക്ഷിയെ കാണുന്നില്ല. നാട്ടിലിറങ്ങി നോക്ക്, സംശയം മാറും.
2: എനിക്കറിയത്തില്ല അനു, എന്റെ തോന്നൽ എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നു എന്നാ. ഡോക്ടർ മാർഗരറ്റ് എന്നെ ശരിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ടും ഗംഗാരേട്ടനാണെങ്കിൽ എപ്പോഴും ദേഷ്യവും.
3: എങ്ങനെ ദേഷ്യം വരാതിരിക്കും? എന്ന് തുടങ്ങിയതാ എന്റെ ഈ അലച്ചിൽ. എന്തൊരു ജീവിതം.
0: ഗംഗാരേട്ടാ, എല്ലാം നേരെയാവും. ചേച്ചി, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. തിരുക്കുറളിൽ പറയുന്നുണ്ട്, സ്വന്തം തെറ്റ് കണ്ടെത്തി തിരുത്തി ജീവിക്കുന്ന നല്ല മനുഷ്യർക്ക് ഒരു സങ്കടവും വരില്ല എന്ന്.
2: ഓ, തിരുക്കുറൽ കൗണ്ടർ പഠിപ്പിച്ചതായിരിക്കും. തമിഴ് ട്യൂഷനൊക്കെ തുടങ്ങിയല്ലേ?
3: ഇപ്പൊ ശരിയായി, നീ നോർമലായി, നീ അസൽ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു. ആ അനു, ഞങ്ങൾ ഇറങ്ങുന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
5: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
6: അടുക്കളയിൽ നിന്ന്
5: പഴയകാലത്തെ അടുക്കളയുടെ വിശേഷങ്ങൾ ഓർത്തെടുക്കുന്നത് വീട്ടമ്മയായ പാപ്പനംകുടി സ്വദേശി രാധിക.
7: അപ്പം പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഉള്ള ഓർമ്മ നിരത്തുള്ള അടുക്കളയാണ് അവിടെ. പാലം നിറയും, മൺകലം, അതിലാണ് ഇങ്ങനെ എല്ലാം വയ്ക്കുന്നത്. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അതിന് വലിയ വലിയ കലങ്ങളിലാണ് ചോറും ഒക്കെ വയ്ക്കുന്നത്. കപ്പ പുഴുങ്ങിയത്, മീനായാലും എല്ലാത്തിനും ചട്ടി, വെറും ചട്ടികളാണ് ഉപയോഗിക്കുന്നത്. കഴിക്കുന്നത് ചട്ടിയിലാണ് കഴിക്കുന്നത്. ചട്ടിപ്പാത്രങ്ങളുണ്ട് വട്ടത്തിൽ ഇങ്ങനെ, അതിലാണ് ഒഴിച്ച് കഴിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം തന്നെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇങ്ങനെ കഷായം കൊടുക്കാറുണ്ട് വീട്ടിൽ നിന്ന് അമ്മ. എല്ലാ ദിവസവും കഷായം അടുക്കള കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം വരും. അടലോടകം, പിന്നെ അങ്ങനത്തെ ചില ഇലകളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ വേരുകള്, അതൊക്കെ വെട്ടിങ്ങനെ അരിട്ടിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് അങ്ങനെ അത് പുറത്തുള്ള മരുന്നുകളും ഉപയോഗിക്കാറില്ല. ഇല്ല, ഏത് അസുഖത്തിനും കഷായം കൊടുക്കും. അല്ല, വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോഴേ മോരുമുളം, മോരിൽ ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ചിട്ടിട്ട് സാമ്പാറാക്കി അങ്ങനെ കൊടുക്കുന്നത്. പശുവിന് പാൽ കറക്കാൻ വീട്ടിലുള്ളവർ തന്നെ പാൽ കറക്കണം. അതൊക്കെ കാച്ചാതെ തന്നെ ചൂട് പാൽ കുട്ടിയെ കൊടുക്കും. പശുവിൻ്റെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ ആ കറന്നുടനെ തന്നെ ആ ചെറിയ ചെറിയ പാത്രത്തിൽ അപ്പോഴും ആ ചൂടോടെ കുടിക്കും. ഇപ്പോഴത്തെ പോലത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതുപോലെ വരുമ്പോൾ ഇലയപ്പം, ഉണ്ണിയപ്പം, അങ്ങനത്തെ സാധനം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ്. അല്ലാതെ പുറത്തൊന്നും ബേക്കറി സാധനങ്ങളില്ല. ബേക്കറി സാധനങ്ങൾ വാങ്ങാറൊരു ബേക്കറി ഇല്ല അന്നത്തെ കാലത്ത്. വൈകുന്നേരം ചേന പുഴുങ്ങിയത് ഇപ്പോഴത്തെ വീട്ടിലൊന്നും കഴിക്കാറില്ല. നമ്മളൊക്കെ പണ്ടങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എല്ലാ സാധനവും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. അച്ഛൻ്റെ അച്ഛന് നെയ്ത്തായിരുന്നു, 18 തറയുണ്ട്. രാവിലെ ഈ തറയുടെ സ്വരം കട്ടി എണീറ്റ് വരണത്. വെളുപ്പിനിന്ന ആൾക്കാർ വന്നിട്ടെങ്കിൽ നെയ്യാനായിട്ടിരിക്കും. പുറത്തുനിന്നവർ വാങ്ങി പേശ തോർത്ത് അങ്ങനത്തെ സാധനം. പിന്നെ ഏറ്റവും കൂടുതൽ ഇതന്നെ മുണ്ട്. പിന്നെ അത് ഈ 100 എന്ന് പറയും. അതൊക്കെ എൻ്റെ അച്ഛനാണ് ചെയ്യുന്നത്. അത് നമ്മൾ രാവിലെ കാപ്പി കുടിച്ചാലും ഒരു വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ 10 മണിക്ക് പഴങ്കഞ്ഞി കൊടുക്കും. പഴങ്കഞ്ഞി, പഴങ്കൂട്ടങ്ങളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇപ്പോഴത്തെ കുട്ടികളെ അറിയില്ല, ആരും കഴിക്കാറുമില്ല. നല്ല സുഖമാണ് അതിന്. അത് കുടിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ സ്നാക്സ് കഴിക്കുന്ന സമയത്തിന് നമുക്ക് പഴങ്കഞ്ഞി അതിരുന്നു. അതാണ് അതിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. മാങ്ങ മുറിച്ചിട്ടിട്ട് ഉപ്പിട്ട് ഉണക്കി അതിങ്ങനെ വെയിലത്തിട്ട് ഉണക്കി അത് സൂക്ഷിച്ചു വെക്കും. ഭരണിയിൽ ഇങ്ങനെ കെട്ടി ഒരു 4-5 ഭരണി അടുക്കി അടുക്കി വെച്ചേക്കും. അതിൽ ഒന്നിലിപ്പം

0: ആയിരിക്കും. ഒന്നിൽ ഉണ്ണി മാങ്ങ, മുറിച്ച മാങ്ങ, അങ്ങനെ പലതരം മാങ്ങകൾ അതിനകത്ത് ഇട്ട് വെക്കും. പിന്നെ അതിന് ഉണക്കും, അങ്ങനെ കുറേ സമയം കഴിഞ്ഞാൽ അതിനെടുത്ത് ഉണക്കും. പിന്നെ ചക്കക്കുരു ഉപയോഗിക്കും, അത് വലിയ കരത്തിൽ ഈ ഉണിയിട്ടിട്ട് അതിനകത്ത് ചക്കക്കുരു ഇട്ട് വയ്ക്കും. അപ്പോൾ അന്നേരം ഈ മഴക്കാലത്തൊക്കെ ചക്കക്കുരു എടുത്ത് ചക്കക്കുരു തോരൻ, പിന്നെ ഉള്ളിത്തീയൽ. പണ്ടൊക്കെ മഴക്കാലത്ത് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, അന്നേരം പിന്നെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ചക്ക സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചക്ക തന്നെ വീഴും, വീഴുമ്പോൾ അതിനെടുത്ത് അവിടെ തന്നെ ഇരുന്ന് പൊട്ടിച്ച് കഴിക്കാറുണ്ട്. മാങ്ങക്കാലായാലും അങ്ങനെയാണ്, മാങ്ങ പറിച്ച എല്ലാവരും കൂടെ പുളിക്കണ മാങ്ങയും ഉപ്പും മുളകും എല്ലാം കൊണ്ട് വെച്ചിട്ട് അങ്ങനെ കുട്ടികൾ എല്ലാവരും കൂടെ. അല്ല, ഓണത്തിന് ആണുങ്ങൾ അടുക്കളയിൽ കയറാറുള്ളൂ, ഓണത്തിന് മാത്രമേ കയറാറുള്ളൂ. അവർ തന്നെ ഒരു തലക്കെട്ടും കെട്ടി തേങ്ങ തിരകലും പച്ചക്കറി മുറിച്ചിടലും എല്ലാം അവർ. പെണ്ണുങ്ങൾക്ക് അന്ന് പരിപാടിയില്ല, പെണ്ണുങ്ങൾക്ക് അന്ന് ഊഞ്ഞാൽ. അപ്പം നമ്മൾ കുട്ടികൾ പണ്ടേ രാവിലെ പിന്നെ ഊഞ്ഞാൽ അടുത്ത് തുടങ്ങും, പെണ്ണുങ്ങളും വരും നമ്മളെ കൂടെ. അവരെ കുളിച്ച് ഒരുങ്ങി അവരും വരും, അമ്മമാരും കുഞ്ഞമ്മമാരൊക്കെ. അന്നൊക്കെ മിക്സിയില്ലാത്തതുകൊണ്ട് തേങ്ങയൊക്കെ ചേരുന്നുണ്ട്. ഉരലിട്ട് ആട്ടി എടുക്കുന്നത്, ആട്ടിയാ പാലെടുക്കുന്നത്. ഓണത്തിന് മാത്രം ആണുങ്ങൾക്കാണ് അടുക്കള പണി. നല്ല മധുരങ്ങളുടെ ഓർമ്മകളാണ് പണി വരുന്നത്. ഇപ്പോഴത്തെ ഈ ബേക്കറി സാധനങ്ങളും പുറത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കെല്ലാം വിഷമമുണ്ട്. വേറെ കുട്ടികളെല്ലാം കഴിക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ അവരൊന്നും പറഞ്ഞനുസരിക്കില്ല, അവർക്കത് മാത്രം മതി. അന്നത്തെ രുചിയും ഇന്നത്തെ രുചിയും വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നത്തെ ആ രുചിയുള്ള ഭക്ഷണങ്ങൾ കുട്ടിയെ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ട് അമ്മമ്മയായ എനിക്ക്. ചെറുതിലെ ആകാശവാണി കേൾക്കാറുണ്ട്, ആകപ്പാടെ ഉള്ളത് ആകാശവാണി മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും വാർത്ത അറിയണമെങ്കിൽ ആകാശവാണി വെച്ചാൽ അറിയാവും. ആകാശവാണി വരാൻ കഴിഞ്ഞതിലും ഇവിടെ കാണാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. പണ്ട് കുട്ടിയെ നല്ല ഇതിലേക്ക് കടന്നു പോകും, എന്നാലും ഒന്ന് അകത്തോട്ട് കയറണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം അത് സാധിച്ചു.
1: വായനശാലകളിലൂടെ കിളിമാനൂർ പനപ്പാംകുന്ന് ജനിതാ വായനശാലയുടെ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണക്കുറുപ്പ് സംസാരിക്കുന്നു.
2: കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൽ പനപ്പാംകുന്ന് എന്ന ഗ്രാമത്തിൽ കഴിഞ്ഞ 67 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ജനതാ വായനശാല. പൂർവ്വസൂരികളായ ഇതിന്റെ ആദ്യകാല പ്രവർത്തകർ കാട്ടിത്തന്ന വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇതിനെ ഭരണനേതൃത്വം നൽകുന്ന ഭാരവാഹികളും പ്രവർത്തിച്ചു വരുന്നത്. ചിറയൻകീഴ് താലൂക്കിൽ എ ഗ്രേഡ് നിലവാരത്തിൽ പ്രവർത്തിച്ചു വരുന്ന വായനശാലയിൽ ഇന്ന് 12,000 പുസ്തകങ്ങളും 2,000 അംഗങ്ങളുമുണ്ട്. പുസ്തക വിതരണത്തോടൊപ്പം നിരവധി സാമൂഹിക സാംസ്കാരിക വ്യാപന പ്രവർത്തനങ്ങളും വായനശാല നടത്തിവരുന്നു. കുട്ടികൾക്ക് വേണ്ടി ബാലവേദി, വനിതകൾക്ക് വേണ്ടി വനിതാവേദി, യുവാക്കളുടെ കൂട്ടായ്മ യുവത, വയോജനങ്ങൾക്ക് വേണ്ടി വയോമിത്രം എന്നിവ അവയിൽ പ്രധാനങ്ങളാണ്. വർഷം തോറും വായനശാല നടത്തുന്ന പ്രതിഭാസംഗമം പരിപാടിയിലൂടെ 100 മിടുക്കരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും അവാർഡുകളും നൽകി വരുന്നു. വായനശാലയിൽ നിന്നും വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന സഞ്ചരിക്കുന്ന ലൈബ്രറി പ്രവർത്തനവും അതിനായി വനിതാ ലൈബ്രറിയുടെ സേവനവും ഉപയോഗിച്ചു വരുന്നു. കുട്ടികളുടെ കലാ കായിക വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി പ്രത്യേക പരിപാടികൾ നടത്തിവരുന്നു. വായനാ ദിനത്തിന്റെ ഭാഗമായി വായനശാലയിൽ സാഹിത്യ സംവാദം, സ്കൂൾ കുട്ടിയുടെ വായനാശാല സന്ദർശനം എന്നിവ നടത്തിവരുന്നു. യുവ സാഹിത്യ പ്രതിഭകൾക്ക് പ്രത്യേകം പ്രോത്സാഹനം നൽകുന്നു. കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാനം, ബോധവൽക്കരണ ക്ലാസുകൾ, നിരാലംബരായവരും വികലാംഗരുമായവർക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ, ചികിത്സാ ധനസഹായം, മരുന്ന് വിതരണം എന്നിവ നടത്തിവരുന്നു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ, സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക രോഗനിർണയ ക്യാമ്പുകൾ RCCയുടെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരുന്നുണ്ട്. ജനിതാ വായനശാലയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും ഭരണരംഗത്തെയും പ്രമുഖ വ്യക്തികൾ പല പരിപാടികളിലായി പങ്കെടുത്തിട്ടുണ്ട്. ഈ വായനശാലയിൽ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ നാട്ടിനകത്തും പുറത്തുമുള്ള പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ഉന്നത നിലയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നതും ഈ നാട്ടിലെ യുവതലമുറകൾക്ക് പ്രചോദനമാണ്. പ്രശസ്തമായ കാനഡയിലെ ടൊറന്റോ സർവകലാശാലയിൽ ഫിസിക്സിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ഗവേഷണം നടത്തി PhD നേടുകയും ചെയ്ത ഡോക്ടർ വിജിൻ വേണുവിന്റെ പ്രബന്ധം ലോകോത്തര സയൻസ് മാസികയായ ദ നേച്ചറിൽ പ്രസിദ്ധീകരിച്ചു വന്നതും നമ്മുടെ നാട്ടിലെ യുവതലമുറകൾക്ക് വലിയൊരു മാർഗദർശകമായിരുന്നു. അദ്ദേഹം ഈ വായനശാലയിൽ അംഗമാണ് എന്നുള്ളത് നമ്മൾ അഭിമാനിക്കുന്നു. അതുപോലെ ഈ വായനശാലയിൽ അംഗങ്ങളായിരുന്ന നിരവധി കുട്ടികൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, IIT, NIT, നാഷണൽ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ നിന്നും മികച്ച നിലയിൽ പഠനം നടത്തുകയും ഉന്നതമായ പല പദവികളിലും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തു നിന്നും വൈദ്യശാസ്ത്ര രംഗത്തും മിടുക്കരായ പല കുട്ടികളും എത്തിച്ചേർന്നു എന്നുള്ളതും നമുക്ക് അഭിമാനകരമാണ്. ഡെറാഡൂണിലെ IAS ട്രെയിനിംഗ് സെന്ററിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണ ഉണ്ണിത്താൻ ഈ വായനശാലയിലെ ഒരംഗമായിരുന്നു എന്നതും വളരെ അഭിമാനത്തോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ദീർഘകാലം ഡൽഹി ആകാശവാണിയിൽ മലയാളം വാർത്ത വായിച്ചിരുന്ന ശ്രീകുമാര എണ്ണനും ഈ നാടിന്റെ ഒരു കണ്ണിയായിരുന്നു. എന്തുകൊണ്ടും ഈ നാടിന് അക്ഷരവെളിച്ചം പകരുന്ന ഈ വായനശാല ഇന്ന് നാട്ടിലെ എല്ലാ ഭാഗം ജനങ്ങൾക്കും വായനയോടൊപ്പം ഒരു കൈത്താങ്ങായി തല

0: എടുപ്പോട് നിൽക്കുന്നത് നമുക്ക് ഏവർക്കും അഭിമാനകരം തന്നെ.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകെട്ടിയും സുരക്ഷാ മുൻകരുതലും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു: 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി: 9495963321. വിഷയം: പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒ എൻ വി കുറിപ്പ് എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി ഇളമുറ തമ്പുരാൻ എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയ ഗാനം.

ജോൺസന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. മഞ്ഞുകാലവും കഴിഞ്ഞു എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ആകാശത്തേക്കൊരു കിളിവാതിൽ.

ഭൂപതി എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം.

ആയുഷ്മാൻ ഭവ. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

എസ് രമേശൻ നായർ എഴുതി, മോഹൻ സിതാര സംഗീതം നൽകി. മന്ത്രി കൊച്ചമ്മ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ദലീമയും ചേർന്ന് പാടിയ ഗാനമാണ് ഇനി.

അബൂബക്കറും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ഇനി എൻ കനകമണി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ ഉദയ് രാമചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് ദർശൻ രാമൻ. ആദ്യം ഒരു വാക്കിൽ എന്നോട് സ്നേഹം പകരുവാൻ എന്ന് തുടങ്ങുന്നു. രചന ആനപ്പുഴക്കൽ അനിൽ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ June 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളും സജീവമാണ്. UDF നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, മുതിർന്ന നേതാക്കളായ PJ ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരെയും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെയും സന്ദർശിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വർദ്ധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 110 രൂപ 25 പൈസയും ഡീസലിന് 99 രൂപ 63 പൈസയുമായി. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 14 മുൻപ് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കും. നിലവിലുള്ള OMR അധിഷ്ഠിത രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
2: എക്സാമിനേഷൻ ഹോഗി ഉസ് എക്സാമിനേഷൻ കീ ഫീസ് കോ ഹം സ്റ്റുഡന്റ് കോ റിട്ടേൺ കരേംഗെ ഓർ ജോ ആഗേ വാല പരീക്ഷ ഹോഗാ ഉസ്കി സീറോ ഫീസ് ഹോഗാ ജോ ദോ സേ പാഞ്ച് എക്സാമിനേഷൻ ടൈം ഥാ ഉസ്കോ ധ്യാൻ മേ രഖ്തേ ഹൈ എൻടിഎ നേ തുരന്ത് ഏക് നിഷ്പത്തി ക്യാ ഹൈ കി ഉസ്കോ ഓർ 15 മിനിറ്റ് ബഢായേ ദോ സേ ശുരൂ ഹോഗാ 5-15 തക് ये परीक्षा की समय बढ़ाया जाएगा. इस बार के एडमिट कार्ड 14 जून तक सभी को पहुंच जाएगा.
1: നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. ഇന്നലെ രാജ്യത്തെ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം. THSLC, AHSLC പരീക്ഷാ ഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും SSLC പരീക്ഷാഫലം ലഭ്യമാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ലൈ അതിൽ എയർലൈൻസാണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു.
1: ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42 വാർഷിക ബിരുദദാനവും 9 ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും നാളെ നടക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ തുടരും. എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ്. 14 15 വയസ്സിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കായുള്ള ദേശീയ ദിനം ഇന്ന്. ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനാചരണം സംഘടിപ്പിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജീവിവർഗ്ഗങ്ങളെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഇടുക്കിയിൽ അവധിക്കാലം ആഘോഷമാക്കാൻ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജനവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കത്തിനിൽക്കുന്ന വേനൽച്ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആന്റ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർപുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെക്കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് ചികിത്സയിലുള്ളത്. രോഗ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ 9 വയസ്സുള്ള കുട്ടിയും ചികിത്സയിലുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 176 പോയിന്റ് നേട്ടത്തിൽ 75,875, നിഫ്റ്റി 62 പോയിന്റ് ഉയർന്ന് 23,752 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,640 രൂപ കുറഞ്ഞ് 1,17,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 kg സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂവെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയോടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. തിരുവനന്തപുരം കല്ലമ്പലം കടമ്പാട്ടുകോണത്ത് KSRTC ബസ് കണ്ടെയ്നറിന് പിന്നിലിടിച്ച് 10 പരിക്ക്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കണ്ടെയ്നർ ലോറിക്ക് പിന്നിലാണ് അതേ ദിശയിൽ വന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തെന്നിമാറി ഇടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BV സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി.

0: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു.
1: ആർത്തവ ശുചിത്വ ദിനമായ മെയ് 28 കടന്നു വരികയാണല്ലോ. സ്ത്രീകൾക്കും മുതിർന്ന പെൺകുട്ടികൾക്കും ശരിയായ ആർത്തവ ചക്രത്തിന്റെയും ശുചിത്വ നിർവഹണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐത്തം നീക്കാനുമാണ് ഈ വാർഷിക ബോധവൽക്കരണ ദിനം നാം ആചരിക്കുന്നത്. 2014 ജർമ്മനിയിലുള്ള ഒരു സർക്കാരിതര സംഘടനയായ വാഷ് യുണൈറ്റഡാണ് ഇത് തുടങ്ങിവച്ചത്. ലോക ശുചിമുറി ദിനവും ലോക കൈകഴുകൽ ദിനവും കൂടി ചേരുമ്പോൾ ഈ ദിനം പൂർണ്ണത നേടുന്നു. മെയ് 28 എന്നത് 5/28 സൂചിപ്പിക്കുന്നതിനാണ്. ശരാശരി മാസമുറ 5 ദിവസവും 28 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുന്നതും കൊണ്ടാണ് ഈ ദിനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിലൂടെ എന്താണ് ആർത്തവ ശുചിത്വം എന്ന് നോക്കാം. ആയുർവേദം ആർത്തവകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും വളരെ പ്രാധാന്യം നൽകുന്നു. വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്നു. രജ എന്ന വാക്കിലൂടെയാണ് ആർത്തവത്തെ ആയുർവേദം സൂചിപ്പിച്ചിരിക്കുന്നത്. 12 വയസ്സിന് മുകളിൽ ആർത്തവാരംഭവും 50 വയസ്സിന് ശേഷം ആർത്തവ അവസാനവും എന്നാണ് ആയുർവേദം പറയുന്നത്. എന്നാൽ ഇന്നത്തെ മനുഷ്യരുടെ ജീവിതശൈലിയിലും ഭക്ഷണ സംസ്കാരങ്ങളിലും വന്ന മാറ്റങ്ങൾ കാരണം ഇപ്പോൾ 10 വയസ്സിന് മുകളിൽ ആർത്തവം കാണപ്പെടുകയും 45 മുതൽ 55 വയസ്സിൽ ആർത്തവവിരാമം ഉണ്ടാവുകയും ചെയ്യുന്നു. ആർത്തവം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രകൃത്യാ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഗർഭധാനം നടക്കാതെ വരുമ്പോൾ ഗർഭാശയ ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ പ്രവർത്തനം കുറയുകയും ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളി എൻഡോമെട്രിയം രക്തമായും കോശങ്ങളായും യോനിയിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ആർത്തവം. ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രാൻസ്മെൻ, ഇന്റർസെക്സ്, നോൺ ബൈനറി, ഡെമിജെൻഡർ, ബൈജെൻഡർ എന്നിവരെയും ഓർക്കേണ്ടതാണ്. എന്താണ് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം. ആർത്തവ ശുചിത്വവും ആരോഗ്യവും സ്ത്രീകളുടെയും കൌമാരക്കാരായ പെൺകുട്ടികളുടെയും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റു വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനും സാമൂഹികമായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ലോകമെമ്പാടുമുള്ള 500 മില്യൺ ആളുകൾ ശുചിത്വമുള്ള സാഹചര്യത്തിൽ ആർത്തവ ദിനങ്ങളെ നേരിടാൻ കഴിയാതെ നിൽക്കുന്നു. വൃത്തിയുള്ള പാഡുകൾ, ടാമ്പൂണുകൾ, തുണികൾ, മെൻസ്ട്രൽ കപ്പുകൾ എന്നിവയുടെ ലഭ്യതക്കുറവ്, ശുദ്ധജലത്തിന്റെ അപര്യാപ്തത ഇവയെല്ലാം കാരണങ്ങളാണ്. സാമൂഹികമായ ഒറ്റപ്പെടലുകളും കളിയാക്കലുകളും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. ആർത്തവകാലത്തുള്ള ചില തെറ്റായ സാമൂഹിക ആചാരങ്ങൾ കാരണം പലരും ഇതുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ പുറത്തു പറയാതിരിക്കുകയും അണുബാധ മൂലം വലിയ രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ ചില ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ, നേപ്പാൾ, ദക്ഷിണാഫ്രിക്ക എന്നീ സ്ഥലങ്ങൾ ഉദാഹരണങ്ങളാണ്. അശാസ്ത്രീയമായ കാര്യങ്ങളെ പിന്തള്ളി, ലിംഗ അസമത്വം ഒഴിവാക്കി, വൃത്തിയുള്ള സാഹചര്യം ഒരുക്കി സ്ത്രീകളുടെ വ്യക്തിത്വ വികാസത്തെ സഹായിക്കാനും ആർത്തവ ശുചിത്വത്തെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ആർത്തവ ദിനങ്ങളെ എങ്ങനെ സമീപിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ ദിവസവും കുളിക്കുക. ജനനേന്ദ്രിയ ഭാഗം വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. നാൽപ്പാമരപ്പട്ട, ത്രിഫലയിട്ട് വെന്ത ഇളം ചൂടുള്ള വെള്ളം എന്നിവ ഉപയോഗിക്കുന്നത് പാഡുകൾ മൂലമുള്ള അലർജി കുറയ്ക്കുന്നതിന് സഹായിക്കും. സോപ്പ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. യോനി ഭാഗം കഴുകി നല്ല ഉണങ്ങി വൃത്തിയായ കോട്ടൺ തുണികൊണ്ട് തുടച്ച് ജലാംശം പൂർണ്ണമായും മാറ്റേണ്ടതാണ്. തുടയ്ക്കുമ്പോൾ മുൻപിൽ നിന്നും പിറകിലേക്കാണ് തുടയ്ക്കേണ്ടത്. നാപ്കിനുകൾ തന്നെ കഴുകി ഉപയോഗിക്കുന്നവ, ഉപയോഗിച്ച് കളയുന്നവ, കോട്ടൺ വിഭാഗത്തിൽപ്പെട്ടവ, പ്ലാസ്റ്റിക് ഇല്ലാത്തവ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ളവയുണ്ട്. അധികമായി ആർത്തവ സ്രാവമുള്ളവർ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ പാഡുകൾ മാറ്റണം. അല്ലാത്തവർ 4 മുതൽ 6 മണിക്കൂർ വ്യത്യാസത്തിൽ പാഡുകൾ മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ അണുബാധ, ദുർഗന്ധം ഇവയുണ്ടാകും. ഉപയോഗിച്ച പാഡുകൾ പേപ്പറിൽ പൊതിഞ്ഞ് ചവറ്റുകുട്ടിയിൽ നിക്ഷേപിക്കണം. തുണി ഉപയോഗിക്കുന്നവർ അത് നന്നായി കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി തേച്ച് ഉപയോഗിക്കുക. ടോയ്ലറ്റിൽ നിക്ഷേപിക്കരുത്. ആർത്തവ സമയത്ത് പോഷകാഹാരവും വെള്ളവും ധാരാളമായി ഉപയോഗിക്കുക. മെൻസ്ട്രൽ കപ്പുകൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാമെങ്കിലും കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ അവർക്കത് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം നൽകാം. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മുറിവ്, കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അണുബാധ ഇവയ്ക്ക് സാധ്യതയുണ്ട്. മുറികളിൽ അപരാജിത ധൂമചൂർണം ഈ സമയത്ത് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും കുട്ടികളും സ്ത്രീകളും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റുള്ളവരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആർത്തവ ദിനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതിന് സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും പാഡുകളും മറ്റുള്ള സംവിധാനങ്ങളും എപ്പോഴും ഉറപ്പാക്കേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള

0: ശുചിമുറികളും ഉപയോഗിച്ച വസ്തുക്കൾ നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ശുദ്ധജല ലഭ്യതയും സോപ്പ് മുതലായവയുടെ ലഭ്യതയും ഉറപ്പാക്കണം. പല സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും ഇതിനുള്ള സൌകര്യമില്ലാത്തതിനാൽ നീണ്ട മണിക്കൂറുകൾ ഒരേ പാഡുകൾ ഉപയോഗിക്കുന്നതിനാൽ അണുബാധയും ചൊറിച്ചിലും ഉണ്ടാവുകയും ചെയ്യും. ആർത്തവം എന്താണെന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി പേടിയോ നാണക്കേടോ കൂടാതെ ആ ദിനങ്ങൾ സ്കൂളിൽ വരുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും സൌകര്യങ്ങൾ ഒരുക്കുകയും വേണം. ഇത് ഒരു മൌലിക അവകാശം കൂടിയാണ്. ആർത്തവ ശുചിത്വത്തിനു വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ, കേരള ഗവൺമെന്റ് പദ്ധതികൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് മിഷൻ. സുപ്രീംകോടതിയുടെ ഇടപെടൽ മൂലം 2024-2026 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സ്കൂൾ ഹൈജീൻ പോളിസി എന്നിവ മൂലം ചിലവ് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങളുടെ ലഭ്യത, ശുചിത്വം, വെള്ളം എന്നിവ ഉറപ്പാക്കൽ, 10-നും 19-നും ഇടയിലുള്ള കുട്ടികൾക്ക് ക്ലാസുകൾ, IEC ഉപയോഗിച്ചുള്ള ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ഇവ നടന്നുവരുന്നു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി പാഡുകൾ 1 രൂപ നിരക്കിൽ നൽകുന്നു. 2023 കേരള സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. സാനിറ്ററി വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചും ഷീ പാഡ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയും ട്വിങ്കിൾ പ്രോജക്ട് HLL ലൈഫ് കെയറുമായി ചേർന്ന് നടത്തിയതും ചിലത് മാത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്ത് ആദ്യമായി സിന്തറ്റിക് സാനിറ്ററി പാഡ് രഹിത ഗ്രാമമായി തീർന്നു. തുണി പാഡുകളും മെൻസ്ട്രൽ കപ്പുകളുമാണ് അവർ അതിനു പകരം കൊണ്ടുവന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, NGOകൾ, ഗവൺമെന്റ് സംഘടനകൾ എന്നിവ വഴി നമുക്കും ഈ ലക്ഷ്യം പൂർത്തീകരിക്കാം. ഭാരതീയ ചികിത്സാ വകുപ്പും കേരള ഗവൺമെന്റും നാഷണൽ ആയുഷ് മിഷൻ എന്നിവയോടുകൂടി ചേർന്ന് ആർത്തവ ശുചിത്വം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിനായും നല്ലൊരു തലമുറയ്ക്കായും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസൂതി സ്ത്രീരോഗ വിഭാഗത്തിന്റെ കീഴിൽ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ബോധവൽക്കരണ ക്ലാസുകൾ, വെൽനസ് പദ്ധതികൾ എന്നിവയും നടന്നുവരുന്നു. ഒരു ആർത്തവ ശുചിത്വ ദിനവും കൂടി കടന്നുവരുമ്പോൾ സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മറ്റുള്ള ശാസ്ത്രശാഖകളുമായി കൈകോർത്തുപിടിച്ച് മുന്നേറാൻ ആയുർവേദത്തിനും സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റി നിർത്താതെ ആരോഗ്യവും വ്യക്തിശുചിത്വവും നൽകി നല്ലൊരു നാളേക്കായി നമുക്ക് പരിശ്രമിക്കാം.
1: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാരീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക.
2: परीक्षा की तिथि घोषणा किया है, 21 जून को री एग्जामिनेशन की डेट घोषणा की है। हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनके परिश्रम के प्रति संवेदनशीलता सरकार की सदैव है।
0: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യ ും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം

0: അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാഖ്ചിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684, നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 117,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600+ ഡ്രോണുകളും 50+ മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.

0: രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി.
1: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി, അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
2: നീ എന്തു പറഞ്ഞു?
1: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
2: ഇന്നോ?
1: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
2: മധു, ഞാൻ വരാം. വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ, ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്.
1: എനിക്കറിയില്ല
2: മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
1: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
2: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമി ഒന്ന് കണ്ടാലോ?
2: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
1: നമുക്ക് പോവാന്നേ ഹൃദയ.
2: ഹലോ ഹലോ, ബിൽ.
3: മധു, ഒരിത്തിരി നേരം നീ പാറുന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
1: ഷോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമേ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
3: സാരമില്ല, ചെല്ല്. എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
2: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വെക്കാറുണ്ട്.
3: നല്ലതല്ലേ. ഹൃദയം, ഇപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു മറ്റൊന്നായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാൻ ഒരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
2: അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറെ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ചു സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
3: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
2: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്ന പോലെ ഒരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സ് ആണ്, വളകിലുക്കങ്ങൾ. പിന്നെ
3: ഹൃദയം, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
2: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്ന പോലെ തോന്നും.
3: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
2: ഐ'm സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈയിടെയായി ഉറങ്ങാൻ കിടന്നാൽ ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആകുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവിടെ ഒരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
3: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലെ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
2: നോ വേ, ഇൻകൺടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
3: ഓഹോ,
2: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
3: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
2: നോക്കാം.
4: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നു?
2: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സർ.
4: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസല്ലേ?

0: ഇനി തന്റെ ടേബിളിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്
1: സർ? ഞാനത്
0: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
1: ഒരു വർഷമായിട്ടില്ലേ.
0: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലത്തെ തന്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സർ?
0: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സർ.
0: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിന്റെ ഡയറക്ടർ വൺ മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിൽ ഇരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേം ഡേറ്റ് ഞാൻ ഇന്റിമേറ്റ് ചെയ്യാം.
1: സർ അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: I will try, sir.

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിന്റെയോ ഒരിറ്റ സ്നേഹത്തിന്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിന്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളിപ്പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വെക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിന്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ല വേണ്ടത്? ഓക്കേ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പൊ അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോ സമയം 5:45, നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എന്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടേത് അപ്പാർട്ട്മെന്റ്, സർവി ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്ക.
1: സാറിവിടെ ഒറ്റയ്ക്കാണോ? ഫാമിലി?

0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ ഹൃദയ ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോയിരുന്നു? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്ന ഒരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങ റൊമ്പ കുടുത്തു വെച്ചു വന്നാനെ സമയൽ എന്നാ സമയൽ തീർന്നു കേട്ടോ, എത്ര അറിയൂ.
0: നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാണുമായിരിക്കും. അതൊക്കെ ഒരു കാലം, എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
1: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സാർ?
0: കനകം. മുഴുവൻ പേര് കനകസുന്ദരാമ്പാൾ. ആ സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോത് അവർ നല്ല ആംഗ്ലം നനച്ച്, നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വർറേൻ, സുമ്മാ പേസതല്ലേ, നേരടിയാഹത്താൻ അങ്കവര പോരേൻ. ഇപ്പൊ എന്നെ വേണം ഉനക്ക്? ഞാനേ അങ്കവര വേണം, അവള് വരാനേ. വർറേൻ, കണ്ടിപ്പാ വർറേൻ. പുഷ്പാക്കാവള് ചൊല്ലിരുത്തിയ സമയമറ്റലാ കന്ന, സമയമച്ച്.
1: എന്തു പറ്റി സാർ?
0: നത്തിങ്, അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
1: സാറിന്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
0: ഏയ് എടോ ഹൃദയൻ,
1: ഓ
0: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ?
1: അയ്യോ,
0: പാലക്കാട്ടേക്ക്?
1: ഹേയ്, ഞാനോ?
0: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിൽ കൊണ്ടിടു. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടിയിട്ട് പോരാം. എന്തു പറയുന്നു, നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോവല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
0: മൃദംഗം,
2: ശ്രീ തൃപ്പൂണിത്തുറ കെ കണ്ണൻ.
3: സാറ്, എത്രയാളായി
0: അതിന്റെ
3: ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിരി മാമ, എന്നാ സമാചാരം?
4: എങ്ങടാ ഇത്, എന്നെ പോലും ഇത്, രൂമ്പ നാളായിടിച്ച് ഇങ്ങനെ പോയിട്ട് ഇല്ല. എങ്കിലേ അങ്ക് വിട്ടിട്ട്? ആ
0: അതൊന്നുമില്ല മാമ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേണ്ടി വരുന്നത്.
4: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ ചൊല്ലത്. ആട്ടെ, പോട്ടു. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയ?
0: ഇല്ല മാമാ, ഞാൻ വരുമ്പോഴത്താൻ.
4: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
0: എന്നാച്ച് മാമാ, കനക പാട്ടിയ അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
4: ഇല്ല കണ്ണാ, റൊമ്പ വയസ്സാച്ചില്ലേ, പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ നയൻറ്റീസ്. മുതൽ നീ ഒന്ന് സെയ് അങ്ങെ പോയി, കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോവും പതി താൻ കേക്കറാൾ. മറക്കാൻ ഇനി അങ്ങ് പോണം കണ്ണാ.
0: ശരി മാമാ.
4: ശരി, വരട്ടുമാ.
1: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
0: അത് തന്നെയാണ് എന്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി, ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എന്റെ മഠം.
1: വലിയ വീടാണല്ലോ സാറിന്റെ. അവിടെ ഇപ്പോ
0: എന്റെ ചിത്രപ്പാവയുടെ മക്കളും കുടുംബവും,
1: ഓ
0: അവരുടെ കുട്ടികളും, അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്, അതിൽ കുറെ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്തു പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി.

0: വെച്ചിരിക്കും. അതൊരു സമാധാനം.
1: ഭാഗ്യാണ് സാറിന്റെ, ഇതുപോലൊരു ഫാമിലി പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്താ സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
0: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങള്. എല്ലാം പോയിപ്പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
2: ഞാൻ വെങ്കിട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ
3: എടുത്തിട്ടാ?
1: പുഷ്പ എന്നെ തെരിയില്ല അവനക്ക്. ഞാൻ അനന്തരാമനാക്കും. എനിക്ക്
3: പെരിയപ്പാടവളെ എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളെ കോഫി പോട്ട് ദോ വന്നിട്ടേ. അയ്യോ ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
1: കോഫി ആകത്തവേ, ചക്കര കൊണ്ടും പോതും.
3: ശരി, യാരിത് ഉങ്ങളുടെ ഫ്രണ്ട് ആകൂ?
1: ആമാ, പേര് ഹൃദയനാഥൻ.
3: പറേ മല്ലി. ഓ മല്ലിക.
4: ഓ അമ്മ.
3: മല്ലി നമ്മ പെരിയപ്പ വന്നിട്ടേ. യോ മുരുക, നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ലവ ക്ലീൻ പണിയെടു, കിട്ടിയാ?
4: ആ അമ്മ.
0: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങള്. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും പിന്നെ അറിയൂ, പുതിയവർക്ക് അത്രക്കില്ല. കാലമേറെ കഴിഞ്ഞില്ലേ
1: സാർ. വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
0: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിന്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
3: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതൊക്കെ അപ്പുറം ഫുഡ് സാപ്പിള.
0: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ. ഗ്രേറ്റ്.
1: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
0: യെസ്, കുടിക്ക്. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനെ നമ്മളിപ്പോ പോകുന്നത്.
1: ഓ,
0: കണ്ടിരിക്കുന്ന ഉത്സവങ്ങൾ ഒന്നാണ് കേട്ടോ. എന്നാ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷ് ആവ്.
1: ഓക്കെ സാർ.
0: അന്നത്തെ കാലത്ത്, അതായത് സി ഐയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കത്തേക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ. മുത്തന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
1: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
0: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
1: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റൂ?
0: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത്
5: തന്നെയായാലും.
0: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
5: എത്ര കാലമാശരാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ട? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ. അനന്തു മുതുക്കനായിട്ടേടാ എന്നെ കോളായത്. താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ. ഒരു മാതിരി ആയിട്ടേടാ നീ.
0: പോടാ പൈറ്റക്കാരാ.
5: ഇത് ആരാവും? ഉൻ ഫ്രണ്ടാ? പേരെന്നാ?
1: ഹൃദയൻ. ഹൃദയനാഥൻ.
5: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട. നിങ്ങ രണ്ടുപേരും കണ്ടിപ്പോ ആത്തലെ വന്ന് ടിഫൻ സാപ്പിട്ടുതാ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പുഴിച്ച കൊഴുക്കട്ടയും ഇരിക്കു.
0: നോ നോ രാഘവ, ഈ ഒരു തലവാകല.
5: നോ നോ നോ നോ നോ, ഇത്തന കാലത്തക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിടമാട്ടെ.
0: ശരി ശരി, വരാൻ രാഘവ. ബട്ട് ഹൃദയനാഥൻ

0: ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഇരിക്കരുതല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
1: യോ, അവ ഒരു യങ് ബ്ലഡ് താനേ, അവൻ തനിയാ പോയി പാക്കട്ടും എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്. നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
2: ഓ
1: വരട്ടുമേ രാസ.
2: ഓക്കെ സാർ, ഞാൻ വിളിക്കാം.
3: ഹൃദയനാഥനല്ലേ?
2: അതെ, എന്നെ അറിയോ?
3: പിന്നെ അറിയും, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.
2: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
4: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
2: ഹേയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
4: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
2: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ല പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
4: പേര് ചോദിച്ചോ?
2: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിന്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
4: എന്നെ എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു? അതെ, വീടെവിടെയാന്ന് ചോദിച്ചോ?
2: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറെ സംസാരിച്ചു. പോകുമ്പോ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിന്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിന്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിന്റെ ഫ്ലേവർ ഇപ്പോഴും, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ! ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എന്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തുപറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: ഹലോ മധു. അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്. സാർ സാർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പുഷ്പനെ വിളിക്കാം.
1: ഇപ്പോ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാർട്ടിയുടെയൊക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം വയ്യല്ലോ. ഇപ്പോ ഒന്ന് അവിടം വരെ പോവാൻ തല ഉയർത്താൻ പറ്റുന്നില്ല. നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട. ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്, എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോരുന്ന ദൂരമാണ്. ആ പറ്റിയിലേക്ക് ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്തി എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ അച്ചക്കപ്പിയോ?
1: ഏതോ പലഹാരക്കട. ലക്ഷ്മി വിജയം അച്ചക്കപ്പി എന്ന് ചോദിച്ചാലും

0: ആരും വഴി കാണിച്ചു തരും. ആ അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ ഇപ്പൊ പിന്നെ എങ്ങനെയാന്ന് അറിയില്ല, എങ്കിൽ കയ്യിൽ വെച്ചോളൂ.
1: ഡൺ സർ. ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ സോറി പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്തനാ ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയോ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി
4: ആ പാട്ടി
3: ആരു വന്നിരിക്ക? അനന്തന ഏനന്ദൻ വന്നിട്ടിയാ?
4: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ.
3: ഓ ആമാ
1: ധന.
4: ഓ അന്ന
1: സാറ് തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി പാട്ടി യോ പാവൻ തൂങ്ങിയാച്ച്.
1: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാറ് തന്നയച്ചതല്ലേ.
2: കവലപ്പട വേണേ അണ്ണ, ഇങ്ക ഞാൻ ഇരിക്കല്ലേ, സ്വീറ്റ്സ് താനേ, എനിക്ക് രൊമ്പ പിടിക്കും.
1: വെച്ചോളൂ.
2: ഒരു നിമിഷം അണ്ണൻ കോഫി പോട്ടിട്ട് വരേ.
1: അയ്യോ ഒന്നും വേണ്ട തന്നെ.
2: അത് സരിയല്ല അണ്ണ, നിങ്ങൾ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതാ വന്നിട്ടെ.
1: ഓ ഓ ആയിക്കോട്ടെ.
3: വന്നിട്ടിയടാ അനന്തൻ, വന്നിട്ടിയടാ.
1: ഇല്ല വന്നിട്ടില്ലമ്മ, സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. പാട്ടിയമ്മയെ കാണാ.
3: വരുന്നു നാ നനക്കല് ഡാ മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തുക്ക് വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്കുന്നതക്ക് എതുക്ക് വരുവാൾ. തുലച്ച് അവനുടെ എല്ലാ അച്ചയുടെയും വാഴുകെ ഇന്ന കൈയാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങെ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തിട്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കേ. ആനാ എന്ത സഭിക്കപ്പെട്ടവൾക്ക് സാവ് എന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും? തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
1: ധന, ധനലക്ഷ്മി.
2: എന്നെ പാട്ടിയത് അഴാതെ, ഞാരെന്ന് നനച്ചിട്ടിയത്? യാര് എന്നെ എന്നും തെരിയാവേ എന്റെ വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
3: വേണ, ഒന്നും വേണ.
2: നിമ്മതിയാ തൂങ്ക പാട്ടിമാ, ഞാൻ ഇങ്ങെ ഇരിക്കല്ലേ. തൂങ്ക തൂങ്കുമാ. അമ്മ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പെടുതാ.
1: ഓ

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പ?
1: ഓ,
0: എങ്കളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്ന. അമ്മ പോന്നതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനക സുന്ദരാമ്പാൾ പാട്ടി. ഞങ്ങളെ വളർത്തതക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: പാട്ടി അമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ. ദോ പാത്തിട്ട് വരണ്ണാ.
3: കനകമ്മാ, അമ്മാ, യാരോ ഇങ്ങേ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാണേ. യാരനീ എപ്പടി ഉള്ള വന്നേ?
1: അത് ധനലക്ഷ്മി ഇവിടെ ഇങ്ങിരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി ഇങ്ങേ ആരും വരലേ, ഒരാള് വന്നിരിച്ചു. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സരിട ആണ്ടവാ മുറുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോട് റിലേറ്റീവും നേബറും നാന്താൻ. ആ, ഇനി ചൊല്ല്, യാരനീ ഉൻ പേരെന്നാ? ഊരെങ്കേ എപ്പഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാ. അപ്പോ ഉന്നെ ഇങ്ങേയും പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ള ക്ലോസ് പണിയിട്ട് കാഞ്ചന പിന്നാണി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയോട് റിലേറ്റീവ്സ് ആണ്. തിരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്നുതാൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോ എന്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.

0: பத்திருபது வருஷத்துக்கு முன்னாடி இங்க இருந்த அவருடைய அப்பா கோதண்டபாணிக்கொப்பம் ராமேஸ்வரத்துக்கு போன பொண்ணு. இன்னும் மட்டும்தான் வந்து உனக்கு கோஃபி போட்டு கொடுத்தாரோ? இதை நான் நம்பிக்க வேணுமா? அவளு தனலட்சுமி, இதுவரைக்கும் வரல. இனி சொல்லு நிஜத்தை.
1: ஹலோ, ஆனந்தன் சார் பண்ணிட்டு பாட்டியை காண வந்தது. அப்போ வாதில் திறந்து புறத்தேக்கு வந்தது ஒரு பெண்குட்டி, தனலட்சுமி എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
0: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ കൂപ്പിടു.
0: നമ്പറെങ്കേ കക്കട്ടാവിൽ നിന്നും അങ്ങേ ഇരിക്കുമ്പോൾ പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടെന്ന് കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചെന്നത് ഞാൻ താൻ. തരുമാ ഉനക്ക്?
1: ആ എനിക്ക് എങ്ങനെ അറിയാൻ.
2: എന്നെ സുബു, ഇങ്ങ എന്നെ പ്രശ്ന? കാഞ്ചിനി എങ്കടാ?
0: കാഞ്ചി വാഷിങ്ങടാ നിനക്ക്, ഇങ്ങ പ്രശ്ന ഒന്നുമില്ലേ?
3: എന്നെ മാമ എന്നാ ഇങ്ങ കലട്ടാ?
0: അതെല്ലാം ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്ന പാസ്വല്ലയാ? ആണാ, ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്ക, അണ്ണൻ ചൊല്ലിവിട്ടെന്നും പറഞ്ഞു. ആ ആ ഓക്കെ ഓക്കെ. അപ്പടിയാ? ഓ ആമാ ആമാ, ശരി ശരി. ഇപ്പൊ താൻ പുരിഞ്ഞത്, നാളെ കാലയും തന്നെ. ആ ശരി ശരി, അപ്പടിയാവട്ടുമേ. മന്നിച്ചിരുന്നു തമ്പി.
1: ഏയ് സാരമില്ല പരസ്യപ്രണയം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: സരി, പോയിട്ട് വാങ്ക.
3: സരി.
1: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
2: പാട്ടി തൂങ്കിട്ടയാ? പാട്ടി, ഉനക്ക് യാരിങ്ക മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
1: എന്നാൽ
0: ആ ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാ.
1: ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
0: മീന ഇപ്പൊ ചൊന്ന മാതിരി യാര് മല്ലികപ്പൂ ചൂടിയിന്റെ വന്നേ? എനക്കതല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാർ ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനിയൊരു വേള പയ്യൻ ചൊന്നത് ആ യാർക്ക് തരും?
2: പെരിയപ്പാ, കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
4: പുഷ്പ കൊഞ്ഞം കഴിഞ്ഞാണ്.
5: അമ്മാ, വാൻ വന്നിരിച്ചേ, പോയിട്ട് വരണേ.
2: ഓ ശരി, പാത്ത് പോന്നിട്ടിയാ?
5: ഡാ വെങ്കി അങ്ങനെ ഇല്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
6: അക്ക എടുത്തിട്ട് വാ.
4: പിന്നെ അവിടെയൊക്കെ തിന്നിട്ട് അവളെ കണ്ടില്ല ധനലക്ഷ്മി. ഹൃദയൻ താന സിസ്റ്റത്തില് ട്രാക്ക് 15 എന്ന് പ്ലേ ചെയ്യ്.
1: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ, ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യ, ചൊറിവാനും സമ്മതിക്കണം. ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
4: ഇല്ലടോ, കൽപ്പിച്ചതല്ല.
1: ഏ
4: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
1: സർ എന്താ പറയുന്നത്?
4: അവളുടെ കുടുംബം എന്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡില് മുകളിലത്തെ ഡ്രോയില് എന്റെ പേഴ്സ് ഉണ്ട്, ഒന്നെടുക്കൂ. ഓ
1: സാർ, എന്താ സാർ?
4: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഈ ഫോട്ടോ ഇത് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനേൽ കണ്ട് പരിചയപ്പെട്ടത്?
1: ആ നോക്കട്ടെ.
4: മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇതിലൊന്ന്. അപ്പോ മുത്തലക്ഷ്മി അക്കൻ?
6: അത് വീട്ടുകാരിത്ത പേര്, സേതുലക്ഷ്മി ഞാനിത്ത പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
4: അപ്പോ ഞാൻ കണ്ടതൊക്കെ
6: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞു മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തലക്ഷ്മിയും ധനലക്ഷ്മിയും
1: എന്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറെ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തന്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടന്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ

ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ എന്റെ സേതു പാറ്റിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തന്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തന്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എന്റെ സ്വപ്നങ്ങളിൽ വിടർന്ന ഉടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏത് ഇരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലെ മൂക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എന്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എന്റെ സ്നേഹത്തിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തന്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നം.

0: തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയനെ ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത്. മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുല്ലി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: എനിക്കൊന്ന് കിടക്കണം.
0: എന്റെ പറ്റി ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ. തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊന്നെ തന്നെ എടുത്തിട്ട് വാ. കിടക്കു ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ ഉണ്ട്.
2: ആ പുള്ളിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വരുതല്ലോ. ഒന്നും
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോണും എടുക്ക്.
3: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയാലും ഈ മുരട്ട് സ്വഭാവം വിടരുത് കേട്ടോ. ഇവിടെ ഫോൺ അലൗഡ് അല്ല. മിണ്ടാതെ അവിടെ കിടക്ക്. നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
4: ആ മോർണിംഗ്.
2: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
3: അപ്പൊ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
4: നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ്, സ്വീറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു. അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
3: അമ്മയും കുഞ്ഞോളും ഇന്ന് വന്നിട്ട് പോരെ.
4: നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോണം.
3: പിടിക്കട്ടെ.
4: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
3: പിന്നെ വലിയ വിറ്റായിരിക്കും. അമ്മയും കുഞ്ഞോളും എത്തില്ലോ. എന്തേ, ആരാ?
5: അമ്മ, ഇത് കണ്ട് കൊഞ്ചം സ്വീറ്റ്സ് ആകൂ. എല്ലാം നായേ വീട്ടിൽ ചെയ്തേ. നീങ്ക വാങ്ങിന നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
3: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
5: തെരിയോ അമ്മ?
3: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
5: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴക്കയിലെ എല്ലാവരും കിട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ ഉന്നെ പാത്താ എൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളുടെ പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
3: അവരിപ്പോ
5: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച്. ഈറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
4: ഇതെന്താ ഇവിടെ നല്ല നെയ്യിന്റെ വാസന? അതും നല്ല നറുനെയ്യിന്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
3: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു, തുണിസഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിൽ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ വാങ്ങി. ലാഭാണ്. ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
4: ഡോർ അടയ്ക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ? നോക്കട്ടെ. ഇത് കുറെ ഉണ്ടല്ലോ. പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവൾ എങ്ങനെയിരുന്നു അത്?
3: ഒരല്പം തടിച്ച്, വെളുത്തിട്ട്, മുടിയിലെ കുടമുല്ല പൂക്കളും കനകാംബരവും ചൂടി, മൂക്കുത്തിയിട്ട്, മൂക്കിന്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
4: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
3: 150. എന്തുപറ്റി ഹൃദയം?

0: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
1: ഞാൻ കൊടുത്തതാ.
0: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോ അവള് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
1: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
0: ഹലോ, അതെ, ആരാണ്? എന്ത് പറ്റി? എന്താ
2: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി അഴിച്ച് രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച് അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവൻ പോയിട്ടോ? ഞാൻ തലവര് പോയിട്ടോ? തമ്പി, നിറയെ വേല ഇരിക്ക്. ഫ്യൂണറൽ വെച്ച ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തിരിയില്ലയാ? അവങ്കളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണറൽ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങലേ. താങ്കെല്ലാം ഇങ്ങനെ ഇരിക്കോ. ശരി, വെക്കട്ടെ മാ.
1: എന്താണ്, എന്താ പറ്റിയേ? ഹൃദയ പറയാൻ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
0: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
1: എന്താ?
0: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
1: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം
0: അതിനപ്പുറം
1: അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
0: അത് വന്നോളൂ. നീ ഇവിടെ ഇരിക്കേ, എന്റെ അടുത്ത്, എന്റെ കാവലും ഏറ്റെടുത്ത്. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
1: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ. വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
3: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവ

0: ഇനി കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വൽസ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi and UAE President Sheikh Mohammed bin Zayed Al Nahyan discuss energy cooperation and bilateral trade in Abu Dhabi. Both leaders exchange key MOUs in defence, petroleum and investments. BRICS Foreign Ministers Meeting 2026 underway in New Delhi. External Affairs Minister Dr. S. Jaishankar reaffirms India's commitment in advancing goal of reformed and effective multilateralism. NTA to reconduct NEET UG 2026 examination on June 21st. Education Minister Dharmendra

0: The hike in oil prices was also seen in other metro cities, including Mumbai, Kolkata, Hyderabad, Bengaluru and Chennai. On increased fuel prices, Parliamentary Affairs Minister Kiran Rijiju said that as the world battled rising fuel costs after the West Asia conflict, India stood apart. In a social media post, the Union Minister said while several countries witnessed petrol and diesel hikes ranging from 20 to nearly 100%, India limited the increase to just plus 3.2% for petrol and plus 3.4% for diesel. Benchmark domestic equity indices were trading moderately higher in afternoon trade today. The Sensex rose 165 points to 75,563, while the Nifty added 47 points to 23,737 when reports last came in. Meanwhile, in the broader market, at the National Stock Exchange, the mid-cap 100 was trading flat, while the small-cap 100 dipped nearly 0.2% a short while ago. The Delhi Metro Rail Corporation, DMRC, in collaboration with the Ministry of Petroleum and Natural Gas today launched an integrated hydrogen-powered shuttle bus service in the national capital to reduce fuel consumption and promote the use of public transport. The shuttle service will operate on all working days during peak office hours. It will provide seamless and environment-friendly last-mile connectivity between Central Secretariat and Sevatirth Metro stations and key government establishments in the Central Vista region. In badminton, India's top men's doubles pair of Sattvic Sairaj Ranki Reddy and Chirag Shetty advanced to the semi-finals of Thailand Open. The Indian duo defeated Japanese pair of Takumi Nomura and Yuichi Shimogami with 21-12, 21-13 in Bangkok today. Later in the day, Lakshya Sen will face Thailand's Kunlavut Vidithsarn in the men's singles quarterfinals. In IPL cricket, Lucknow Super Giants will take on Chennai Super Kings at Ekana Stadium in Lucknow this evening. The match is scheduled to begin at 7:30 p.m. Earlier, Mumbai Indians defeated Punjab Kings by 6 wickets at Himachal Pradesh Cricket Association Stadium in Dharamshala last night. Tilak Verma was adjudged player of the match. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and UAE President Sheikh Mohammed bin Zayed Al Nahyan discuss energy cooperation and bilateral trade in Abu Dhabi. Both leaders exchange key MOUs in defence, petroleum and investments. BRICS Foreign Ministers Meeting 2026 underway in New Delhi. External Affairs Minister Dr. S. Jaishankar reaffirms India's commitment in advancing goal of reformed and effective multilateralism. NTA to reconduct NETUG 2026 examination on June 21st. Education Minister Dharmendra Pradhan assures fairness and transparency in exam process. BJP MLA Rotindra Bosu elected new Speaker of West Bengal Legislative Assembly. And in badminton, Indian men's doubles pair of Sattvic Sairaj Ranki Reddy and Chirag Shetty enter semi-finals of Thailand Open. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 20-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ. സംവിധാനം പി എ ബിജു.
2: എലി പൂച്ചയെ വഴിതെറ്റിക്കും പോലെയാണ് കുറ്റവാളിയായ റസ്കോൾനിക്കോവ് പോലീസ് ഉദ്യോഗസ്ഥനായ സെമറ്റോവിനെ കൈകാര്യം ചെയ്യുന്നത്. അവർ തമ്മിൽ ഒരു റെസ്റ്റോറന്റിൽ സംഭാഷണത്തിലാണ്. രണ്ട് സ്ത്രീകളെ കൊന്നയാളാണ് റസ്കോൾനിക്കോവ്. പക്ഷെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നത് ഏതോ ഒരു പെയിന്റർ നിക്കോളെ. പുളിപ്പു ചേർത്ത ദോശമാവ് അടപ്പ് തകർത്ത് പുറത്തു ചാടും പോലെ നിക്കോവിന്റെ മനസ്സിൽ താഴിട്ടു പൂട്ടിയ കൊലപാതക രഹസ്യങ്ങളുടെ അറ്റവും മുറിയും ഇടയ്ക്കിടെ പുറത്തു ചാടുന്നുണ്ട്. സെമറ്റോവിലെ പോലീസിന് പുറത്തു ചാടുന്ന ആ പുളിപ്പ് രുചിച്ചറിയാനാവുന്നുണ്ടോ? കാത്തിരുന്നു കാണാം. റസ്കോൾനിക്കോവ് പരമശുദ്ധനെന്ന് വിശ്വസിക്കുന്ന

0: കൂട്ടുകാരൻ റസൂഹിനും ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. സെമറ്റോവാണ് ആരംഭിക്കുന്നത്.
1: നിങ്ങൾ പഠിപ്പും സംസ്കാരമുള്ള മനുഷ്യനല്ലേ?
2: അതിൽ
1: ഞാൻ 6ാം ക്ലാസ് വരെയാണ് പഠിച്ചത്.
2: 6ാം ക്ലാസ് മിടുക്കൻ. നിങ്ങളുടെ വസ്ത്രധാരണവും മുടിചീകലും മോതിരങ്ങളും എല്ലാം കാണുമ്പോൾ ഭാഗ്യവാനായ ഒരു ധനികനെ ഓർമ്മിപ്പിക്കും. സുന്ദരനായ യുവാവ്.
1: ഓ, ശരിക്കും ഒരു വിചിത്രനായ മനുഷ്യൻ തന്നെ നിങ്ങൾ. എന്തായാലും നിങ്ങൾ ഇപ്പോഴും അസുഖത്തിന്റെ പിടിയിലാണ്.
2: എനിക്കിപ്പോഴും അസുഖമോ? നിങ്ങൾ നുണ പറയുകയാണ്. നിങ്ങൾക്കെന്നിൽ ജിജ്ഞാസയുണ്ടല്ലേ?
1: അതെ, എനിക്ക് ജിജ്ഞാസയുണ്ട്.
2: ഞാൻ എന്താണ് വായിച്ചിരുന്നെന്ന് പറയാം. പണക്കാരി വൃദ്ധയുടെയും സഹോദരിയുടെയും കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ വിശദമായി അറിയാൻ.
1: ഇത് അതേ വൃദ്ധയാണ്.
2: ഈ വൃദ്ധയെപ്പറ്റി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ടു വീണതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ശരി, കാര്യങ്ങളിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ?
1: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: ഒന്നും ഉദ്ദേശിക്കുന്നില്ല.
1: നിങ്ങൾക്ക് ഒന്നുകിൽ ഭ്രാന്താണ്, അല്ലെങ്കിൽ
2: അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത്? എന്താണ്? എന്നോട് തുറന്നു പറയ.
1: ഒന്നുമില്ല.
2: ശരിക്കും വിഡ്ഢിത്തം.
1: എന്താണ് നിങ്ങൾ ചായ കുടിക്കാത്തത്?
2: എന്ത്? ആ ചായ. ഓ ശരി, അതെ, കുടിച്ചില്ലേ? ആ കുടിച്ചില്ല. കുടിക്കാം, കുടിക്കാം.
1: ഈയിടെയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഒരു വലിയ കള്ളനോട്ടറി സംഘത്തെ മോസ്കോവിൽ പിടികൂടിയതായി ഈ അടുത്ത ദിവസമാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അതിൽ പലരും സമൂഹത്തിലെ ഉന്നതന്മാർ.
2: അത് വളരെ മുമ്പ് നടന്ന ഒന്നല്ലേ? 1 മാസം മുമ്പ് ഞാൻ അതിനെപ്പറ്റി വായിച്ചതായി ഓർക്കുന്നു.
1: അപ്പോൾ നിങ്ങളവരെ കുറ്റവാളികളായി കണക്കാക്കുന്നുണ്ടോ? തീർച്ചയായും അവർ കുറ്റവാളികളാണ്.
2: കുറ്റവാളികൾ അവരോ? കേവലം കൊച്ചു പിള്ളേരാണവർ. തെറ്റ് ചെയ്യുമ്പോൾ കൈവിറക്കുന്നവർ.
1: കൈകൾ വിറച്ചു എന്നാണോ? അത് സ്വാഭാവികമല്ലേ. ചിലർക്ക് അത് താങ്ങാനായി എന്ന് വരില്ല.
2: എന്ത്? എന്ത്? അത് താങ്ങാനാവില്ല എന്നോ?
1: എന്താ, നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ലേ? എനിക്ക് താങ്ങാൻ കഴിയും.
2: ഞാനായിരുന്നെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുക. അതിരിക്കട്ടെ, ഈ പ്രതിയെ പിടികൂടാത്തത് എന്താണ്?
1: തീർച്ചയായും പ്രതിയെ പിടികൂടും.
2: ആര്? നിങ്ങളോ? അയാളെ പിടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് കഠിനമായ ഒരു ജോലി തന്നെ ചെയ്യേണ്ടി വരും അവനെ പിടിക്കാൻ.
1: അത്ര കഠിനമായ ജോലി ചെയ്യേണ്ടി വരുമോ? അതെന്താ?
2: നിങ്ങൾ ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യം ഏതെങ്കിലും മനുഷ്യൻ ധാരാളം പണം ചെലവാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കലാണ്. പണമില്ലാത്തൊരാൾ പെട്ടെന്ന് പണം ചെലവാക്കാൻ തുടങ്ങുമ്പോൾ അയാളായിരിക്കണം കൊലയാളിയെന്ന് നിങ്ങൾ കരുതുന്നു. അങ്ങനെ ഏത് കുഞ്ഞിനും നിങ്ങളെ വഴിതെറ്റിക്കാനാവും.
1: എന്നാലും അവർ അങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒരു സത്യം മാത്രമാണ്.
2: ഒരുത്തനൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയുടനെ മദ്യശാലയിലേക്ക് പോകുന്നു, പണം ധൂർത്തടിക്കുന്നു, അവനെയാണ് നിങ്ങൾ പിടിക്കുന്നത്.
1: നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തോ വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നല്ലോ.
2: ഞാനായിരുന്നെങ്കിൽ ആ സംഭവത്തിൽ എങ്ങനെ പെരുമാറുമെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
1: ആ, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പറയൂ. നിങ്ങളായിരുന്നു കൊലയാളിയെങ്കിൽ?
2: ഞാൻ പണവും ആഭരണങ്ങളും എടുത്ത് നേരെ പുറത്തു കടന്ന് ജനവാസമില്ലാത്ത ഒരു മതിൽക്കെട്ടിനുള്ളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ നടക്കും. 100 റാത്തൽ

0: കൂടുതൽ ഭാരമുള്ള വീട് പണിയുന്ന കാലം മുതൽ ഒരു മൂലയിൽ കിടന്നിരുന്ന ഒരു കല്ല് ഞാൻ നേരത്തെ കണ്ടുവച്ചിരിക്കും. ഞാൻ ആ കല്ല് പൊക്കും.
1: എന്തിനാ കല്ല് പൊക്കുന്നത്?
0: അതിനടിയിൽ ഒരു പൊത്ത് തീർച്ചയായും ഉണ്ടാവും. എന്നിട്ട് മോഷണ വസ്തുവിനെ ഞാൻ അവിടെ ഒളിപ്പിക്കും. പിന്നെ ആ കല്ലുരുട്ടി പഴയ പടി വയ്ക്കും. ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലത്തോളം അതുവരെ ഞാനത് തൊടില്ല. അവരത് അന്വേഷിക്കുമായിരിക്കും, ഒരിക്കലും അവർക്കത് കണ്ടുപിടിക്കാനാവില്ല.
1: തനിക്ക് ഭ്രാന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: ഞാനാണ് വൃദ്ധയെയും ലിസവറ്റിയെയും കൊലപ്പെടുത്തിയതെങ്കിലോ?
1: നിങ്ങൾക്കത് സാധ്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക്?
0: നിങ്ങളത് വിശ്വസിച്ചു? അതെ, തീർച്ചയായും നിങ്ങളത് വിശ്വസിച്ചു.
1: ഒരിക്കലുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചില്ല. ഇതിലേക്ക് വലിച്ചിഴച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ?
0: അപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നെക്കുറിച്ച് എന്താണ്, എന്തിനാണ് അന്വേഷിക്കുന്നത്? നമുക്കിറങ്ങാം അല്ലേ? വെയിറ്റർ
2: സാർ,
0: എത്രയായി?
2: 30 കോപ്പക്സ്.
0: വോഡ്കയുടെ 20 കോപ്പക്സ് കൂടി എടുത്തോ ഈ സാറിന്റെ.
1: ഞാൻ കൊടുക്കാം.
0: വേണ്ട, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്.
1: അന്ന് കടം വീട്ടാൻ പോലും പൈസ ഇല്ലായിരുന്നല്ലോ, പിന്നെങ്ങനെ?
0: പണം കായ്ക്കുന്നൊരു മരം ഞാൻ പിടിച്ചു കുലുക്കി, അതിൽ നിന്ന് വീണ പണം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് വേണോ?
1: നിങ്ങൾക്കെന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അല്ല, സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ സംസാരിക്കാൻ മദ്യപിക്കാറൊന്നുമില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. തീർച്ച
0: യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു മഞ്ഞളിക്കും. സത്യം അങ്ങനെയാണ്, വിശ്വസിക്കാൻ പ്രയാസമാണ്. നുണയാണ് പെട്ടെന്ന് വിശ്വസിക്കുന്നത്. അതല്ലേ നാട്ടുനടപ്പ് സമറ്റവും?
1: നമുക്ക് കാണാം, വൈകാതെ നമുക്ക് കാണാം.
0: ശരി, കാണാം.

0: Эй, Раскольников! Да?
1: Расухина.
0: നീ എന്ത് പണിയായി കാണിച്ചത്? നീ ആരെയും അറിയിക്കാതെ കണ്ണ് വെട്ടിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയോ? വിഷമിച്ചു പോയല്ലോടാ.
1: എനിക്ക് തോന്നി ഞാൻ ഇറങ്ങി. എത്രയെന്ന് വെച്ചാൽ അടച്ചുപൂട്ടി ഒരേ കിടപ്പ് കിടക്കുന്നത്.
0: നിക്കോ, നീ വളരെ ക്ഷീണിതനാണ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
1: ആര് പറഞ്ഞു? എനിക്ക് ഇരട്ടി ശക്തി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ലോകത്തോടെല്ലാം വിളിച്ചു പറയാൻ
0: പോവുക. കണ്ടോ കണ്ടോ, അതും പറഞ്ഞ് നീ എന്റെ മണ്ടയ്ക്ക മറിഞ്ഞു വീഴാൻ പോകുന്നത്. നിക്കോ, നീ ഈ അവസ്ഥയിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. തല ചുറ്റി നീ എവിടെയെങ്കിലും വീഴും.
1: പ്രസംഗിൻ, നീ എന്താ ഇവിടെ കറങ്ങി നടക്കുന്നത്?
0: നിന്നെ അന്വേഷിച്ചു വന്നതാ. നമ്മുടെ ഡോക്ടറും വന്നിട്ടുണ്ട്. നീ എന്തിനാണടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്നത്?
1: നിന്റെ സഹാനുഭൂതി എനിക്ക് ആവശ്യമില്ല. ഒരു മനുഷ്യന് മേൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന വിചിത്രമായ ആഗ്രഹം എന്നെ എന്തിനാണ് ഇങ്ങനെ അന്വേഷിച്ചു വന്നത്?
0: നിന്നെ അങ്ങനെ ഇഷ്ടം പോലെ വിടാൻ പറ്റില്ല. ഞാൻ നിന്റെ സുഹൃത്തായി പോയടാ.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 20-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
8: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
9: സംഗീത സരണി സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
10: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന ബീഗം, ഉമ്പിയപുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് ദ്വീപ് വിശേഷം, ഇതിൽ സേവന വാർത്തകൾ കേൾക്കാം. 5:30 കവരത്തി പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ബീഗം സാബിയ പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. യൂത്ത് എന്ന ചിത്രത്തിനുവേണ്ടി മണിശർമ്മ സംഗീതം പകർന്ന ഗാനം, പാടിയിരിക്കുന്നത് ശങ്കർ മഹാദേവനും സംഘവും.

അടുത്തതായി സമീർ അഞ്ചാന്റെ വരികൾക്ക് ഹിമേഷ് രശ്മിയ സംഗീതം പകർന്ന് ദർശൻ റാവൽ നീതി മോഹൻ ആലപിച്ച ഗാനം ചിത്രം സനം തേരി കസം.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ബെർണി ഇഗ്നീഷ്യസ് സംഗീതം പകർന്ന് വിധു പ്രതാപ് ജോൽസ്ന പാടിയ ഗാനം. ചിത്രം പുലിവാൽ കല്യാണം.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഓ ഖാതൽ കൺമണി എന്ന ചിത്രത്തിനുവേണ്ടി എ ആർ റഹ്മാൻ, മണിരത്നം എന്നിവർ ചേർന്ന് രചന നിർവഹിച്ച് എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം, പാടിയത് എ ആർ റഹ്മാൻ, ജനീറ്റ ഗാന്ധി എന്നിവർ.

അറിയിപ്പ്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ലക്ഷദ്വീപിൽ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയാണ്. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയുള്ള കാലയളവിൽ സെൻസസ് കണക്കെടുപ്പിനായി നിയോഗിക്കപ്പെട്ട എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും എല്ലാ വീടുകളും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും. 2027 സെൻസസ് രണ്ട് ഘട്ടങ്ങളായി നടത്തും. ഘട്ടം ഒന്ന് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും, ഇത് 2026 നടത്തും. ഘട്ടം രണ്ട് ജനസംഖ്യാ കണക്കെടുപ്പ്, ഇത് 2027 നടത്തും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഗാർഹികാവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നൽകുകയും ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത വിവരങ്ങൾ ഒരു നിശ്ചിത റഫറൻസ് തീയതിയിലും സമയത്തിലും രേഖപ്പെടുത്തുന്നു. 2027 സെൻസസ് 2027 HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഡാറ്റ ശേഖരത്തിലേക്കുള്ള ഒരു പ്രധാന മാറ്റമാണ്.

മറ്റൊരറിയിപ്പ്. കവരത്തി പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ വിവിധ ക്ലാസുകളിലായി ഇനിപ്പറയുന്ന ഒഴിവുകളുണ്ടെന്ന് കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പാൾ അറിയിക്കുന്നു. ബാലവാടിക 3, 26 ഒഴിവുകൾ; ക്ലാസ് 3, 7 ഒഴിവുകൾ; ക്ലാസ് 5.

15 ഒഴിവുകൾ, ക്ലാസ് 7 3 ഒഴിവുകൾ, ക്ലാസ് 8 3 ഒഴിവുകൾ, ക്ലാസ് 9 4 ഒഴിവുകൾ, ക്ലാസ് 10 13 ഒഴിവുകൾ, ക്ലാസ് 11 27 ഒഴിവുകൾ, ക്ലാസ് 12 29 ഒഴിവുകൾ. അറിയിപ്പുകൾ സമാപിച്ചു.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626-2674.
0: മറ്റൊരു നമ്പർ 0489626-2634.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
1: മറക്കാതെ കേൾക്കുക ഫാട്ടു ഫിട്ടി.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫടിപ്പും ഫൊളിമയും എന്ന പരിപാടി കേൾക്കാം.
3: ആകാശവാണി കവരത്തി ഫടിപ്പും ഫൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആകാശവാണി കവരത്തിയുടെ ഫടിപ്പും ഫൊലിമയും എന്ന വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ബീഗം സാബിയാണ്. മാഡം നമസ്കാരം.
4: നമസ്കാരം.
3: മാഡം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ?
4: തീർച്ചയായും. എന്റെ പേര് ബീഗം സാബിയ. ഞാൻ ഇവിടെ പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറിയനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കവരത്തിയിലും കൽപ്പേനിയിലുമായിട്ട് 20 വർഷമായിട്ട് ഞാൻ ലൈബ്രറിയനായിട്ട് ജോലി ചെയ്യാണ്. 3 വർഷമായി പബ്ലിക് ലൈബ്രറി കവരത്തിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
3: ഒരു ലൈബ്രറിയൻ എന്ന നിലയിൽ ഇന്ന് സമൂഹത്തിൽ വായനാശീലം എങ്ങനെ മാറിയതായാണ് താങ്കൾ കാണുന്നത്?
4: ഇന്ന് സമൂഹത്തിലെ വായനാശീലം വലിയ രീതിയിൽ മാറിയതായി കാണാം. മുമ്പ് ആളുകൾ കൂടുതലായി പുസ്തകങ്ങൾ, പത്രങ്ങൾ, മാസികകൾ എന്നിവ വായിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കാണ് വായന കൂടുതൽ മാറിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഇ ബുക്കുകൾ, ഓൺലൈൻ ലേഖനങ്ങൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചതോടെ വായനയുടെ രീതിയും സ്വഭാവവും മാറി. അതേസമയം ആഴത്തിൽ വായിക്കുന്ന ശീലം കുറയുകയും ചെറുതും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ.

0: പുസ്തക വായനയ്ക്ക് ചെലവഴിക്കുന്ന സമയം കുറയുന്ന പ്രവണത കാണാം. എന്നാൽ മറുവശത്ത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ആളുകൾക്ക് അറിവിലേക്കും പുസ്തകങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്.
1: പഴയകാല വായനാ രീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: മുമ്പ് ആഴത്തിലുള്ള വായനയും ഒരുപാട് സമയം അതിനായി ചെലവഴിക്കാനുമായിരുന്നു ആളുകൾക്കിഷ്ടം. എന്നാൽ ഇന്ന് ചെറിയ ഉള്ളടക്കങ്ങളുള്ള വേഗത്തിലുള്ള വായനയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്.
1: യുവജനങ്ങളിൽ വായനാശീലത്തിൽ കുറവുണ്ടാകാൻ പ്രധാന കാരണങ്ങൾ എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്?
0: പ്രധാനമായും മൊബൈൽ യൂസേജും സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗവും തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വായന യുവജനങ്ങളുടെ പരന്ന വായനാശീലം കുറക്കുന്നു.
1: ഇന്നിപ്പോൾ ഡിജിറ്റൽ മീഡിയയുടെ കാലമാണല്ലോ, അതായത് നമ്മുടെ മൊബൈൽ ഇ ബുക്ക് പോലുള്ള ഗാഡ്ജറ്റുകളാണ് ഇപ്പോൾ കൂടുതലായും ഉപയോഗിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റുകൾ വായനാശീലത്തെ എങ്ങനെ ബാധിക്കുന്നതായാണ് കാണുന്നത്?
0: ഡിജിറ്റൽ മീഡിയ വായനയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഡീപ്പ് റീഡിംഗും ഏകാഗ്രതയും കുറക്കുന്നുണ്ട്.
1: ഇ ബുക്കുകളും ഓഡിയോ ബുക്കുകളും പരമ്പരാഗത പുസ്തക വായനയെ മാറ്റിസ്ഥാപിക്കുമോ?
0: പൂർണമായും മാറ്റില്ല, പക്ഷേ ഒരു പകരം മാർഗമായി വളരുക തന്നെ ചെയ്യും.
1: ലൈബ്രറികളിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എത്രമാത്രം സഹായിക്കുന്നു എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
0: ലൈബ്രറികൾ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ വലിയ സഹായമാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആളുകളുടെ വായനാ രീതികൾ മാറിയതിനാൽ ലൈബ്രറികളും അതിനനുസരിച്ച് പുതുമകൾ സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇ ബുക്കുകൾ, ഓഡിയോ ബുക്കുകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, ഓൺലൈൻ കാറ്റലോഗുകൾ തുടങ്ങിയ സൌകര്യങ്ങൾ വഴി വായനക്കാർക്ക് എപ്പോഴും എവിടെയും പുസ്തകങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ ലൈബ്രറികളും ലഭ്യമാണ് കേട്ടോ. നമ്മുടെ വായനക്കാർക്കായി നമ്മൾ ഓൺലൈൻ കാറ്റലോഗുകൾ നോക്കാനുള്ള OCLC സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വായനക്കാർ പ്രത്യേകിച്ച് അവരുടെ വീടുകളിലിരുന്ന് തന്നെ അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ നോക്കാനും ഇത് ഈ ലൈബ്രറിയിൽ ലഭ്യമാണോ എങ്കിൽ വന്ന് ആ ബുക്ക് എടുത്ത് വായിക്കാനുള്ള സൗകര്യം നമ്മളിപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് യുവജനങ്ങളെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കാൻ സാങ്കേതിക വിദ്യ സഹായകമാണ്. കൂടാതെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുസ്തകങ്ങൾ എളുപ്പത്തിൽ തിരയാനും മെമ്പർഷിപ്പ് സേവനങ്ങൾ വേഗത്തിലാക്കാനും കഴിയും. സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ എന്നിവ വഴി പുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നല്ല നല്ല വായനാ പരിപാടികളും ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടെ സഹായിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ പുസ്തക വായനയെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാതെ വായനയുടെ പരിധിയും സൌകര്യവും വർദ്ധിപ്പിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് ഉപയോഗിക്കേണ്ടത്.
1: മാറുന്ന വായനാശീലത്തെ മുൻനിർത്തി ലൈബ്രറികൾ എന്തെല്ലാം പുതിയ നടപടികൾ സ്വീകരിക്കണം?
0: പുതിയ സാങ്കേതിക വിദ്യകളും ഇന്ററാക്റ്റീവ് പ്രവർത്തനങ്ങളും ചേർത്ത് ലൈബ്രറികൾ കൂടുതൽ പ്രായോഗികവും ആകർഷകവുമായ കേന്ദ്രങ്ങളാക്കി മാറ്റണം. അതിൽ സുഖപ്രദമായ വായനാ അന്തരീക്ഷം ഒരുക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: കുട്ടികളിൽ വായനാശീലം വളർത്തേണ്ടത് എങ്ങനെയൊന്നൊന്ന് വിശദീകരിക്കാമോ?
0: വായനയെ ഒരു പാഠം എന്നതിലുപരി ഒരു രസകരമായ അനുഭവമാക്കിയാണ് കുട്ടികളിൽ ഈ ശീലം വളർത്തേണ്ടത്.
1: മാഡത്തിന്റെ കാഴ്ചപ്പാടിൽ കുട്ടികളിൽ വായനാശീലം വളർത്താൻ ലൈബ്രറികൾക്ക് എന്തൊക്കെ ചെയ്യാനാണ് കഴിയുക?
0: അതായത് ലൈബ്രറികളുടെ പങ്കിനെ കുറിച്ചാണോ?
1: അതെ അതെ.
0: കുട്ടികളിൽ വായനാശീലം വളർത്താൻ ലൈബ്രറികൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ചില ഫലപ്രദമായ മാർഗങ്ങൾ ഞാൻ ഇവിടെ പറയാം. കുട്ടികൾക്ക് അനുയോജ്യമായ പുസ്തകങ്ങൾ ഒരുക്കുക. പ്രായത്തിനും താല്പര്യത്തിനും യോജിച്ച കഥാപുസ്തകങ്ങൾ, ചിത്രപുസ്തകങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങൾ എന്നിവ ലഭ്യമാക്കണം. വായനാ ക്ലബ്ബുകളും കഥാപരിപാടികളും സംഘടിപ്പിക്കുക. കഥാവായന, കഥാപറച്ചിൽ, കവിതാവായന തുടങ്ങിയ പരിപാടികൾ കുട്ടികൾ വായനയോട് ആകർഷണം ഉണ്ടാക്കും. ആകർഷകമായ കുട്ടികളുടെ വിഭാഗം സജ്ജമാക്കുക. നിറമുള്ള അലങ്കാരങ്ങൾ, സുഖകരമായ ഇരിപ്പിടങ്ങൾ, ചിത്രങ്ങളുള്ള അന്തരീക്ഷം എന്നിവ കുട്ടികളെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കും. വായനാ മത്സരങ്ങളും സമ്മാനങ്ങളും നൽകണം. അതും കൂടെ ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ടതാണ്.
1: ലൈബ്രറി പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൊണ്ടുവന്ന പുതുമകൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
0: പരമ്പരാഗത രീതികളോടൊപ്പം ഡിജിറ്റൽ ടെക്നോളജിയും ഉൾപ്പെടുത്തി ലൈബ്രറിയെ കൂടുതൽ സജീവവും ആകർഷകവുമായ കേന്ദ്രമാക്കി മാറ്റി. അതായത് ഇ ഗ്രന്ഥാലയ എന്ന NIC സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പബ്ലിക് ലൈബ്രറി കവരത്തിയിലെ ഒരു പൈലറ്റ് പ്രോജക്ട് എന്ന നിലയിൽ എല്ലാ ബുക്കുകളും ഡിജിറ്റൈസ് ചെയ്യുകയും അതിൽ തന്നെ ദ്വീപിന്റെ ചരിത്രങ്ങൾ ഉൾപ്പെടുന്ന എല്ലിസ് മാനുവൽ പോലെയുള്ള ധാരാളം ബുക്കുകളുടെ PDF ഞങ്ങൾ ലൈബ്രറി റീഡേഴ്സിന് ഓൺലൈനായി വായിക്കാൻ ഉതകും വിധം ലഭ്യമാക്കിയിട്ടുണ്ട്. ബാക്കി നാടുകളിലും ഈ സംവിധാനം നടപ്പിൽ വരുത്തി വരുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷദ്വീപിലെ മുഴുവൻ ലൈബ്രറികളും ഇ ഗ്രന്ഥാലയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓട്ടോമേഷൻ ചെയ്യപ്പെടും. അതുപോലെ ദ്വീപിന്റെ പരിമിതമായ സാഹചര്യത്തിൽ ഡെയിലി ന്യൂസ് പേപ്പർ സാധ്യമല്ലാത്തതിനാൽ പ്രമുഖ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ന്യൂസ് പേപ്പറുകളും വിവിധ മാസികകളും PDF ആയി ഞങ്ങളുടെ റീഡേഴ്സിനായി ഞങ്ങൾ നൽകി വരുന്നു.
1: ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ വായനാശീലം. അതുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്?
0: ഓരോ ആഴ്ചകളിലും കമ്പൽസറി റീഡിംഗ് അവേഴ്സ് ഉൾപ്പെടുത്തുക. അതിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും വായിക്കാനുമുള്ള അവസരം നൽകുക. ഡിജിറ്റൽ റിസോഴ്സസുകളായ ഇ-ബുക്സ്, ഓഡിയോ ബുക്സ്, ഓൺലൈൻ ജേർണൽസ് എന്നിവ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ടീച്ചേഴ്സ് തന്നെ വായനയിൽ സജീവരായി വിദ്യാർത്ഥികൾക്ക് മാതൃകയാവണം. അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സുഖപ്രദവും ആകർഷകവുമായ വായനാന്തരീക്ഷം, അത് ഉറപ്പുവരുത്തേണ്ടതാണ്.
1: ഇപ്പോൾ എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ ആദ്യം പറയുന്നത് അത് ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാണെന്നാണ്. അപ്പൊ അതുപോലെ ഈ വായനാശീലത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ വായനാശീലം വളർത്തുന്നതിൽ കുടുംബത്തിന്റെ പങ്ക് എത്രത്തോളമാണെന്നൊന്ന് പറയാമോ?
0: കുടുംബത്തിന്റെ പങ്ക് വായനാശീലം വളർത്തുന്നതിൽ വളരെ നിർണായകമാണ്. കുട്ടികൾ എല്ലാ കാര്യവും ആദ്യം പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. മാതാപിതാക്കൾ സ്ഥിരമായി വായിക്കുന്ന ശീലം ഉള്ളവരാണെങ്കിൽ അത് കുട്ടികൾ പിന്തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. വീട്ടിൽ ചെറിയ ഒരു റീഡിംഗ് ടൈം നിശ്ചയിക്കുക. അതിനായി അനുയോജ്യമായ പുസ്തകങ്ങൾ, ഓരോ പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കുക. അവർ വായിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഇവയെല്ലാം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നല്ല വായനപരമായ അന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾ അതൊരു ശീലമാക്കി മാറ്റും, തീർച്ചയാണ്.
1: ഇന്നിപ്പോൾ വായനാശീലം ഏറെക്കുറെ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വായനാശീലം കുറയുന്നത് സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം?
0: വായനാശീലം കുറയുന്നത് വ്യക്തിഗത വളർച്ചയെയും സമൂഹത്തിന്റെ ബൗദ്ധിക നിലവാരത്തെയും ദോഷകരമായി ബാധിക്കും. എങ്ങനെയെന്നാൽ പുസ്തക വായന കുറയുമ്പോൾ പൊതുവെ അറിവും ബോധവും വാക്കുകളുടെ സമ്പത്ത് തുടങ്ങി മനുഷ്യന് അത്യാവശ്യം വേണ്ട സംസ്കാരം കൈമാറാനുള്ള കഴിവ് വരെ കുറക്കുന്നു.
1: ഒരു ലൈബ്രറിയനായിട്ട് നിങ്ങൾ കണ്ട ഏറ്റവും വലിയ മാറ്റം എന്താണ്?
0: ഒരു ലൈബ്രറിയനായിട്ട് ഞാൻ കണ്ട ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ, പുസ്തക കേന്ദ്രിത വായനയിൽ നിന്ന് ഡിജിറ്റൽ വായനയിലേക്ക് മാറിപ്പോകലാണ്. മുമ്പ് വായനക്കാർ പ്രധാനമായും അച്ചടി പുസ്തകങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ ഇ-ബുക്കുകൾ, ഓൺലൈൻ ജേർണൽസ്, ഡിജിറ്റൽ റിസോഴ്സസ് തുടങ്ങിയവയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. ലൈബ്രറി സന്ദർശന രീതിയും മാറിയിട്ടുണ്ട്. നേരിട്ടെത്തുന്നതിന് പുറമെ ഓൺലൈൻ ആക്സസ് കൂടുതലായിട്ടുണ്ട്. അതോടൊപ്പം വായനയുടെ സ്വഭാവവും മാറിയിട്ടുണ്ട്. ആഴത്തിലുള്ള വായനയിൽ നിന്ന് വേഗത്തിലുള്ള വിവര കേന്ദ്രിത വായനയിലേക്കായി. ചുരുക്കി പറഞ്ഞാൽ ലൈബ്രറി ഒരു പുസ്തക ശേഖര കേന്ദ്രത്തിൽ നിന്ന് ഒരു ഡിജിറ്റൽ വിജ്ഞാന കേന്ദ്രമായി മാറിയിട്ടുണ്ട്.
1: ഒരു ലൈബ്രറി എന്ന നിലയിൽ വായന പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ നടത്തിയ വിജയകരമായ ഒരു പ്രവർത്തനം പങ്കുവെക്കാമോ?
0: തീർച്ചയായും. വായന പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലിറ്റററി ഫെസ്റ്റും വിപുലമായ രീതിയിൽ റീഡിംഗ് ഡേയും കൊണ്ടാടുകയുണ്ടായി. അതിൽ ഞങ്ങൾ ബെനിഫിറ്റ് ഓഫ് റീഡിംഗ് എന്നതിനെക്കുറിച്ച് ചെറിയ ഒരു ഖണ്ഡിക വായിപ്പിച്ചുകൊണ്ടായിരുന്നു റീഡിംഗ് കോമ്പറ്റീഷനും മറ്റു പരിപാടികളും നടത്തിയത്. അതുവഴി സ്ഥിരമായി ലൈബ്രറിയിൽ എത്തുന്നവരുടെ എണ്ണം കൂടി. വായനാശീലം മെച്ചപ്പെട്ടതായും ശ്രദ്ധിക്കാനിടയായിട്ടുണ്ട്.
1: ഒരു ലൈബ്രറി എന്ന നിലയിൽ ഇന്നത്തെ തലമുറയ്ക്ക് താങ്കൾ നൽകുന്ന വായനാ സംബന്ധമായ സന്ദേശം എന്താണ്?
0: ഇന്നത്തെ തലമുറയ്ക്ക് എന്റെ സന്ദേശം വളരെ ലളിതമാണ്. ദിവസവും കുറച്ച് സമയം വായനക്കായി മാറ്റിവെക്കൂ. മൊബൈലും സോഷ്യൽ മീഡിയയും ഉപകാരപ്രദമാണെങ്കിലും പുസ്തക വായന നൽകുന്ന ആഴത്തിലുള്ള അറിവും ചിന്താശേഷിയും അതിലൂടെ ലഭിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നിന്ന് തുടങ്ങൂ. നോവൽസ്, ആർട്ടിക്കിൾസ്, ബയോഗ്രഫീസ് എന്തുമാകട്ടെ, വായന ഒരു ബാധ്യതയായി കാണാതെ ഒരു ആനന്ദകരമായ ശീലമാക്കുക. ചെറിയ തുടക്കങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വായന നിങ്ങളുടെ ചിന്തയെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഉപകരണമാണ്. അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കൂ.
1: ഇപ്പൊ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനായിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഏത് കോഴ്സാണ് നമ്മൾ ഒരു ലൈബ്രറിയൻ ആവാനായിട്ട് ചൂസ് ചെയ്യേണ്ടത്?
0: ലൈബ്രറിയനായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എനി ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി കരസ്ഥമാക്കി കഴിഞ്ഞാൽ ലൈബ്രറി സയൻസ് കോഴ്സ് പഠിക്കാനുള്ള ബേസിക്കായി. ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്റഗ്രേറ്റഡ് MLIC എന്ന് പറഞ്ഞിട്ടാണ്, നേരത്തെയൊക്കെ അത് BLIC എന്ന് പറഞ്ഞു ഒരു വർഷം MLIC എന്ന് പറഞ്ഞു വേറൊരു വർഷം, അങ്ങനെ രണ്ട് കോഴ്സായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇന്റഗ്രേറ്റഡ് MLIC ആയി മാറിയിട്ടുണ്ട്. അത് പ്രമുഖ എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്തി വരുന്നുണ്ട്. ആ കോഴ്സിന് ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
1: ആകാശവാണി കവരത്തിയുടെ പഠിപ്പും ഫൊലിമയും എന്ന വിദ്യാഭ്യാസ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രേറിയനായ കൽപ്പേനിദീപ് സ്വദേശിനി ബീഗം സാബിയയാണ്. മാഡം ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സഹകരിച്ചതിനും മാഡത്തിന്റെ വിലയേറിയ സമയം ഞങ്ങളുടെ ഈ പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്.
0: താങ്ക് യു. ആകാശവാണിക്കും കവരത്തി നിലയത്തിനും എന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടുമുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ ഇവിടെ വിളിച്ചതിലും ക്ഷണിച്ചതിലും എന്റെ ഈ ചെറിയ ഇന്ററാക്ഷൻ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചതിനും. നമ്മുടെ കവരത്തി ലൈബ്രറികളിൽ നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. അത് ഇത്തരുണത്തിൽ ഞാനൊരു കാര്യം കൂടെ ഓർമ്മിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള അറിവ് നൽകുന്നതിനോടൊപ്പം ലൈബ്രറികളിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കുകയും 5-ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ മെമ്പർഷിപ്പ് നൽകുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് വന്ന് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കുകയും നിങ്ങളും അവരോടൊപ്പം ഇരുന്ന് ലൈബ്രറി സമയം ചെലവഴിക്കുകയും ലൈബ്രറികളിലെ പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കുകയും ഒരുപാട് അറിവുകൾ നിങ്ങൾ സമ്പാദിക്കണമെന്നും ലൈബ്രറികൾ ഇന്നത്തെ തലമുറകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നും ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
2: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
3: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻപാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
2: അറബിക്കടലിനെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലുമേറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല
3: ദീപിള ഇളുത്തുകാരുടെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയുടെ പരിപാടിയാണ്ടും
4: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
2: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
5: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബി സമിയ സലാഹിയ മൻസിൽ.
6: ഹലോ
7: ഹലോ, ആകാശവാണി കവർത്തിയുടെ ഫാക്ട് ഫിറ്റിയാണ്.
6: ആ ഇത് ജവാൻ അല്ലവാണ്.
7: ഓക്കെ സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
6: ഒന്നുമില്ല, അങ്ങനെ ചൂടാണ്. ഇപ്പൊ ഇന്നലെ മഴ ഉണ്ടായിരുന്നല്ലേ.
7: സാർ ഇപ്പൊ നാട്ടിലാണോ?
6: ആ ഞാൻ നാട്ടിലാണുള്ളത് ഇപ്പൊ. പിന്നെ സുഖം തന്നെയാണ്. ഒരു പാട്ട് വേണമായിരുന്നു.
7: ഏത് പാട്ടാ വേണ്ടത് സാർ? കൊറേ ആയോ വിളിച്ചിട്ട്?
6: ഇല്ല ഇല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ല, അതിനു മുമ്പ് വിളിച്ചിരുന്നത്.
7: ഏത് പാട്ടായിരുന്നു വേണ്ടത്?
6: പാട്ട് അത്തിരി പാടയിൽ എന്നുള്ള പാട്ടില്ലേ, അത്തിരി പാടയിൽ യൂസിക്കത്തങ്ങനെ പാട്ട്. അത്തിരി പാടയിൽ കല്യാണം അപ്പാട്ടാണ് അത്. യൂസിക്കത്തങ്ങൾ കഴിച്ചാണ് അത്.
7: പാട്ട് വെച്ചുതരാം. വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു.
6: സുഖം തന്നെയാണ്. പിന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്.
7: പറഞ്ഞോളൂ.
6: എന്റെ ഭാര്യ ഐഷമാവി, പിന്നെ എന്റെ അടിയത്തി ഖത്തർ നിസാവി, അവരെല്ലാ കുട്ടികൾക്കും, പിന്നെ നമ്മളെ മോളുണ്ട് കവർച്ചയില്. മോൾക്കും മോളുണ്ട് ആമില ഫാത്തിമ, അതെല്ലാവർക്കും. അവരവിടെ NHML ഹോസ്പിറ്റലാ. പിന്നെ നമ്മുടെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ ജവാന്മാർക്കും അവരുടെ കുടുംബത്തിനും സമർപ്പിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മളെ യൂസഫ് തങ്ങൾക്കും, പിന്നെ റിട്ടയർഡ് എഡ്യൂക്കേഷൻ ഓഫീസർ മുത്തുവ സാറല്ലേ, അദ്ദേഹത്തിനും
7: പാട്ട് വെച്ചാൽ സാർ വിളിച്ചതിൽ സന്തോഷം.
6: ഓക്കെ, താങ്ക് യു, താങ്ക് യു.

0: ഫാക്ട് ഫിറ്റി അവതരണം ബിബി സമയ സലാഹിയ മൻസിൽ. ഫെയിം ഫോരിഷ സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
1: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
2: ഇപ്പോൾ ഒരു മാപ്പിള ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലി നബീഗം, ഉമ്പിയപുര. ഇവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: കഥകൾ ജനനന്മയ്ക്ക്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
1: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിംഗിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥനൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന

0: ജീവിച്ചുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: that a departmental inquiry would be conducted against them by the state government. The Supreme Court had announced a series of fuel conservation measures, including virtual hearings, carpooling and work from home. The move is in line with the center's broader push to cut fuel consumption amid the ongoing West Asia crisis. In a circular issued by Secretary General Bharat Parashar, the Apex Court said that matters listed on miscellaneous days as well as matters taken up during partial working days will now be heard only through video conferencing until further orders. India's total exports comprising merchandise services are estimated at $80.8 billion in April 2026, registering a robust growth of 13.6% over April last year. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ലക്ഷദ്വീപ് വൃത്താന്തം.
2: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTC രജിസ്ട്രേഷനുള്ള DHC-6-400 ട്വിൻ ഓട്ടർ സീപ്ലെയിൻ ആണ് 13 രാവിലെ അഗത്തിദ്വീപിലും ഉച്ചയോടെ കവരത്തിദ്വീപിലെയും ലഗോണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. രണ്ട് ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന യാത്രയുടെ ഭാഗമായി വിമാനത്തിൽ സഞ്ചരിച്ചു. കവരത്തുദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഡോക്ടർ SB ദീപക് കുമാർ, തുറമുഖ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഗിരിശങ്കർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് സീപ്ലെയിൻ അധികൃതരെ സ്വീകരിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് UT അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒപ്പം സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമായത്. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറ്റിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും. കൂടാതെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം പ്രസിദ്ധി ആർജിച്ച ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകളിലൂടെ സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അന്തർദേശീയ നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ നഴ്സിംഗ് രംഗത്തെ മികച്ച സേവനത്തിനുള്ള ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗിലെ അവാർഡ് ലക്ഷദ്വീപ് സ്വദേശി ശ്രീമതി ഐഷ ബിവി രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും സ്വീകരിച്ചു. കവരത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ നഴ്സായ ഐഷ ബിവി ശുശ്രൂഷ മേഖലയിലെ ദീർഘകാലത്തെ സമർപ്പണ ബോധം, കാരുണ്യം, സേവന താൽപര്യം എന്നിവ പരിഗണിച്ചാണ് ഈ ദേശീയ അംഗീകാരത്തിന് അവർ അർഹയായത്. രോഗപരിചരണ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച ഐഷ ബിവിയുടെ നേട്ടം ലക്ഷദ്വീപിന്റെ ആരോഗ്യരംഗത്തിനും നഴ്സിംഗ് സമൂഹത്തിനും കൂടി ലഭിക്കുന്ന ദേശീയ അംഗീകാരമാണ്. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തത്. ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ആദ്യമായി ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് കവരത്തിദ്വീപിൽ നടന്ന ആഘോഷ പരിപാടികളിലാണ് വിർച്വലായി പങ്കെടുത്തുകൊണ്ട് ISROയുടെ മുൻ ചെയർമാൻ S. സോമനാഥ് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളെ ശ്രീഹരിക്കോട്ടയിലേക്ക് ക്ഷണിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു ചരിത്രപരമായ അവസരം ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങിയത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു. ചെന്നൈ ഗവൺമെന്റ് മ്യൂസിയം, തമിഴ്നാട് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ, MP ബിർള പ്ലാനറ്റോറിയം, നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങളിലെ പഠന പരിപാടികളിലും ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കവരത്തിദ്വീപിൽ ഡോക്ടർ BR അംബേദ്കർ ITI വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ലഗൂൺ ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മറൈൻ എഞ്ചിൻ ഫിറ്റർ വിഭാഗം നയിച്ച ക്ലീനിംഗ് ക്യാമ്പയിൻ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ IAS ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 2nd ലക്ഷദ്വീപ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ അന്ത്രോദ്വീപ് ചാമ്പ്യന്മാരായി.

0: സായ് ഗ്രൌണ്ടിൽ നടന്ന മത്സരങ്ങളിൽ 388 പോയിന്റുകൾ നേടിയാണ് അന്തർദ്വീപ് ഒന്നാം സ്ഥാനം നേടിയത്. 272.5 പോയിന്റുകൾ നേടി അമിനി ദ്വീപ് രണ്ടാം സ്ഥാനവും 247 പോയിന്റുകൾ നേടി കിൽത്താൻ ദ്വീപ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഉദ്ഘാടന വേദിയിൽ ലക്ഷദ്വീപ് എം പി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ്, ഡെപ്യൂട്ടി കളക്ടർ കുൽദീപ് സിംഗ് ഠാക്കൂർ, പ്രിൻസിപ്പൽ സാജു തോമസ്, അത്ലറ്റിക് കോച്ച് അഹമ്മദ് ജവാദ് ഹസൻ എന്നിവർ പങ്കെടുത്തു. സമാപനം റിട്ടയർഡ് സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജർ പി പൂക്കോയ മുഖ്യ അതിഥിയായി വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ

0: ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസിയലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി ഇഎംഐയിൽ സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: Work from home, high salary, ഒരു മൊത്തം ക്ലിക്കിലോ അടിപൊളി.
3: കുടുങ്ങി
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് രാത്രി 7:35 യുവവാണി, ഇതിൽ റേഡിയോ ഗൈഡ്, കേരള ചരിത്രം, ജനകീയ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീ വിപിൻ സംസാരിക്കുന്നു. രാത്രി 8:00 സാഹിത്യവേദിയിൽ കല്ലിയൂർ വിശ്വംഭരൻ അവതരിപ്പിക്കുന്ന കവിതകൾ, വിശ്രമം, സ്നേഹവിത്തുകൾ, അച്ഛൻ ഉപേക്ഷിച്ച മകൻ, നനവുകൾ, തുടർന്ന് സജു ഡി കള്ളിക്കാട് അവതരിപ്പിക്കുന്ന കഥ നിലാവൊഴിയുന്ന വഴികൾ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, ഇതിൽ ജീവശാസ്ത്ര പഠനം, പ്രകൃതിയിലൂടെ, കലാജോൺ നടത്തുന്ന പ്രഭാഷണം. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം വിനീത സുമം, നിഷ KV, ലേഖ വിമൽ. നാളെ രാവിലെ 6:15 ഉദയഗീതത്തിൽ NV മാത്യു, ഷാജി കുമാർ, വിധു പ്രതാപ് എന്നിവർ പാടിയത്. രാവിലെ 8:45 സംഗീത സരണി, വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി S വാസുദേവ്. രാവിലെ 11:40 റേഡിയോ റിപ്പോർട്ട്, ബി ശശികുമാർ, ബാലഭാസ്കർ അനുസ്മരണവും വയലിൻ സംഗീത സദസ്സും, ഉദ്ഘാടനം റിപ്പോർട്ട്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം, കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൌനസാക്ഷി. ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം, ദസ്തോയെവ്സ്കിയുടെ കുറ്റവും ശിഷ്യയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 21, നാടക ആവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. നാളെ രാത്രി 8:00 നാടകം ഇപ്പോൾ ഇത്രമാത്രം, രചന സതീഷ് ചന്ദ്രൻ, ശബ്ദം നൽകിയവർ ആറന്മുള രാമചന്ദ്രൻ, TP രാധാമണി, ആറ്റിങ്ങൽ പത്മിനി, സുഷമ മോഹൻ, MGK പിള്ള, കൃഷ്ണകുമാരൻ തമ്പി. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരസ്ചന്ദ്രൻ, ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാളത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജസ്.

0: वर्यः कार्यभारं ग्रहणानन्तरं श्वः प्रथमवारं सिक्किमराज्यं प्रति गमिष्यति। भ्रमणावधौ उपराष्ट्रपतिः गंगटोकनगरे सिक्किमराज्यस्य राज्यदिवसोत्सवे भागं भजिष्यति। बैडमिंटन क्रीडायां भारतस्य सात्विक साईराज रंकीरेड्डी चिराग सेट्टी इत्येतयोः शीर्ष पुरुष युगलं थाईलैंड ओपन क्रीडायाः उपांत्य चक्रीय द्वन्द्वे प्रविष्टवान्। आईपीएल क्रिकेट क्रीडायां अद्य सायंकाले लखनऊ नगरस्य एकाना क्रीडांगणे लखनऊ सुपर जायंट्स दलं चेन्नई सुपर किंग्स दलं सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। इतः पूर्वं गतरात्रौ धर्मशाला नगरस्य हिमाचल प्रदेश क्रिकेट संघ क्रीडांगणे मुंबई इंडियंस दलेन पंजाब किंग्स दलं षट् स्तोभैः पराजितम् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യുഎഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ശതമാനം വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി യുഎഇക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി.

0: പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, എൽപിജി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: 414,290 കുട്ടികൾ ഇക്കുറി എസ്എസ്എൽസി പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. ടിഎച്ച്എസ്എൽസി, എഎച്ച്എസ്എൽസി പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേഫ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എസ്എസ്എൽസി പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ ഒഎംആർ പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സിഎൻജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8,400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
3: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 മെയ്‌നകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വിധി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238 നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1,640 താഴ്ന്ന് 117,400 ആയിരുന്നത് വീണ്ടും 1,600 കുറഞ്ഞ് 115,800 ഗ്രാമിന് 14,475 വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിന്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് CV ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അനിൽകുമാർ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത്. ആരോഗ്യകരമായ സമൂഹത്തിന്റെ വളർച്ചയിൽ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനം വഹിക്കുന്ന പങ്ക് നിർണായകവും നിസ്തുലവുമാണ്. കുടുംബമെന്ന വ്യവസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നത് മുതലാണ് ആധുനിക മനുഷ്യന്റെ വികാസ പരിണാമങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടതും സാമൂഹികമായി ഉയർന്നു തുടങ്ങിയതും. ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയിലും ആധുനികത കൈവരിക്കുന്നതിലും ചെലുത്തിയ സ്വാധീനം ഒട്ടും കുറവല്ല. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും മെയ് 15 ലോക കുടുംബദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ലോകസമാധാന ഫെഡറേഷനുമാണ് ഈ ദിനം വിഭാവനം ചെയ്തത്. മെച്ചപ്പെട്ട കുടുംബ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, ഉത്തരവാദ പൌരന്റെ സാമൂഹ്യ കടമകൾ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര കുടുംബദിനത്തിനുണ്ട്. കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന സാമൂഹിക, സാമ്പത്തിക, ജനസംഖ്യാപരമായ പ്രക്രിയകളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര കുടുംബദിനം പൌരന്മാർക്ക് അവസരം നൽകുന്നു. 1980കളോടെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. 1983 ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക വികസന കമ്മീഷൻ വികസന പ്രക്രിയയിൽ കുടുംബത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പിന്നീട് 1993 മുതലാണ് എല്ലാ വർഷവും മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ വർഷത്തെ കുടുംബദിനാചരണത്തിന്റെ പ്രമേയം കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ്. വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങൾ കുടുംബജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും കുട്ടികളുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും പ്രമേയത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നു. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് പ്രമേയത്തിലൂടെ യു എൻ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ കേന്ദ്രബിന്ദു കുടുംബങ്ങളാണ്. എന്നാൽ വരുമാന അരക്ഷിതാവസ്ഥയും അസമത്വവും പലവിധത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും കുടുംബത്തിന്റെ സ്വസ്ഥതയും ആരോഗ്യവും നശിപ്പിക്കുന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ദാരിദ്ര്യത്തിന്റെ ഉയർന്ന അപകട സാധ്യതകൾ കുടുംബത്തിന്റെ മൊത്തത്തിലും കുട്ടികളുടെ പ്രത്യേകിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയെ തീർത്തും പ്രതികൂലമായി ബാധിക്കുന്നു. രാഷ്ട്രീയവും ശാസ്ത്രീയവുമായ പരിഹാര നടപടികളിലൂടെ കുടുംബമെന്ന അടിത്തറ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ശക്തമായ കുടുംബങ്ങൾ ശക്തമായ സമൂഹത്തിന്റെ അടിത്തറയാണ്. സാമൂഹ്യമായ കാരണങ്ങൾ ബാധിക്കുന്നത് പോലെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളും കുടുംബത്തെ സ്വാധീനിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത ബന്ധങ്ങളാണ്. സ്നേഹം, വിശ്വാസം, കരുതൽ, പരസ്പര ബഹുമാനം എന്നിവയാണ് നല്ല കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം. കുടുംബ ബന്ധങ്ങളുടെ കരുത്ത് മനുഷ്യന് വിവിധങ്ങളായ തലങ്ങളിൽ സന്തോഷവും പിന്തുണയും മാനസിക സമാധാനവും പ്രദാനം ചെയ്യുന്നു. ബുദ്ധിമുട്ടുകളിൽ കരുത്തും ആശ്വാസവും നൽകുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും വിശ്വാസവും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും സഹായിക്കുന്നു. കുട്ടികളിൽ നല്ല സ്വഭാവവും മൂല്യങ്ങളും വളർത്താൻ കുടുംബ ബന്ധങ്ങൾ സഹായിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കാൻ ലളിതവും ഗുണപരവുമായ ഒട്ടേറെ വഴികളുണ്ട്. അതിലേറ്റവും പ്രധാനം സാഹചര്യവും സമയം പോലെ കുടുംബാംഗങ്ങൾ പരമാവധി സമയം ഒരുമിച്ചിരുന്ന് ചെലവിടുക എന്നതുമാണ്. തുറന്ന മനസ്സോടെ സംസാരിക്കുക, പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, ചെറിയ സഹായങ്ങളും സ്നേഹപ്രകടനങ്ങളും നൽകുക, പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ഷമയോടെ കേട്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവയിൽ ചിലതു മാത്രമാണ്. നല്ല കുടുംബങ്ങൾ നല്ല വ്യക്തികളെയും അതിലൂടെ നല്ല സമൂഹത്തെയും രൂപപ്പെടുത്തുന്നു. കുടുംബങ്ങൾ സമൂഹത്തിലേക്ക് മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം കൂടിയാണ്. സത്യസന്ധത, ബഹുമാനം, കരുണ, സഹകരണം തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിൽ വച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഒരു കുട്ടിയുടെ സ്വഭാവവും ഭാവിയും രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിന് നിർണായക പങ്കുണ്ട്. വളരുന്ന പൌരന്മാരുടെ വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലുമുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം കൂടിയാണ്. നല്ല പെരുമാറ്റവും സൌഹൃദത്തിൽ ഊന്നിയുള്ള ഇടപെടലും കൈമുതലായി കുടുംബത്തിൽ നിന്ന് വളർന്നുവരുന്ന ഒരാൾ സമൂഹത്തിന്റെ ഉത്തമമായ വളർച്ചയുടെ താങ്ങാണ്. സമൂഹത്തോടുള്ള കടമയും നിയമാനുസൃത ജീവിതവും കുടുംബത്തിൽ നിന്നാണ് ഓരോരുത്തരും പഠിച്ചുവരുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ സമൂഹത്തിൽ സമാധാനവും ഐക്യവും സൃഷ്ടിക്കുന്നതിൽ പരമപ്രധാനമാണ്. പരസ്പരമുള്ള മാനസികവും സാമ്പത്തികവുമായ പിന്തുണ പ്രതിസന്ധികളിൽ കുടുംബങ്ങൾക്കുള്ളിൽ മാത്രമല്ല പുറത്തും കരുത്തും സുരക്ഷയും നൽകുന്നു. ഭാഷ, ആചാരങ്ങൾ, സംസ്കാരം, പ്രകൃതി പാഠങ്ങൾ, സഹജീവി സ്നേഹം തുടങ്ങിയവ തലമുറകളിലേക്ക് കൈമാറുന്നത് കുടുംബങ്ങളിലൂടെയാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഇന്ന് പല സമൂഹങ്ങളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ആശയവിനിമയക്കുറവ്, വിശ്വാസനഷ്ടം, തിരക്കേറിയ ജീവിതം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സ്വാർത്ഥത, സാങ്കേതികവിദ്യയുടെ അതിരുകടന്ന ഉപയോഗം തുടങ്ങിയ കാരണങ്ങളാൽ കുടുംബ ബന്ധങ്ങൾ ഉലച്ചിലാവുകയാണ്. ആശയവിനിമയത്തിലെ കുറവ് കുടുംബബന്ധ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. പരസ്പരം തുറന്ന് സംസാരിക്കാത്തത് തെറ്റിദ്ധാരണകൾക്കും അകൽച്ചയ്ക്കും കാരണമാകുന്നു. പരസ്പര വിശ്വാസം കുറഞ്ഞാൽ ബന്ധത്തിന്റെ അടിത്തറ തകരാം. വ്യക്തികളിലെ അഹങ്കാരവും സഹിഷ്ണുതയില്ലായ്മയും വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവവും ചെറിയ പ്രശ്നങ്ങളെ വലിയ തർക്കങ്ങളാക്കി മാറ്റുന്നു. അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും വിലമതിക്കാത്തത് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാതിരിക്കുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകളും തർക്കങ്ങളും ക്ഷണിച്ചുവരുത്തും. മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ കുടുംബശാന്തിയും സുരക്ഷയും നഷ്ടപ്പെടുത്തുന്നതാണ്. പുറത്തുനിന്നുള്ള അനാവശ്യമായ ഇടപെടലുകളും കുടുംബബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കാം. ഇതോടൊപ്പം വരുമാനക്കുറവ്, കടബാധ്യത, തൊഴിൽ സമ്മർദ്ദം എന്നിവ കുടുംബത്തിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കും. ഇന്ത്യയിലെ കുടുംബബന്ധങ്ങൾ പവിത്രമാണെന്നാണ് പുറമേയുള്ളവർ കരുതുന്നത്. വിവാഹം കേവലമായ വ്യക്തി ഉടമ്പടിയല്ലെന്നും അത് സാമൂഹികമായ ഇടപെടലാണെന്നും ആത്മീയവും മതപരവുമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണെന്നുമാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ഇന്ത്യയിലെ കുടുംബബന്ധങ്ങളിലും അതുണ്ടാക്കുന്ന സാമൂഹിക സ്വാധീനങ്ങളും നഗര ഗ്രാമ വ്യത്യാസങ്ങളും ദർശിക്കാനാകും. ഗ്രാമീണ മേഖലകളിലുള്ള കുടുംബബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നഗരങ്ങളിലെ അവസ്ഥ. തിരക്കിട്ട ജീവിതവും പുതിയ കാലത്തെ ബഹുവിധങ്ങളായ സ്വാധീനവും കുടുംബബന്ധങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചയും ധാർമ്മികമായ മൂല്യച്യുതിയും പതുക്കെ നമ്മുടെ നാട്ടിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസം ആഴമുള്ള കുടുംബബന്ധങ്ങളെ ഇല്ലാതാക്കാനും സാമൂഹ്യ ബന്ധങ്ങളെ ദുർബലപ്പെടുത്താനും ഇടയാക്കുമെന്ന ആശങ്ക കനപ്പെടുകയാണ്. സമൂഹത്തിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരുന്നത് കുടുംബബന്ധങ്ങളിലെ ഇടർച്ചയുടെ ഭാഗമാണ്. രാജ്യത്തെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് വിവാഹമോചനം, ഗാർഹിക പീഡനം, പങ്കാളികൾക്കും കുട്ടികൾക്കും ചെലവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ കുടുംബബന്ധങ്ങൾ എത്രത്തോളം ദുർബലമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. 2026 ആദ്യപാദത്തിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വിവാഹമോചന കേസുകളിൽ 8.27 ലക്ഷം ദമ്പതികളാണ് വിവിധ കോടതികളിൽ വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 18.7% കേസുകളും മഹാരാഷ്ട്രയിലാണ്. രണ്ടാം സ്ഥാനത്ത് 11.7% കേസുകളുമായി കർണാടകയും മൂന്നാം സ്ഥാനത്ത് 8.1% കേസുമായി തമിഴ്നാടുമുണ്ട്. ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും സമാനമായ നിരക്കിൽ വിവാഹമോചന കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വിവാഹമോചന നിരക്ക് മിസോറാമിലാണ്. രാജ്യത്ത് 1.2% വിവാഹമോചനങ്ങളും നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. കേരളം 1.1, കർണാടക 1.0, ഡൽഹി 1.3, പശ്ചിമബംഗാൾ 0.9 എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ നിരക്ക്. 2016 രാജ്യത്തെ വിവാഹമോചന നിരക്ക് 0.4% പത്തു വർഷം കൊണ്ട് അത് 1% എത്തിയിരിക്കുന്നു. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിവാഹമോചന കേസുകളിൽ 58% കേസുകളും സ്ത്രീകൾ ഫയൽ ചെയ്തവയാണ്. അതേസമയം ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ 33% ഉഭയസമ്മത പ്രകാരമുള്ളവയുമാണ്. ഔദ്യോഗികമായ വിവാഹമോചനത്തിന്റെ പുറമെ അനൌപചാരികമായ വിവാഹമോചനങ്ങൾ ഇത്രത്തോളം വരുമെന്നാണ് വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളിൽ തെളിയുന്നത്. ജുഡീഷ്യൽ കോടതികളിലെ നടപടിക്രമങ്ങളിലെ കാലതാമസം, ചെലവ്, നിയമ സംവിധാനത്തെക്കുറിച്ചുള്ള അജ്ഞത, മധ്യസ്ഥതയിലൂടെയുള്ള വേർപിരിയൽ, പ്രാദേശിക സാമൂഹ്യ കാരണങ്ങൾ എന്നിവയാലും വിവാഹമോചനം എണ്ണമറ്റ രീതിയിൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കുടുംബ കോടതികളിൽ വിവാഹമോചനം, ജീവനാംശം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കേസുകളുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കോടതികളിൽ കേസുകളുടെ എണ്ണത്തിൽ 40% കേസുകളുടെ ബാഹുല്യം കാരണം തീർപ്പ് കൽപ്പിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. കേസുകൾ വേഗത്തിലാക്കാൻ

0: പല ജില്ലകളിലും പുതിയ കുടുംബ കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിലെ വർധന നിയമപരിഹാരം നീളാനിടയാക്കുന്നു. അതേസമയം കോടതിക്ക് പുറത്ത് വ്യവഹാരങ്ങൾ പരിഹരിക്കുന്നതിനായി കൌൺസിലിംഗ് സെന്ററുകൾ ഉൾപ്പെടെ കുടുംബ കോടതികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് വലിയ തോതിൽ പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും ഓരോ വ്യക്തികളെയും അവരവരുടെ പരിമിതികളോടെ ഉൾക്കൊള്ളൽ, തുല്യതയിലുള്ള ചിന്ത എന്നിവയിലൂടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢമാക്കുക വഴി കുടുംബമെന്ന സ്ഥാപനത്തിന്റെ തകർച്ച ഒഴിവാക്കാൻ ഒരളവോളം സാധിക്കും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിന്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ.
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
2: വയലും വേടും

0: നമസ്കാരം പ്രിയ വയലമ്പേടും ശ്രോതാക്കളെ, ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളും കീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്നും നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഈ വിഷയത്തിലേക്ക് കടക്കാം. നാളികേരത്തിന്റെയും നാളികേര ഉൽപ്പന്നങ്ങളുടെയും വില ഉയരുന്ന സാഹചര്യത്തിൽ പോലും കർഷകർ കൽപ്പവൃക്ഷമായ തെങ്ങിൽ തന്നെയാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇപ്പോഴും ഉപജീവന മാർഗമായി തെങ്ങ് കൃഷിയെ കാണുന്നവർ നമ്മുടെ നാട്ടിൽ വിരളമല്ല. കേരളത്തിൽ അങ്ങിങ്ങായി തെങ്ങ് കൃഷി വ്യാപകമാണെങ്കിലും ഉൽപാദനക്ഷമത മറ്റിടങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണമാണ്. തെങ്ങിലെ കീടരോഗബാധയും അവയുടെ വ്യാപ്തിയും കൃത്യമായി നിർണയിച്ച് സംയോജിത നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ വിളനഷ്ടം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസാണ്. ഷിബു ജോർജ് ബിന്ദു ആർ മാത്യൂസുമായി സംസാരിക്കുന്നു.
1: ബിന്ദു മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: മാഡം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളെയും കുറിച്ചാണല്ലോ.
2: സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട കീടങ്ങൾ വരുന്നത് കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, അതേപോലെ തന്നെ മണ്ടരി, പൂങ്കുലച്ചാഴി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ടമായ കർഷകർ ഫേസ് ചെയ്യുന്ന കീടങ്ങൾ. അതിനുപരിയായിട്ട് ഇനിയിപ്പോൾ നമുക്ക് മഴക്കാലമായതുകൊണ്ട് രോഗങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മുടെ രോഗങ്ങൾ അധികരിക്കുന്ന സമയം. അപ്പൊ രോഗങ്ങളും ഇതിനോടൊപ്പം തന്നെ ചെല്ലിയുടെ ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങളുടെ ആക്രമണം ഉണ്ടായതെങ്കിലാണെങ്കിൽ രോഗങ്ങളുടെ ആക്രമണത്തിന് സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന കൊമ്പൻചെല്ലിയെ കുറിച്ചാണ്. കൊമ്പൻചെല്ലി വ്യാപകമായിട്ട് കൃഷിസ്ഥലത്ത് എല്ലാ തെങ്ങുകളിലും ഒട്ടുമിക്കവാറും കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നവും കൊമ്പൻചെല്ലിയാണ്. അത് തൈത്തെങ്ങ് തൊട്ട് വലിയ തെങ്ങ് വരെയുള്ള തെങ്ങിനെ ഇത് ആക്രമിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു നിയന്ത്രണ മാർഗം തന്നെ നമ്മൾ അവലംബിക്കാൻ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡിലാണ്. ചുറ്റുപാടുമുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു നിയന്ത്രണം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് കൊമ്പൻചെല്ലിയെ വളരെ നന്നായിട്ട് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ.
1: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ തൈത്തെങ്ങാണെങ്കിൽ ചിലപ്പോൾ തെങ്ങ് തൈതന്നങ്ങ്
2: നശിച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. തെങ്ങ് നടുമ്പോൾ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതവും കൂടെ ചേർത്ത് നടാൻ പറയും. ഒരു പരിധിവരെ കീടങ്ങളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ കവളില് അതിന്റെ ഏതെങ്കിലും നിയന്ത്രണ മാർഗങ്ങൾ നിറയ്ക്കാനുള്ള ശുപാർശയുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്കോ മരവെട്ടി പിണ്ണാക്കോ എടുക്കാം. അതിന്റെ തുല്യ അളവിൽ മണലും, അതായത് നമ്മൾ 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എടുക്കുകയാണെങ്കിൽ 250 ഗ്രാം മണലും കൂടെ ചേർത്തുള്ള മിശ്രിതം തയ്യാറാക്കും. ഇപ്പൊ ചെറിയ തെങ്ങാണെങ്കിൽ അത്ര ആവശ്യം വരുന്നില്ല, 50 ഗ്രാം എന്നുള്ള രീതിയിലായാലും മതിയാവും. പക്ഷേ എല്ലാ കവളും നന്നായിട്ട് നിറയ്ക്കണം. അത് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ചെറിയ തോതിലല്ല, നന്നായിട്ട് നിറയ്ക്കുക. അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പാറ്റാഗുളിക. പാറ്റാഗുളിയെ നമുക്ക് ഒരു ഏകദേശം ഒരു 3-4 പാറ്റാഗുളി ചെറിയതിനാണെങ്കിലും വലുതിനാണെങ്കിൽ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 12 ഗ്രാമെങ്കിലും ചേർത്തുള്ള പാറ്റാഗുളിയെ നമുക്ക് കവിളിൽ പോകണം. അപ്പോൾ കവിളിൽ വെറുതെ ഇട്ടാൽ പോരാ, അതിന്റെ മുകളിൽ എന്തെങ്കിലും മണൽ ചേർത്ത് മിശ്രിതവും കൂടെ ഇടുക. കാരണം അതിന്റെ മണം പുറത്തേക്ക് വമിക്കാതെ ആ കീടത്തിനെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ കർഷകർക്ക് ഒട്ടും തന്നെ സാമ്പത്തികം മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് നമുക്ക് ഉപയോഗശൂന്യമായ വലകൾ ലഭ്യമാകുന്നുണ്ട്. അതായത് കെട്ടുവല എന്നൊക്കെ പറയുന്ന രീതിയിൽ ലഭ്യമാകുന്നുണ്ട്. ഈ വലകൾ നമ്മുടെ ആ കവിളിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ചും നാമ്പ് വരുന്ന കവിള് അതിന്റെ ചുറ്റുപാടുമുള്ള ഓലക്കവിളിന്റെ ഭാഗത്തായിട്ട് ഈ വലകൾ വളരെ ലൂസായിട്ട് ഒന്ന് തിരികെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, വളരെ ടൈറ്റ് ആയിട്ടല്ല ലൂസായിട്ട് തിരികെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെല്ലി വന്ന് ആക്രമിക്കാൻ വരുമ്പോൾ ആ വലയിൽ കുരുങ്ങും. അപ്പൊ നമുക്ക് ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചെല്ലിയെ നമുക്ക് അവിടെ നിന്ന് തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കും.
1: എസ്പെഷ്യലി തൈത്തെങ്ങിന്.
2: തൈത്തെങ്ങിനൊക്കെ തീർച്ചയായിട്ടും, അതായത് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗനിർദ്ദേശം. തെങ്ങിന്റെ മുകളിൽ നമ്മൾ ഇത്രയും ചെയ്താൽ പോലും സാധാരണഗതിയിൽ ഇതിന്റെ പുഴുക്കൾ, ഈ മുട്ടയിടുന്നത് വളരെ ജീർണച്ച അവസ്ഥയിലുള്ള വളക്കുഴികളിലോ അല്ലെങ്കിൽ ചാണകക്കുഴിയിലോ ഇങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് കൂടുതൽ ഘടകങ്ങളുള്ള സ്ഥലത്തായിരിക്കും മുട്ടയിടുന്നത്. അപ്പൊ അവിടെയും നമ്മളൊരു നിയന്ത്രണ മാർഗം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സാധാരണഗതിയിൽ വന്ന് മുട്ടയിട്ടാൽ അതിന്റെ പുഴുക്കൾ അവിടെ തന്നെ കാണും. സമാധി എത്തിയതിന് ശേഷം വണ്ടുകളായിട്ടായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള തെങ്ങുകളിലേക്ക് ഇത് കയറുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു മാർഗം ഏതാന്ന് ചോദിച്ചാൽ, നമുക്ക് പെരുവലം എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, കള ചെടിയാണ്. ആ ചെടികൾ നമുക്ക് വെട്ടിക്കൂട്ടി വേരോടെ പിഴുത് ഈ ചാണകക്കുഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ വളരെ നന്നായിട്ട് ഈ ചാണകവുമായിട്ട് ചേർന്ന് ഇത് വന്നു കഴിയുമ്പോൾ, ഇല അഴുകിക്കഴിയുമ്പോൾ, ഏതെങ്കിലും അവസ്ഥയിൽ നമ്മുടെ ഈ പുഴുക്കൾ ചാണകത്തിലാണല്ലോ അത് കിടക്കുന്നത്, അപ്പൊ അത് അതിനകത്ത് ജീവിക്കാനുള്ള ഭക്ഷണം ഉള്ളപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ വിഷാംശവും കൂടെ ചെല്ലും. സ്വാഭാവികമായിട്ടും ഇതിന്റെ പൂർണ്ണ വളർച്ച എത്തുന്നത് തടസ്സപ്പെടും. അപ്പൊ നമുക്ക് ചെല്ലുകൾ പുതുതായിട്ട് ഉണ്ടാകുന്നതിന്റെ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും, അവിടെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മിത്രകുമൾ ലഭ്യമാണ്, മെറ്റാറൈസിയം എന്ന് പറയുന്ന ഒരു മിത്രകുമൾ. ഇതും നമുക്ക് നമ്മുടെ ചാണകക്കുഴിയിൽ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. അത് ഒട്ടുമിക്കാറുമുള്ള നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യമാകുന്നുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ലായന തയ്യാറാക്കി 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ ലായന തയ്യാറാക്കി ചാണകക്കുഴിയിൽ നമുക്ക് തളിച്ചു കൊടുക്കുക. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നടക്കുന്നതനുസരിച്ച് നമുക്ക് അടുത്ത അടുത്ത ചാണകം വരുമ്പോൾ ഇതിന്റെ കുറച്ച് മിശ്രിതം വേണമെങ്കിൽ നമുക്ക് അതിന് കൊടുത്ത് ഇനോക്കുലമായിട്ട് തന്നെ കൊടുത്ത് വീണ്ടും അതിന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതും അവിടെ സംഭവിക്കുന്നത് ഈ പുഴുക്കൾക്ക് രോഗം വരുത്തി കൊല്ലാനായിട്ടാണ് ഇത്തരത്തിലുള്ള മിത്രകുമ്പൾ നമ്മൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് മാറാതെ രോഗം വന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പുഴുക്കളെ അവിടെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ബേസിസിൽ വേണം ഇത് ചെയ്യാനായിട്ട്.
1: പിന്നെ ഇതിന്റെ ആക്രമണ ലക്ഷണങ്ങൾ പൊതുവെ വലിയ തെങ്ങിലൊക്കെ എനിക്ക് തോന്നുന്ന വി ഷേപ്പ്.
2: അതെ, ആക്രമണം എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ നമുക്കൊരു തെങ്ങോല വരുന്നതിനോടൊപ്പം തന്നെ ഒരു കൂമ്പും കൂടെ വരുന്നതാണ് സാധാരണ നമ്മുടെ തെങ്ങിന്റെ വളർച്ചയിൽ. ഒരു മാസത്തിൽ ഒരു തെങ്ങോല വരുന്നു, അതിനോടൊപ്പം തന്നെ ഒരു കൂമ്പും വരുന്നു. ഈ പറയുന്ന തെങ്ങോലയുടെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ മടലിന്റെ ഭാഗത്ത് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഈ കൂമ്പിലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കൂമ്പ് തന്നെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തൈത്തങ്ങുകളാണെങ്കിൽ നമുക്ക് ചെല്ലിക്കോലിട്ട് കുത്തിയാൽ തന്നെ നമുക്ക് ചെല്ലിയുണ്ടെങ്കിൽ പതുക്കെ അതിന്റെ നാമ്പിനൊന്നും കേടാകാത്ത വിധത്തിൽ ചെല്ലിയെ കുത്തിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ തെങ്ങിലാണെങ്കിൽ നമുക്ക് അതിന്റെ ആ മടലുകളുടെ അവിടെ ഒരു വിണ്ടൽ കീറലോ അല്ലെങ്കിൽ ഒരു തുരന്ന ഭാഗങ്ങളോ ചവച്ചു തുപ്പിയതുപോലുള്ള കുറച്ച് ചകിരി ഭാഗങ്ങളോ ഒക്കെ വെളിയിലോട്ട് തള്ളിയിരിക്കുന്ന കാണാം. ആ കൂമ്പോലകളിൽ തന്നെ കുത്തിയതിന്റെ ഭാഗമായിട്ട് ഇത് വിടരുമ്പോൾ ത്രികോണാകൃതിയിൽ ഓലകൾ വിരിഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ആ ഒരു ലക്ഷണം കണ്ടാൽ തന്നെ കർഷകർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും തെങ്ങിൽ ഈ പറയുന്ന കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് ഈ ഒരു ശുപാർശ പറഞ്ഞാൽ, അതായത് ഇപ്പം വേപ്പിൻ പിണ്ണാക്കും അരട്ടി പിണ്ണാക്കിന്റെ മിശ്രിതം കൊടുക്കാനായിട്ട് പറഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസമെങ്കിലും ഇടവേളകൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഒരു പ്രാവശ്യം വർഷത്തിൽ ചെയ്തു എന്ന് പറയുന്നതല്ല, 2 മാസമെങ്കിലും ഇടവേളകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഗുണമേന്മയുള്ള വേപ്പിൻ പിണ്ണാക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വേപ്പിൻ പിണ്ണാക്കിലെ മണം നമുക്കിവിടെ നിലനിൽക്കില്ല. മണലിന് പകരം വേണമെങ്കിൽ നേരിയ തോതുള്ള പാറപ്പൊടി നമുക്ക് ഓപ്ഷനലായിട്ട് എടുക്കാനായിട്ട് പറ്റും.
1: പിന്നെ കൊമ്പൻ ചെല്ലി കഴിഞ്ഞാൽ അടുത്ത ചെല്ലി തന്നെയാണ് ചെമ്പൻചെല്ലി.
2: അതായത് ചുമന്ന ചെല്ലി, വളരെ ചെറുതാണ് ചുമന്ന ചെല്ലി. പക്ഷെ ചുമന്ന ചെല്ലിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, കുറിയ ഇനം തെങ്ങുകൾ അല്ലെങ്കിൽ സങ്കര ഇനം തെങ്ങുകളിലാണ് ഇതിന്റെ ആക്രമണം രൂക്ഷമാകുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, അധികം പൊക്കത്തിലേക്ക് ഇത് പറക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കൊമ്പൻ ചെല്ലി ആക്രമിച്ച് നിൽക്കുന്ന തെങ്ങുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിവുകൾ ഉണ്ടായ തെങ്ങുകളിലോ അല്ലെങ്കിൽ രോഗം വന്ന തെങ്ങ്, പ്രത്യേകിച്ച് നമ്മുടെ മണ്ടചീയൽ, ഓലചീയൽ ഇതുപോലുള്ള അഴുകിയ ഭാഗങ്ങളുണ്ടെങ്കിൽ ഈ ചെല്ലിക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് തുരന്ന് കയറുന്നതിലുപരി അവർക്ക് അഴുകിയ ഭാഗത്തിലൂടെ അകത്തേക്ക് കയറാനാണ് ഏറ്റവും നല്ലത്. പിന്നെ അവരുടെ ബ്രീഡിംഗ് സ്റ്റേഷനിൽ അവരുടെ മുട്ട, അവരുടെ പുഴു, അവരുടെ സമാധി എല്ലാം നമ്മുടെ തെങ്ങിൽ തന്നെയാണ്. വേറെ സ്ഥലത്തേക്ക് അവർ പോകുന്നില്ല. അപ്പൊ നമ്മുടെ കർഷകരെ ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ല എങ്കിൽ ഏറ്റവും അവസാനമായിട്ട് തെങ്ങിന്റെ മണ്ട മറിയുന്നതായിരിക്കും കാണുന്നത്. ആ സമയത്തേക്കും ആ പൂർവാധികം അതിനകത്ത് മുഴുവനായിട്ടും തന്നെ മുട്ടയും വണ്ടും എല്ലാമായിട്ട് തന്നെ ആ തെങ്ങ് പൂർണ്ണമായിട്ട് തന്നെ നശിക്കും. അതിന്റെ ലക്ഷണത്തിൽ വേറൊരു ഭാഗം പറയാനുള്ള ചവച്ച് തുപ്പിയ കുറേയധികം ചകിരിച്ചണ്ട് പോലെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അതേപോലെ തെങ്ങിൽ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ ഹോളുകൾ കാണാം. ഹോളിൽ കൂടെ ചെറിയൊരു ഒലിപ്പ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ കൊമ്പൻ ചെല്ലിക്ക് അതേ ശുപാർശ പ്രകാരം ഈ മരട്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും മിശ്രിതം കൊടുക്കുന്നത് തന്നെ ഈ ചെമ്പൻ ചെല്ലിയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അത് നമ്മൾ ചെയ്യുമ്പോൾ 2 ചെല്ലിയും ഒരുപോലെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആക്രമണം ഉണ്ടായ തെങ്ങാണെന്നുണ്ടെങ്കിൽ ജൈവ നിയന്ത്രണ മാർഗം നമുക്ക് ബിവേറിയ ബസിയാന കൊടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ ലായന തയ്യാറാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ കീടങ്ങൾക്ക് രോഗം വരുത്തി കൊല്ലും. അതേപോലെ തന്നെ കെമിക്കൽ ആണെങ്കിൽ നമുക്ക് ഇമിഡാ ക്ലോപ്രിഡ് നമുക്ക് കൊടുക്കാം. അത് 1 mL വെള്ളത്തിന് തോതില് കവിളിന്റെ ഭാഗത്ത് അവിടെയാണെങ്കിൽ അവിടെ കൊടുക്കുക. തെങ്ങിന്റെ തടിയിലാണെന്നുണ്ടെങ്കിൽ തടിക്കകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ചോർപ്പ് ഉപയോഗിച്ച് ഈ ലായനി അകത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. 1 mL വെള്ളത്തിൽ അതിൽ ശുപാർശയുണ്ട്. ചെമ്പൻചെല്ലിയുടെ നിയന്ത്രണ മാർഗത്തിന് ഏറ്റവും നൂതനമായ ഒരു സാങ്കേതിക വിദ്യ, അതായത് EPN കാപ്സ്യൂൾ, എൻഡമോ പാത്തജനിക് നിമറ്റോഡിന്റെ കാപ്സ്യൂൾ ആയിട്ട് ലഭ്യമാകുന്നുണ്ട്. CPCRA സാങ്കേതിക വിദ്യയാണ് ഇത്. നമുക്ക് തെങ്ങിൽ കവിളിൽ വെച്ചു കൊടുക്കാം. അതൊരു 5 capsules വീതം 6 months ഇടവേളകളിൽ തെങ്ങിന്റെ കവിളിൽ വെച്ചു കൊടുത്താൽ നമുക്ക് ചെമ്പൻചെല്ലിയെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ പഠനാർത്ഥം ഇവിടെ ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. CPCRA ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ EPN കാപ്സ്യൂളിന്റെ ലഭ്യത നമുക്ക് കർഷകർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ മറ്റൊരു മാർഗം ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രൂക്ഷമായിട്ട് തെങ്ങിന്റെ മണ്ട പോയി ആക്രമണം വന്ന തെങ്ങാണെങ്കിൽ നശിപ്പിച്ച് തന്നെ കളയണം. അതാണ് അതായത് നമ്മൾ അവിടെ നിൽക്കുന്ന തെങ്ങിനോടൊപ്പം തന്നെ നമ്മളതിനെ നെഗ്ലക്ട് ചെയ്തു അല്ലെങ്കിൽ അതിനെ വേണ്ടാന്ന് കണ്ട് എടുക്കണ്ടാന്ന് കണ്ട് പോയാൽ പോലും അടുത്ത തെങ്ങിലേക്കിട്ടുള്ള വ്യാപനം വളരെ കൂടുതലായിരിക്കും. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തെങ്ങും നമ്മൾ നശിച്ചാൽ ചുറ്റുപാടുള്ള 5 തെങ്ങുകൾ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരുന്നിന് നിൽക്കത്തില്ല, നശിക്കുന്നുണ്ട് കണ്ടാൽ തീർച്ചയായിട്ടും കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ അതിനെ മുറിച്ച് നമ്മൾ അവിടെ നിന്ന് മാറ്റുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മറ്റ് പ്രധാനപ്പെട്ട 2 കീടങ്ങളും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മള് മണ്ടരി എന്ന് പറയും, മൈറ്റ്സ് എന്ന് പറയും. അതൊരു അടുത്ത കാലത്തായിട്ട് വന്ന ഒരു കീടമാണ്. അപ്പൊ അതിന്റെ ഒരു നിയന്ത്രണ മാർഗങ്ങൾ ലഭ്യമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആദ്യമേ തന്നെ അത് മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. കർഷകർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കൊഴിഞ്ഞു വീഴുന്ന വെള്ളമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ മോഡം ഒന്ന് അടർത്തി മാറ്റി നോക്കിയാൽ തന്നെ അറിയാം. ത്രികോണ ആകൃതിയിൽ ഈ വെള്ളക്കയുടെ ഭാഗത്ത് ഈ പറയുന്ന നീരൂറ്റി കുടിക്കുന്നത് കൊണ്ട് ഒരു വെളുത്ത പാട് ത്രികോണാകൃതി താഴേക്ക് വരുന്നതായിട്ട് കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ ഈ മണ്ടരികൾ ഈ മോഡത്തിന്റെ അടിയിൽ തന്നെ നമുക്ക് കാണാനായിട്ടും സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കീടങ്ങൾ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് മുൻകരുതലായിട്ട് അത് പൂങ്കുല വിരിഞ്ഞതിന് ശേഷം, വിരിയാത്ത പൂങ്കുലകൾ ഒരു കാരണവശാലും മരുന്ന് തളി വീഴരുത്, വിരിഞ്ഞതിന് ശേഷം ആ ഒരു ഇതിനകത്തേക്ക് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗന്ധകപ്പൊടി നമുക്ക് തൂയിക്കൊടുക്കാം. ഇത് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മണ്ടരിയെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു കീടമാണ് പൂങ്കുലച്ചാഴി. പൂങ്കുലച്ചാഴി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ചാഴി നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണിയാണ്. അപ്പം നമുക്ക് ചെറിയ വെള്ളക്കയിൽ അത് നീരൂറ്റി കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് തേങ്ങയാകാനുള്ള മാർഗം ചിലപ്പം കുറെ കായകൾ കൊഴിഞ്ഞു പോകും. മച്ചിങ്ങ കൊഴിച്ചിൽ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥയിൽ ഈ വെള്ളക്ക എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഥവാ അത് അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള തേങ്ങയിൽ വിള്ളലുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ തെങ്ങിൽ ഈ പറയുന്ന പൂങ്കുലച്ചാഴിയുടെ ആക്രമണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേപ്പെണ്ണ ലായന തയ്യാറാക്കി കൊടുത്താൽ, സോപ്പൂടെ ചേർക്കണം ലായന തയ്യാറാക്കി കൊടുത്താൽ ഒരു പരിധിവരെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വെള്ളീച്ചകൾ, വെള്ളീച്ചകള് ഇപ്പൊ കർഷകര് വളരെ വലിയൊരു പ്രശ്നമായിട്ട് കരുതുന്ന ഒരു പ്രശ്നമാണ്. തെങ്ങിൽ മാത്രമല്ല പച്ചക്കറികളിലെല്ലാം തന്നെ വെള്ളീച്ചകളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എല്ലാ വെള്ളീച്ചകളും തെങ്ങിൽ ആക്രമിക്കുന്നില്ല, ചില ഇനങ്ങൾ മാത്രമേ വെള്ളീച്ചകൾ വരുന്നുള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് മഴക്കാലത്ത് വെള്ളീച്ചകളുടെ ആക്രമണം വളരെ കുറവായിരിക്കും, വേനൽക്കാലത്തായിരിക്കും വെള്ളീച്ചകളുടെ ആക്രമണം കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ മഴക്കാലത്ത് അത് നമുക്ക് പോകും എന്നുള്ളതുകൊണ്ട് വലിയൊരു കീടനാശിനി പ്രയോഗത്തിന്റെ ആവശ്യം വരുന്നില്ല. വെള്ളീച്ചകൾ ഇപ്പം ഏകദേശം 5 വെള്ളീച്ചകൾ പുതുതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു രാസ കീടനാശിനി ശുപാർശ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ജൈവ കീടനാശിനികൾ കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മഞ്ഞക്കെണികൾ നമുക്ക് ഈ പറയുന്ന കൃഷിസ്ഥലങ്ങളിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വെള്ളീച്ചയെ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സാധാരണ മിത്ര

0: മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.
1: പിന്നെ ഇങ്ങനത്തെ കീടങ്ങളൊക്കെ വരുമ്പം രോഗങ്ങൾക്ക് വരാനുള്ള മാർഗവും അത് തുറന്നിടും.
0: അതെ അതെ, അതായത് ഇപ്പം പ്രത്യേകിച്ച് കൊമ്പൻചൊല്ലി പോലുള്ള കീടങ്ങൾ വന്ന് ആക്രമിച്ചാൽ അവിടെ രോഗങ്ങളുടെ സാധ്യത വളരെ കൂടും. പ്രത്യേകിച്ചും നമ്മുടെ കാലാവസ്ഥ വളരെ അനുകൂലമാണ് മണ്ടച്ചീയൽ, ഓലച്ചീയൽ അതുപോലുള്ള രോഗങ്ങൾക്ക്. അന്തരീക്ഷ ഈർപ്പം കൂടി നിൽക്കുന്നൊരവസ്ഥയിലും കാലാവസ്ഥ തണുപ്പുള്ള സമയത്തും പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെ സാധ്യതയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ട്. അപ്പൊ ഈ രോഗങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ, മണ്ടച്ചീയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട രോഗം തന്നെയാണ്. ഈ മണ്ടച്ചീയൽ എന്ന് പറഞ്ഞാൽ മണ്ട ചീഞ്ഞു പോകുന്നൊരവസ്ഥ, അതായത് നാം പോലെ അഴുകി പോകുന്നൊരവസ്ഥ. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥ വരാതിരിക്കാനായിട്ട് മുൻകരുതലായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മഴക്കാലത്ത് ബോഡോ മിശ്രിതം തയ്യാറാക്കി തെങ്ങോലകളിൽ തളിക്കുക, നാമ്പ് സഹിതം ഭാഗങ്ങളിൽ തളിക്കുക. അതേപോലെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് CPCRയുടെ ഒരു സാങ്കേതിക വിദ്യയുണ്ട്, ട്രൈക്കോഡെർമ കേക്ക് എന്ന് പറയും. അത് CPTD28 ഐസൊലേറ്റ് ആണ്. അത് നമുക്ക് ഇപ്പൊ ലഭ്യമാകുന്നുണ്ട്. അതും നമ്മുടെ ഒരു പ്രൊഫൈലാറ്റിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ മുൻകരുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 2 മുതൽ 4 കേക്കുകൾ വരെ ഏറ്റവും അകഭാഗത്തുള്ള കവിളുകൾ നമുക്ക് നിക്ഷേപിക്കാം. അത് ജൂൺ തൊട്ട് ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. 2 മാസം ഇടവേളകളിൽ ഈ കേക്കുകൾ നമുക്ക് തിരികെ വെച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് ചോദിച്ചാൽ, ആ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിൾ അവിടെ വ്യാപകമാകുകയും ഈ ബഡ് റോട്ട് അല്ലെങ്കിൽ മണ്ടച്ചീലിന് കാരണമാകുന്ന ഫൈറ്റോഫ്തോറയെ നമുക്ക് അവിടെ അങ്ങനെയുള്ള അണുക്കളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനുള്ള ഈ പറയുന്ന കഴിവ് ട്രൈക്കോഡെർമയ്ക്കുണ്ട്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും തെങ്ങിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ താല്പര്യമായിട്ടുള്ളവരാണ്, ഒരുപാട് തെങ്ങൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കെമിക്കൽ ചെയ്യാൻ താല്പര്യമായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ക്ലോറോതലോണിൽ എന്നൊരു കെമിക്കൽ ഇപ്പൊ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമുക്ക് 3 ഗ്രാം 300 മില്ലി വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി കവിളിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അതിനെ നമുക്ക് തരിരൂപത്തിൽ ചെറിയ പാക്കറ്റുകളിലാക്കാം, അതായത് സാഷേ പോലെ ആക്കിയതിന് ശേഷം ഈ ഓലക്കവിളിൽ നമുക്ക് 3 ഗ്രാം വീതം ചെറിയ ചെറിയ പാക്കറ്റുകൾ തിരികെ വെച്ച് കൊടുക്കാം. പാക്കറ്റ് കിട്ടിയില്ല എങ്കിൽ തുണിയിലായാലും മതി, കെട്ടി നമുക്ക് തിരികെ വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് കെമിക്കലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
1: പിന്നെ ഓലച്ചീയൽ, മണ്ടച്ചീയൽ,
0: ഓലച്ചീയലും നമുക്ക് വ്യാപകമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഓലച്ചീയലിന് ഓലക്കാലുകൾ കരിഞ്ഞതിന് ശേഷം ഈർക്കലുകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കുറ്റിച്ചൂലുവിന്റെ അവസ്ഥയിലേക്ക് തെങ്ങ് മാറിപ്പോകുന്നൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് അത് വായുവിൽ കൂടെ തന്നെയാണ് ഈ രോഗം പടരുന്നത്. അപ്പൊ നല്ല കാറ്റുള്ള പ്രദേശങ്ങളിലും അതേപോലെ തന്നെ മഴ കഴിയുമ്പോഴുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വ്യാപകമാകുന്നത്. അപ്പൊ ഇത് നമുക്ക് മുൻകരുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഈ ട്രൈക്കോഡെർമ കേക്ക് തന്നെ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ഫംഗൽ ഡിസീസിനും അല്ലെങ്കിൽ നമ്മുടെ കുമിൾ രോഗങ്ങൾക്കും അത് ഈ പറയുന്ന നിയന്ത്രണം കൊണ്ടുവരും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺടാഫ് എന്നൊരു മരുന്നുണ്ട്, അതെന്ന് പറഞ്ഞാൽ ഹെക്സാകോണോസോൾ എന്ന ഒരു കെമിക്കലാണ്. അത് നമുക്ക് 2 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേയിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തിന്റെ, അത് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് വെറുതെ മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല, ആ രോഗം വന്ന ഭാഗങ്ങൾ നീക്കിയതിന് ശേഷം ഈ ഒരു മരുന്നിന്റെ തളി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു രോഗമാണ് നമുക്ക് സ്റ്റെം ബ്ലീഡിംഗ് അല്ലെ ചെന്നീരൊലിപ്പ് എന്ന് പറയും. അതിനും നമുക്ക് ഈ ട്രൈക്കോഡെർമ ശുപാർശയുണ്ട്. അതായത് തടിയിൽ സാധാരണഗതിയിൽ ഈ ഫംഗലിന്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ ഭാഗം അളിഞ്ഞു പോകുന്നൊരവസ്ഥ, അപ്പൊ അവിടെ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി അതിനുശേഷം ഈ ട്രൈക്കോഡെർമ കേക്ക് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം. അപ്പൊ ഒന്ന് നനച്ചതിന് ശേഷം ഉണങ്ങിയ ഭാഗമാണെങ്കിൽ നനച്ചിട്ട് വെച്ചു കൊടുക്കുക ട്രൈക്കോഡെർമ കേക്ക്. അവിടെ വെച്ചിട്ട് നമുക്ക് എഴയകുന്ന തുണി വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ കമുകിന്റെ പാളകൾ ഉപയോഗിച്ച് കെട്ടുകയോ എന്തെങ്കിലും രീതിയിലൊന്ന് മറച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ട്രൈക്കോഡെർമയുടെ ഗ്രോത്ത് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും ചെന്നീരൊലിപ്പിന് കാരണമാകുന്ന അണുക്കളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും.
1: കാറ്റുവീഴ്ച
0: ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാധാരണയിൽ കാറ്റുവീഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ പോയിസൺ ആണ്. അതായത് വളരെ പതുക്കെ ആയിരിക്കാം തെങ്ങിന്റെ നാശം വരുന്നത്, തെങ്ങിന്റെ കായ്ഫലങ്ങൾ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഓലച്ചീൽ രോഗങ്ങളും അതേപോലെ കീടങ്ങളെ, കാറ്റുവീഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഫൈറ്റോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു അണുവിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ എല്ലാം കൂടെ ചേർന്ന് ഒരു വളരെ സംയോജിത നിയന്ത്രണ മാർഗം കൊണ്ടുവരണം. അണുക്കൾക്കൊരു നിയന്ത്രണം കൊണ്ടുവരണം, കീടങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണം, തെങ്ങിന്റെ ആരോഗ്യം സംരക്ഷിക്കണം. പ്രത്യേകിച്ചും കൃത്യസമയത്ത് ജലസേചനം, കൃത്യസമയത്ത് വളപ്രയോഗം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാറ്റുവീഴ്ചയെ നമുക്ക് പ്രതിരോധിച്ചു നിർത്താനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് മച്ചിങ്ങ കൊഴിച്ചിൽ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം, രോഗം കൊണ്ടാകാം, കീടം കൊണ്ടാകാം, അതേപോലെ ഏതെങ്കിലും മൂലകങ്ങളുടെ അഭാവം കൊണ്ടും മച്ചിങ്ങ കൊഴിച്ചിലുണ്ടാകാം. മച്ചിങ്ങ കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെന്ന് തെങ്ങിന്റെ ചൂട്ടിൽ കിടക്കുന്ന മച്ചിങ്ങകൾ പറക്കി ഇത് കൊഴിഞ്ഞു പോയതാണെന്ന് പറയാതെ നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം തെങ്ങിന് മച്ചിങ്ങ കൊഴിയുന്നു മനസ്സിലാക്കണം. ആദ്യം പോയി ആദ്യത്തെ ദിവസം പോയി കഴിഞ്ഞാൽ ആ മച്ചിങ്ങകൾ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റിയതിന് ശേഷം അടുത്ത 24 മണിക്കൂറിൽ എത്ര മച്ചിങ്ങ കൊഴിയുന്നു എന്ന് നോക്കുക.

0: മച്ചിങ്ങ എടുത്തു നോക്കുക. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ആ മച്ചിങ്ങയിൽ കറുത്ത പാടുകളോ അഴുകലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും രോഗത്തിന്റെ അവസ്ഥയാണ്. പഴയ മച്ചിങ്ങ എടുത്ത് നോക്കിയാൽ ഈ കാണും, പക്ഷെ അത് തറയിൽ കിടന്ന് ഉള്ള അഴുകലാകാം. അതുകൊണ്ടാണ് 24 മണിക്കൂറിനുള്ള ചെക്കിംഗ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അഴുകലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പുള്ളിയ പാടുപോലൊക്കെ ആണെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയിലേക്കായിരിക്കും നമ്മളൊരു കുമിൾനാശിനി കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം കീടങ്ങളുമാകാം, നേരത്തെ പറഞ്ഞ പോലെ മണ്ടരിയോ അല്ലെങ്കിൽ പൂങ്കുലച്ചാഴിയോ ഒക്കെ ആകായാൽ പോലും നമുക്ക് ഇതേപോലെ സാധാരണഗതിയിൽ മച്ചിങ്ങ കൊഴിയാം. അങ്ങനെയാണ് നമ്മളൊരു കീടനാശിനി പ്രയോഗം കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് രണ്ടുമല്ല എങ്കിൽ, വളരെ കൂടുതൽ മച്ചിങ്ങ കൊഴിച്ചിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ന്യൂട്രിയൻസിന്റെ അഭാവം അല്ലെങ്കിൽ ഏതെങ്കിലും മൂലകങ്ങളുടെ അഭാവമായിരിക്കും. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് മൈക്രോഫുഡ് കൊടുക്കാം. ഇപ്പൊ ഏറ്റവും ഫലവത്തായിട്ട് നമുക്ക് CPCR ടെക്നോളജി കൽപ്പപോഷകുണ്ട്, കൽപ്പവർദ്ധിനിയുണ്ട്. ഇപ്പൊ രണ്ട് നമുക്ക് മൈക്രോഫുഡ് ലഭ്യമാണ്. കൽപ്പപോഷക് തൈത്തെങ്ങുകൾക്കും കൽപ്പവർദ്ധിനി കായ്ബലമുള്ള തെങ്ങുകൾക്കുമാണ്. അപ്പൊ മച്ചിങ്ങ കൊഴിച്ചിലുള്ള തെങ്ങുകൾക്ക് കൽപ്പവർദ്ധിനി ഒരു വർഷത്തിൽ ഒരിക്കൽ തന്നെ നമുക്ക് 500 ഗ്രാം രണ്ട് പ്രാവശ്യമായിട്ട് 250 ഗ്രാം വീതം നമുക്ക് തെങ്ങിന്റെ ചുവട്ടിൽ കൊടുക്കുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് കൊടുക്കുക, മറ്റ് രാസവളങ്ങളോടൊപ്പമല്ല, ഒരിടവേള കൊടുത്തുകൊണ്ട് മഴക്കാലത്ത് ഈ കൽപ്പവർദ്ധിനി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മച്ചിങ്ങ കൊഴിച്ചിൽ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും.
1: ബിന്ദു മേഡം, താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ സംയോജിത ഒരു അപ്രോച്ച് നമ്മൾ ചെയ്താൽ, എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്താൽ രോഗങ്ങളെയും കീടങ്ങളെയും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. താങ്കൾ ഇന്ന് പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെയും രോഗങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസ്. ഷിബു ജോർജ് ആണ് ബിന്ദു ആർ മാത്യൂസുമായി സംസാരിച്ചത്. ബിന്ദു ആർ മാത്യൂസിന്റെ ഫോൺ നമ്പർ പറയാം: 9446911451. നമ്പർ ഒരിക്കൽ കൂടി: 9446911451.

0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൌഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയിലെ എല്ലാ ഭാഗങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയം അടുത്തു വരികയാണ്. അതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്നും നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഏതാണ്? ഉത്തരം, പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്ന് നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ലാറ്റെക്സ് ഫോം. ലാറ്റെക്സ് ഫോമിന്റെ സിംഹഭാഗവും മെത്തകൾ, തലയിണകൾ, കുഷ്യനുകൾ, വാഹനങ്ങളുടെ സീറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത്.

0: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495 00 00 അല്ലെങ്കിൽ 9495 00 00 93 9495 00 00 934 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജൈവ കർഷകരുടെ കൂട്ടായ്മയായ പച്ചപ്പ് സംഘടിപ്പിക്കുന്ന ജൈവ കർഷക സംഗമം 2026 മെയ് 17 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി സ്മാരക നിധിയിൽ നടക്കും. മുൻ കൃഷിവകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പച്ചപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഗമത്തിൽ ജൈവ കൃഷിയുടെ പ്രോത്സാഹനം, കാർഷിക അറിവുകളുടെ പങ്കുവയ്പ്, കർഷക പരിശീലനങ്ങൾ, വിത്ത് വള വിതരണം, ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകൾ എന്നിവ ചർച്ച ചെയ്യും. വിവിധ നഗര ഗ്രാമ മേഖലകളിൽ നിന്നുള്ള കുടുംബാംഗങ്ങളും ജൈവ കർഷകരും സംഗമത്തിൽ പങ്കെടുക്കും. കേരള വെറ്ററിനറി സർവകലാശാലയിലെ 4 സ്ഥാപനങ്ങളിലേക്ക് 2026-27 ഓഡിറ്റിംഗ്, GST, IT ഫയലിംഗ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ എന്നിവ ചെയ്യുന്നതിന് C&AG എംപാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൌണ്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രങ്ങൾ ഈ ഓഫീസിൽ 25/5/2026 രാവിലെ 11 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kvasu.ac.in. കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ RF മോഡിൽ നടത്തുന്ന MSc ക്ലൈമറ്റ് സയൻസ്, MSc എൻവയോൺമെന്റൽ സയൻസ്, MSc ഓഷ്യൻ ആന്റ് അറ്റ്മോസ്ഫറിക് സയൻസ്, MSc വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് എന്നീ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി June 12. വിശദ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ പരിശോധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 24,900, ചെങ്ങന്നൂർ 28,000, കോട്ടയം 28,500, എറണാകുളം 24,600, വടക്കൻപറവൂർ 26,200. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,400, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,600, കൊച്ചി 14,900, വടക്കൻപറവൂർ 14,700. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻപറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, കായംകുളം 20,000, പുളിങ്കുന്ന് 24,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000, പുത്തൂർ 14,900, കോട്ടയം 26,000, എറണാകുളം 27,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,800, കട്ടപ്പന 2,350. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66,000, പുത്തൂർ 70,000, പാല 68,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78,100. അടയ്ക്ക 1,000, പുത്തൂർ 4,200, എറണാകുളം 4,600, വടക്കൻപറവൂർ 4,500. കശുവണ്ടി ക്വിന്റലിന് പുത്തൂർ 11,000, കായംകുളം 12,500. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000, പുനലൂർ 25,000, പുത്തൂർ 24,500, കോട്ടയം 21,500, പാല 21,000. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യുഎഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ച പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21-ന്. എസ്എസ്എൽസി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26-ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് യുഎഇയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. യുഎഇയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
3: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी का प्राथमिकता दी है. हॉर्मुज को फ्री, ओपन और सेफ बनाए रखना यह हमारी सबसे बड़ी प्राथमिकता है.
2: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് യുഎഇ സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
4: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme Building for Resilience, Innovation, Cooperation and Sustainability.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിലുണ്ടായില്ല. നാളെ

0: വീണ്ടും യോഗം ചേരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ വി ഡി സതീശൻ ഗവർണറെ സന്ദർശിച്ച് എം എൽ എമാരുടെ പിന്തുണ കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയന്റെ വസതിയിലും വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ ഒ എം ആർ പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യു ജി പരീക്ഷ നടത്തുക. കേരളത്തിൽ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമ്മിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,14,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന്റെ പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
2: ഫ്യൂജ് ജോ ഹോതാ ഹൈ വ കിസി ബി ഗോളാ ബാരൂദ് കാ സബ്സേ യ ഇംപോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടറി ഷെൽ ഹോ ബോംബ് ഹോ യ കോയി ബി യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂജ് കേ സബ് ബേക്കാർ ഹൈ. यहां बनने वाले अत्याधुनिक फ्यूज हमारी सेनाओं को ताकत देंगे और यह प्रोजेक्ट हमारी एमिनिशन मैन्युफैक्चरिंग में सेल्फ रिलायंस आत्मनिर्भरता का एक नया चैप्टर जोड़ेगा.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സി എൻ ജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പി വി സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചു പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21. എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99

0: 0.7 വിജയം. കേരളത്തിൽ കാലവർഷം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി.
2: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് ജനകീയ മുന്നേറ്റത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിക്കുന്നു. ഒപ്പം ജെ ജയ്ദേവ്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗീഡിലേക്ക് സ്വാഗതം. റേഡിയോ ഗീഡിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനായ ബിബിൻ. സർ, ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ശ്രോതാക്കളോട് വിശദീകരിക്കാൻ പോകുന്നത്?
3: നമ്മൾ ഇതിനു മുന്നേ കേരളത്തിലെ ജനകീയ മുന്നേറ്റം, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഓഫ് കേരള എന്ന ഭാഗം നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗം നമ്മൾ ആദ്യം പഠിച്ച ജനകീയ മുന്നേറ്റമാണ് അഞ്ചുതം കലാപം 1697, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപം. അതിനുശേഷം പഠിച്ചു 1721 April 15, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം,
2: ആറ്റിങ്ങൽ
3: കലാപം. അതിനുശേഷം നമ്മൾ പഠിച്ചു കുളച്ചിൽ യുദ്ധം 1741 August 10, കേരളത്തിൽ ഡച്ച് ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം. അതിനുശേഷം പഠിച്ചു പഴശ്ശി കലാപങ്ങൾ, മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ ആരുടേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പഴശ്ശി രാജാവിന്റേതാണ്. അതിൽ ഒന്നാം പഴശ്ശി കലാപമൊന്നും രണ്ടാം പഴശ്ശി കലാപവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെ, രണ്ടാം പഴശ്ശി കലാപം
2: 1800 to 1805
3: വളരെ ശരിയാണ്, 1800 മുതൽ 1805 വരെ. ഇനി പഠിക്കേണ്ടത് 1804 നായർ പട്ടാള ലഹള.
2: നായർ പട്ടാള ലഹള,
3: അതെ, 1804 നായർ പട്ടാള ലഹള അരങ്ങേറിയത്. തിരുവിതാംകുന്ന സേന പൊതുവെ അറിയപ്പെടുന്ന പേരാണ് നായർ പട്ടാളം അല്ലെങ്കിൽ നായർ പട. 1804 നായർ പട്ടാള ലഹള. തിരുവിതാംകുറിന്റെ സേനയായ നായർ പടയുടെ ആനുകൂല്യങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ദളവയായ വേലുത്തമ്പി ദളവ വെട്ടിക്കുറച്ചു. തൽഫലമായി ഈ സേന സമരം ചെയ്തു. ഈ സമരമാണ് നായർ പട്ടാള ലഹള. വർഷം ഓർമ്മിക്കുക 1804. PS ചോദ്യമാണ്, ആ സമയത്തെ രാജാവ് ആരാണ്? അദ്ദേഹം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്.
2: അവിട്ടം തിരുനാൾ ബാലരാമ,
3: അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയാണ് ഈ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ.
2: സ്വാതി തിരുനാൾക്കാരും പ്രായം കുറവായിരുന്നു,
3: പ്രായം കുറവാണ്. സ്വാതി ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടു, കാരണം തന്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ അധികാരത്തിലേറെ ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ടാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടത്. പക്ഷെ സ്വാതി അധികാരത്തിൽ വന്നില്ല, പകരം തന്റെ അമ്മയുടെ അനിജത്തിയായ
2: റീജന്റ്
3: റീജന്റ് പറഞ്ഞ അവിടെ നടപ്പിലാക്കി. റീജന്റ് റാണി ഗൗരി പാർവതിബായ് ആണ് അധികാരത്തിലേറിയത്.
2: റാണി ഗൗരി
3: പാർവതിബായ്.
2: റാണി ഗൗരി പാർവതിഭായ്. സർ, ഈ അവിട്ടം തിരുനാളിന് എത്ര വയസ്സുണ്ടപ്പോഴായിരുന്നു രാജ്യത്തിന്റെ അധികാരിയായി മാറിയത്?
3: ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്റെ 12 അധികാരത്തിലെത്തിയെന്നാണ് പറയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അധികാരം നോക്കി നടത്തിയില്ല അദ്ദേഹമല്ല, പകരം അദ്ദേഹത്തിന്റെ അമ്മാവന്മാരാണ്. തൽഫലമായിട്ട് അവിടെ നല്ല അഴിമതി നടന്നു. അഴിമതി നടന്നപ്പോൾ രാജ്യം കൊണ്ടുപോകാൻ വേണ്ടി വേലുത്തമ്പി ദളവ തന്റെ സേനയ്ക്കുണ്ടായിരുന്ന ആധിപത്യം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അതിന് ഫലമായിട്ടാണ് ഈ സമരം അരങ്ങേറിയത്.
2: സർ, അപ്പോൾ ഈ കുണ്ടറ വിളംബരത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
3: തീർച്ചയായും. 1809 January 11 കുണ്ടറ വിളംബരം. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ഈ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിലൂടെ അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നാട് നാട്ടുകാർ ഭരിക്കും.
2: നാട് നാട്ടുകാർ ഭരിക്കും,
3: അതെ. PS ചോദ്യമാണ്, നാട് നാട്ടുകാർ ഭരിക്കുമെന്ന് പ്രസ്താവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ്? അത് വേലുത്തമ്പി ദളവ. അങ്ങനെ അദ്ദേഹം കൊല്ലത്ത് നിന്നിട്ടാണ് ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നാട് നാട്ടുകാർ ഭരിക്കും, ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കൂ എന്നും പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ജനങ്ങളെല്ലാം വേലുത്തമ്പി ദളവയോടൊപ്പം നിന്നു. അങ്ങനെ വേലുത്തമ്പി ദളവയും ജനങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിച്ചു. അതിന് ഫലമായി ഈ സമരം അറിയപ്പെട്ടത് പേരാണ് കൊല്ലം കലാപം അല്ലെങ്കിൽ നാട്ടുകൂട്ടമിളക്കൽ. ഇതാണ്
2: കൊല്ലം കലാപം അല്ലെങ്കിൽ നാട്ടുകൂട്ടമിളക്കൽ.
3: അപ്പം കുണ്ടറ വിളംബരമാണ് കൊല്ലം കലാപമെന്നും നാട്ടുകൂട്ടമിളക്കലെന്നും അറിയപ്പെട്ടത്. അങ്ങനെ നാട് ഇളകി, ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ സംഘടിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒന്നും നോക്കിയില്ല, വേലുത്തമ്പി ദളവയെ വധിക്കാൻ തീരുമാനിച്ചു. വേലുത്തമ്പി ദളവയെ വധിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സേനാ നായകനാണ് കേണൽ ലീഗർ. ഒരുപാട് എക്സാമ്പിൾ ചോദിച്ച ചോദ്യമാണ്, വേലുത്തമ്പി ദളവയെ വധിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സേനാ നായകൻ ആരാണ്? അദ്ദേഹം കേണൽ ലീഗറാണ്. അങ്ങനെ വേലുത്തമ്പി ദളവ പല സ്ഥലങ്ങളും ഒളിച്ചിരുന്നു. അവസാനം ആദ്യം പോയത് കിളിമാനൂർ കൊട്ടാരത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജ രവിവർമ്മയുടെ ജന്മം കൊണ്ട്

0: പ്രശസ്തി ആർജിച്ച കൊട്ടാരമാണ് കിളിമാനൂർ കൊട്ടാരം. രാജക്കന്മാരിലെ ചിത്രകാരനെന്നും ചിത്രകാരന്മാരിലെ രാജാവെന്നും ചിത്രമെഴുത്തു കോയിത്തമ്പുരാനെന്നും അറിയപ്പെട്ട വ്യക്തിയാണ് രാജാരിവർമ്മ. അവിടെ ഇദ്ദേഹം അഭയം പ്രാപിച്ചു. അവിടെയും ബ്രിട്ടീഷുകാർ വളഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു. വീണ്ടും അവിടെയും ബ്രിട്ടീഷുകാർ വളഞ്ഞു. പിന്നെ തനിക്ക് ഓടാൻ വയ്യ എന്ന് കരുതി
1: ആത്മാഹുതി ചെയ്തു.
0: അതെ, തന്റെ വാളുകൊണ്ട് തന്റെ വയറ്റിൽ കുത്തി മരിക്കുകയും ചെയ്തു.
1: സർ, ഈ ഇദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്?
0: സ്മാരകം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി തന്നെയാണ്.
1: സർ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
0: പ്രതിമ സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്താണ്. മറ്റൊന്നുമല്ല, സെക്രട്ടേറിയറ്റ് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് വേലുത്തമ്പിദളവയാണ്.
1: സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ചത് ആയിലും തിരുനാളല്ലേ?
0: വളരെ ശരിയാണ്. എന്നാൽ കൊല്ലത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം ആദ്യമായി കൊണ്ടുവന്നത് വേലുത്തമ്പിദളവയാണ്. അദ്ദേഹം സ്ഥാപിച്ചത് കൊല്ലത്താണ്. ആ സെക്രട്ടേറിയറ്റ് മന്ദിരം കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സ്വാതി തിരുനാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് മുൻഭാഗം വേലുത്തമ്പിദളവയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ പ്രതിമ എന്നാണ് പറയപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ പ്രതിമ.
1: അപ്പം സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ പ്രതിമ ഏതായിരിക്കും സർ?
0: കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിമ വെള്ളയമ്പലത്തുള്ള ശ്രീ നാരായണ ഗുരുവിന്റെ പ്രതിമയാണ്.
1: രണ്ടാമത്തെ?
0: രണ്ടാം സ്ഥാനം മാർ ബെസേലിസ് കോളേജിലുള്ള യേശുക്രിസ്തുവിന്റെ പ്രതിമയാണ്. മൂന്നാം സ്ഥാനം വിഴിഞ്ഞത്തുള്ള യേശുക്രിസ്തുവിന്റെ പ്രതിമയാണ്. നാലാം സ്ഥാനം കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻഭാഗത്തുള്ള ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ പ്രതിമയാണ്. അഞ്ചാം സ്ഥാനം സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്തുള്ള വേലുത്തമ്പിദളവയുടെ പ്രതിമയാണ്. വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിക്ക് നൽകുന്ന പുരസ്കാരമാണ് വേലുത്തമ്പിദളവ പുരസ്കാരം. ഈ പുരസ്കാരം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ള മുഖ്യമന്ത്രി പേരാണ് വി എസ് അച്യുതാനന്ദൻ. അപ്പൊ ഒന്നുകൂടെ പറയാം, മികച്ച മുഖ്യമന്ത്രിക്ക് നൽകപ്പെടുന്ന പുരസ്കാരമാണ് വേലുത്തമ്പിദളവ പുരസ്കാരം. ഇത് ലഭിച്ച കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ. വേലുത്തമ്പിദളവയുടെ സ്മരണാർത്ഥം കോളേജും ഒരു സ്കൂളും സ്ഥാപിച്ചിട്ടുണ്ട്. അത് വി ടി എം എൻ എസ് എസ് കോളേജ് ധനുവച്ചപുരം, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ഉദയൻ കുളങ്ങര എന്ന സ്ഥലത്തിനടുത്തായിട്ട് ആണ് ഈ ധനുവച്ചപുരം. വി ടി എം എൻ എസ് എസ് കോളേജ്, വേലുത്തമ്പി എൻ എസ് എസ് കോളേജ് ധനുവച്ചപുരം.
1: സർ, അടുത്ത കലാപം ഏതാണ്? സർ,
0: കുറിച്ചിർ കലാപം. 1812 കുറിച്ചിർ കലാപം, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കലാപം അല്ലെങ്കിൽ ഗോത്ര കലാപം. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപം. മലബാറിൽ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആദിവാസി ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടപ്പിലാക്കിയ കലാപം. കുറിച്ചിർ കലാപം അരങ്ങേറിയ ജില്ല വയനാടാണ്. പ്രധാന കേന്ദ്രങ്ങൾ സുൽത്താൻ ബത്തേരി, മാനന്തവാടിയാണ്. തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ ജനങ്ങൾക്കുമേൽ, പ്രത്യേകിച്ചും ഈ കുറിച്ചർക്കുമേൽ അധിക നികുതി ഏർപ്പെടുത്തി. നൽകാൻ കഴിയാത്തതിനാൽ അവർ സമരത്തിലേക്ക് ഇറങ്ങി. ആ സമരമാണ് കുറിച്ചർ കലാപം. അപ്പൊ പി എസ് എ ചോദ്യമാണ്, ഇതിൽ കാരണക്കാരൻ ആരാണ്? ആരാണ്? തോമസ് വാർഡൻ. ഇതിന്റെ മുദ്രാവാക്യം ഇങ്ങനെയാണ്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക.
1: മിക്ക പി എസ് സി പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
0: അത്രേ ഉള്ളൂ കുറിച്ചിർ കലാപം. ഒരുപാട് എക്സാമ്പിൾ ആവർത്തിച്ചൊരു ചോദ്യമാണ്. ഇത്രേ ഉള്ളൂ കുറിച്ചിർ കലാപം 1812.
1: സർ, 1858 അച്ചിപ്പുഴ സമരം.
0: വളരെ ശരിയാണ്,
1: അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം.
0: തീർച്ചയായിട്ടും, ഇവർ വളരെ ഒരു ചെറിയൊരു സമരമാണ് ഈ അച്ചിപ്പുടവ സമരം.
1: ആറാട്ടുപുഴ വേലായുധ പണിക്കർ.
0: അതെ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1858 അച്ചിപ്പുടവ സമരം, നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറിനെ കുറിച്ച് പി എസ് സിയുടെ സ്ഥിരം ചോദ്യം, നവോത്ഥാന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി നമുക്ക് വേണമെങ്കിൽ മംഗൾ പാണ്ഡേ എന്ന് പറയാം.
0: ശരിയാണ്, ശരിയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഗവൺമെന്റ് പണിക്കർ പദവി നൽകി ആദരിച്ചതും ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കറിനെ. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നേതൃത്വം കൊടുത്ത ആദ്യത്തെ സമരമാണ് അച്ചിപ്പുടവ സമരം. അച്ചിപ്പുടവ എന്ന പുടവ അണിയുന്നതിന് വേണ്ടിയിട്ട് ചില വിലക്കുകൾ ഉണ്ടായിരുന്നു. അതിനെതിരെ നടപ്പിലാക്കിയ ഒരു സമരമാണ് അച്ചിപ്പുടവ സമരം.
1: ഓക്കെ സർ, 1859 ചാന്നാർ ലഹള നടന്നില്ലേ, മേൽമുണ്ട് ധരിക്കാൻ വേണ്ടി അല്ലേ?
0: വളരെ ശരിയാണ്,
1: അതിനെ പറ്റി ഒന്ന് ശ്രോതാക്കളോട് വിശദീകരിക്കാൻ.
0: തീർച്ചയായിട്ടും, 1859 ചാന്നാർ ലഹള. ചാന്നാർ ലഹള മേൽമുണ്ട് സമരമെന്നും മാറുമറയ്ക്കൽ സമരമെന്നും മുലമാറാപ്പ് സമരമെന്നും അറിയപ്പെട്ടു. ഈ സമരം അരങ്ങേറിയത് കോട്ടാർ, നാഗർകോവിലെ കോട്ടാറിലാണ് ആരംഭിച്ചത്. ചാന്നാർ ലഹള പഠിക്കുമ്പോൾ ഒന്നാം ചാന്നാർ ലഹള എന്ന് പറഞ്ഞ് പഠിക്കണം. 1822 ഒന്നാം ചാന്നാർ ലഹള അരങ്ങേറിയത്. നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികൾ. വളരെ ശരിയാണ്. തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നടപ്പിലാക്കിയ സമരമാണ് ഒന്നാം ചാന്നാർ ലഹള. വർഷം 1822.
1: വൈകുണ്ഠസ്വാമികളെ താൻ സ്വയം വിഷ്ണുവിന്റെ അവതാരമെന്ന്
0: പ്രഖ്യാപിച്ചത്. ശരിയാണ്.
1: സ്വാമിത്വവുമായി ബന്ധപ്പെട്ടത് ഇദ്ദേഹമല്ലേ?
0: വളരെ ശരിയാണ്.
1: വൈകുണ്ഠസ്വാമികൾ.
0: അപ്പൊ ഒന്നാം ചാന്നാർ ലഹള 1822 ആരംഭിച്ചത് കോട്ടാർ നാഗർകോവിൽ. തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ സമരം അരങ്ങേറിയത്. ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത് റാണി ഗൗരി പാർവതിബായിയാണ്.
1: റാണി ഗൗരി പാർവതിബായി.
0: ആ സമയത്ത് അവിടുത്തെ ബ്രിട്ടീഷ് റെസിഡന്റായ കേണൽ മൺട്രോ ഈ സമരത്തിൽ ഇടപെടുകയും ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാം ചാന്നാർ ലഹള. 1822 കേണൽ മൺട്രോ ഈ സമരത്തിൽ ഇടപെടുകയും അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകാമെന്ന് പറഞ്ഞു.

0: അങ്ങനെ ഒരുപാട് പേര് ക്രിസ്ത്യമതത്തിൽ ചേരുകയും അങ്ങനെ ഈ സമരം അവസാനിച്ചു. അതാണ് ഈ ഒന്നാം ചാന്നാർ ലഹള.
1: 1859 ചാന്നാർ ലഹളയെ പറ്റി എങ്ങനെയാണ് സാർ പറയാൻ പറ്റുന്നത്?
0: ഓക്കെ, പിൽക്കാലത്ത് 1859 ആയപ്പോ പല സ്ഥലങ്ങളിൽ മാറുമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരങ്ങൾ അരങ്ങേറി. ആ സമയത്ത് രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരുപാട് പേര് മതം മാറി പോകുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, മാറുമറയ്ക്കാൻ അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. 1859 ജൂലൈ 26 പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ്, മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, വർഷം 1859 ജൂലൈ 26. ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. പണ്ടുകാലത്ത് നമുക്ക് താഴ്ന്ന ജാതിക്കാർക്ക് മാറുമറയ്ക്കാം, പകരം എന്ത് നൽകണം, നികുതി നൽകണം. അങ്ങനെ നങ്ങേലി എന്ന ഒരു യുവതി നികുതി നൽകി മാറുമറച്ചുകൊണ്ടേയിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നികുതി നൽകാൻ നങ്ങേലിക്ക് കഴിയുന്നില്ല,
1: സ്വന്തം മാറുമുറച്ച് പ്രതിഷേധിച്ചല്ലേ.
0: വളരെ ശരിയാണ്. അങ്ങനെ നങ്ങേലിയുടെ നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് ജന്മിമാർ നിരന്തരം വന്നു. പൈസ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നങ്ങേലിയുടെ ഭർത്താവായ ചിരുതണ്ടനെ അവിടുത്തെ ജന്മിമാർ മർദ്ദിച്ചു. ഈ മർദ്ദനം കണ്ടു നിൽക്കാൻ പറ്റാത്തതിനാൽ നങ്ങേലി തന്റെ മാറ് ഛേദിച്ച് പ്രതിഷേധിച്ചു. ഓർമ്മിക്കണം, പി എസ് സിയുടെ ചോദ്യമാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്?
1: നങ്ങേലിയാണ്.
0: നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദു മതപ്രകാരം അന്ന് ചിത ഒരുക്കി സംസ്കരിക്കുമായിരുന്നു.
1: സതിയല്ലേ?
0: അതെ, സതി. ഒരു പുരുഷന്റെ ചിതയിൽ സ്ത്രീ ചാടിച്ചെത്താൽ അത് സതി എന്ന് പറയും. എന്നാൽ ഒരു സ്ത്രീയുടെ ചിതയിൽ പുരുഷൻ ചാടി മരിക്കുകയാണെങ്കിൽ അതിനെ പുരുഷ സതി എന്ന് പറയും. അങ്ങനെ കേരളത്തിൽ ആദ്യമായി പുരുഷ സതി നടന്നു. കേരളത്തിൽ ആദ്യമായി പുരുഷ സതി അനുഷ്ഠിച്ചത് ചിരുതണ്ടൻ, നങ്ങേലിയുടെ ഭർത്താവായ ചിരുതണ്ടൻ. അതും കൂടെ ഒന്ന് ഓർമ്മിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഇവിടെ ഓർമ്മിക്കേണ്ടത് 1859 ചാന്നാർ ലഹള, ഒന്നാം ചാന്നാർ ലഹള എന്ന് ചോദിക്കുകയാണെങ്കിൽ 1822 മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, വർഷം 1859 ജൂലൈ 22.
1: അടുത്ത സമരം ഏതാണ്?
0: മൂക്കുത്തി സമരം. 1860 മൂക്കുത്തി സമരം അരങ്ങേറിയത്. 1860 മൂക്കുത്തി സമരം. നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈ സമരം അരങ്ങേറിയത് പന്തളം, പത്തനംതിട്ട ജില്ലയിലാണ്. ഒരു യുവതി മൂക്കുത്തി അണിഞ്ഞ് പന്തളം ചന്തയിൽ പ്രവേശിക്കുകയും ജന്മിമാര് ആ യുവതിയെ തടയുകയും ആ മൂക്കുത്തി മാംസത്തോടെ വലിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പ്രതിഷേധിച്ച സമരമാണ് മൂക്കുത്തി സമരം. പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് മൂക്കുത്തി സമരം നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത് പഠിക്കുന്നത് 1865 പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂർ ഭൂമി ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും ദാനമെന്നും പണ്ടാരവകയെന്നും തിരിച്ചിരുന്നു.
1: ഇത് നടപ്പിലാക്കിയ രാജാവ് ആയിലും തിരുനാൾ.
0: വളരെ ശരിയാണ്, ആയിലും തിരുനാൾ. പക്ഷെ ഇങ്ങനെ തിരിച്ചൊരു റവന്യൂ മന്ത്രിയുണ്ട്, പള്ളിയാടി മല്ലൻ ശങ്കരൻ. അപ്പൊ തിരുവിതാംകൂർ ഭൂമി ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും ദാനമെന്നും പണ്ടാരവക എന്നും തിരിച്ചിരുന്നു. വസ്തുക്കളില്ലാത്ത കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് പണ്ടാരവക ഭൂമിയിൽ നിന്നും വസ്തുക്കൾ ദാനം ചെയ്ത വിളംബരമാണ് പണ്ടാര പാട്ട വിളംബരം. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. ഈ വിളംബരം തിരുവിതാംകൂറിന്റെ മേഘനാകാർട്ട എന്നും തിരുവിതാംകൂറിന്റെ കർഷകരുടെ മേഘനാകാർട്ട എന്നും അറിയപ്പെട്ടു.
1: മേഘനാകാർട്ട നടന്നത് 1215
0: 1215 ജോൺ സെക്കൻഡ് റണ്ണിമേഡ് എന്ന സ്ഥലത്ത് മനുഷ്യന്റെ പല അവകാശങ്ങളും അംഗീകരിച്ചതായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ആ ഉടമ്പടിയാണ് മേഘനാകാർട്ട.
1: ആദ്യമായി ഹേബിയസ് കോർപ്പസ് എന്ന പദം വന്നതും ഇതിൽ നിന്ന്.
0: മേഘനാകാർട്ട എന്നാണ്. അതിനുശേഷം മനുഷ്യന്റെ എവിടെയെങ്കിലും ഒരു അവകാശം വരികയാണെങ്കിൽ ഈ മേഘനാകാർട്ട എന്ന പദം ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിന്റെ മേഘനാകാർട്ട എന്നും തിരുവിതാംകൂറിന്റെ കർഷകരുടെ മേഘനാകാർട്ട എന്നും അറിയപ്പെട്ടു.
1: സാർ, കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം ഏതാണ്?
0: 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം അരങ്ങേറി. ആലപ്പുഴ ജില്ലയിലാണ് ഈ സമരം അരങ്ങേറിയത്. നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കർഷക സമരം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഓടിവരുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരമാണ് അയ്യങ്കാളി നയിച്ചത്. പല ടെക്സ്റ്റ് ബുക്കിലും പല ചോദ്യങ്ങളിലും കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ അയ്യങ്കാളി മാത്രമേ വരാറുള്ളൂ. അതിന്റെ ഫലമായിട്ട് നമ്മൾ എല്ലാവരും അയ്യങ്കാളി ഓർമ്മിച്ചു വയ്ക്കും. എന്നാൽ ശരിക്കും 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. പണ്ടുകാലത്ത് ഒറ്റമുണ്ട് എന്ന സംവിധാനം ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. പിൽക്കാലത്ത് അത് അനുവദിക്കുകയും അങ്ങനെ അവർ ധരിച്ചൊരു രീതിയാണ് ഈ ഒറ്റമുണ്ട് സംവിധാനം. അങ്ങനെ ഒറ്റമുണ്ട് അണിഞ്ഞ് ആലപ്പുഴയിൽ പല ഭാഗത്ത് പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ നടന്നു. എന്നാൽ അവിടുത്തെ ജന്മികൾ ഇതിനെ പ്രതിഷേധിച്ചു. ഇതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടപ്പിലാക്കിയ സമരമാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ പറഞ്ഞു, നിങ്ങൾ ഇനി പാടത്തേക്ക് ഇറങ്ങണ്ട, കാരണം ജന്മിമാരുടെ ഇടപെടൽ അങ്ങനെ ആ രീതിയിലായിപ്പോയി. അതിന്റെ ഫലമായി നടന്നൊരു സമരമാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം എന്ന് ഓർമ്മിക്കണം. ഇത്ര ഓർമ്മിച്ചെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അരങ്ങേറിയത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്.
1: ചേർത്തല
0: ഒറ്റമുണ്ട് സംവിധാനവുമായി ബന്ധപ്പെട്ടെന്ന് ഓർമ്മിക്കണം. അടുത്ത് പഠിക്കേണ്ട സമരമാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് ജന്മി കുടിയാൻ വിളംബരം, വർഷം 1867. ഇപ്പൊ നമ്മൾ പഠിച്ച വർഷങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും കറക്റ്റ് ഓർഡറായിട്ടാണ് പൊക്കൊണ്ടേയിരിക്കുന്നത്.
1: ക്രോണോളജിക്കൽ ഓർഡറിൽ പോകുന്നുണ്ട്.
0: പഠിക്കേണ്ട കുറച്ച്

0: അറുപത്
1: ബിസിയായിരിക്കും.
0: ആയിരത്തി എണ്ണൂറ്റി 1865 പണ്ടാരപ്പാട്ട് വിളംബരം, 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം, 1867 ജന്മി കുടിയാൻ വിളംബരം. ആയില്യം തിരുനാൾ തന്നെയാണ് ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചത്. ജന്മി എന്ന വാക്കിനർത്ഥം ജന്മന ഭൂസ്വത്ത് ഉള്ളവരാണ് ജന്മിമാർ.
1: ലാൽ ലോഡ് അല്ലേ സാർ?
0: അതെ അതെ. അപ്പൊ 1867 ജന്മി കുടിയാൻ വിളംബരം. ഈ ജന്മിമാരുടെ കീഴിൽ പണിയെടുക്കുന്ന കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് കൃത്യമായി ജോലി ചെയ്യേണ്ട സമയം, കൂലി, ആഹാരം ഇതൊക്കെ നിർണയിച്ചൊരു വിളംബരമാണ് ജന്മി കുടിയാൻ വിളംബരം. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ജോലി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം, ശമ്പളമില്ല, ചില ആൾക്കാർ ആഹാരം കൊടുക്കാറില്ല. അപ്പൊ ഇതൊക്കെ ഒരു നിർണയിച്ചൊരു വിളംബരമാണ് ജന്മി കുടിയാൻ വിളംബരം. വർഷം 1867 പുറപ്പെടുച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. PS ചോദ്യം, കർഷകരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തിയ വിളംബരം ഏതാണ്?
1: ജന്മി കുടിയാൻ
0: വിളംബരം, ആയില്യം തിരുനാൾ.
1: അടുത്ത സമരം ഏതാണ് സാർ?
0: 1891 January 1 മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഉന്നത ജോലികളിൽ തദ്ദേശീയരെ പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോട് GP പിള്ള, ഗോവിന്ദ പരമേശ്വരപിള്ള സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. വർഷം 1891 January 1. ഇപ്പൊ നേതാവ് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ GP പിള്ള.
1: ബാരിസ്റ്റർ GP പിള്ളയാണോ?
0: അതാണ്, ബാരിസ്റ്റർ GP പിള്ള, ഗോവിന്ദ പരമേശ്വര പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ള.
1: മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയ CV രാമൻ പിള്ള.
0: വളരെ ശരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ളയാണ്. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രവും മാർത്താണ്ഡവർമ്മയാണ്. കോടതി വിധിയിലൂടെ നിരോധിക്കപ്പെട്ട ആദ്യ ചിത്രവും മാർത്താണ്ഡവർമ്മയാണ്. അത് രചിച്ച കേരള സ്കോട്ട് എന്നറിയപ്പെട്ട, വാഗ്ദേവതയുടെ ഭടൻ എന്നറിയപ്പെട്ട CV രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. മലയാളി മെമ്മോറിയൽ വേണ്ടി 10028 പേർ ഒപ്പിട്ടു. 10028 ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചൊരു ചോദ്യമാണ്. മലയാളി മെമ്മോറിയൽ എത്ര പേർ ഒപ്പിട്ടു? 10028. മലയാളി മെമ്മോറിയലിന് വേണ്ടി ആദ്യം ഒപ്പുവച്ചത് KP ശങ്കരമേനോൻ, രണ്ടാമത് GP പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു, നാലാമത് CV രാമൻ പിള്ള. 10028 പേർ ഒപ്പിട്ടു എന്ന് പറഞ്ഞു. PSC നിരന്തരം ചോദിക്കാറ്, ഇതിൽ മൂന്നാമത് ഒപ്പിട്ടതാരാണ്? ഡോക്ടർ പൽപ്പുവാണ്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം, തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യവും എന്ന ലഘുലേഖനവും തയ്യാറാക്കിയത് GP പിള്ളയാണ്. ഇതൊരു നിവേദനമാണെന്ന് പറഞ്ഞു. ഈ നിവേദനം സമർപ്പിച്ചത് അവിടുത്തെ രാജാവായ ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയൽ വേണ്ട നിർദ്ദേശം നൽകിയ വിദേശിയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് നോർട്ടൺ. ഈ നിവേദനം ശ്രീമൂലം തിരുനാൾ പരിഗണിക്കുകയും കൃത്യമായി ഒരു പരിഗണന മലയാളി മെമ്മോറിയൽ നൽകുകയും ചെയ്തു. ഈ ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഒന്നുകൂടി പറയാം, 1891 January 1 മലയാളി മെമ്മോറിയൽ. നേതാവ് GP പിള്ള, ഗോവിന്ദ പരമേശ്വര പിള്ള എന്നറിയപ്പെട്ട ബാരിസ്റ്റർ GP പിള്ള. മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക്. ആ മുദ്രാവാക്യവും ലഘുലേഖനം തയ്യാറാക്കിയത് GP പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ള. ഒപ്പിട്ട അംഗങ്ങൾ 10028. ഒന്നാമത് KP ശങ്കരമേനോൻ, രണ്ടാമത് GP പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു. സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. അദ്ദേഹം ഈ നിവേദനം പരിഗണിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട നിയമ ഉപദേശം നൽകിയത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ നോർട്ടനാണെന്ന് ഓർമ്മിക്കണം.
1: ഇതൊരു വിജയമായിരുന്നല്ലോ സാർ.
0: ശരിയായി, ഇത് മലയാളി മെമ്മോറിയൽ ഒരു വിജയമാണ്.
1: അപ്പൊ മലയാളി മെമ്മോറിയൽ വിജയമാണല്ലോ അല്ലേ സാർ?
0: ശരിക്കും വിജയമാണ്. അതുകൊണ്ട് തന്നെ വന്നു എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് എതിരെ നടന്ന ഒരു നിവേദനമാണ് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം തിരുവിതാംകൂറിലെ ഉന്നത ജോലികളിൽ തദ്ദേശീയരെ പരിഗണിക്കണം, വിദേശികളെ പരിഗണിക്കാൻ പാടില്ല. എന്നാൽ എതിർ മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ ഉന്നത ജോലികളിൽ തദ്ദേശീയരെ പരിഗണിക്കാൻ പാടില്ല. മലയാളി മെമ്മോറിയലിന് എതിരെ സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടത്. ചെങ്കോട്ട് രാമയ്യനാണ് ഇതിന്റെ നേതാവ്. ചെങ്കോട്ട് രാമയ്യർ, രാമയ്യർ, ചെങ്കോട്ട്
1: രാമയ്യർ.
0: വർഷം 1891 June 1. 1891 June 1 ഈ നിവേദനം ശ്രീമൂലം തിരുനാള് ാണ് സമർപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പരിധിവരെ തദ്ദേശീയർക്ക് പ്രാധാന്യം നൽകിയേ പറ്റൂ എന്നാണ് ഈ നിവേദനത്തിലൂടെ അദ്ദേഹം അറിയിച്ചത്.
1: ഇത് പൂർണ്ണമായ ഒരു വിജയമല്ല എന്ന് പറയാല്ലേ.
0: എതിർ മെമ്മോറിയൽ പരാജയം തന്നെയാണ്.
1: ഭാഗികമായ ഒരു വിജയമല്ല.
0: വിജയമല്ല, കാരണം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് തദ്ദേശീയർക്ക് ഒരു പരിഗണന നൽകിയേ പറ്റത്തുള്ളൂ. തൽഫലമായിട്ട് ഈ നിവേദനം പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ കേരളത്തിലെ ജനകീയ മുന്നേറ്റം നമ്മൾ ആദ്യം നോക്കിയ സമരം അഞ്ചുതെങ് കലാപം, അതിനുശേഷം ആറ്റിങ്ങ കലാപം, അതിനുശേഷം കുളച്ചൽ യുദ്ധം, അതിനുശേഷം പഴശ്ശി കലാപങ്ങൾ, അതിനുശേഷം നമ്മൾ ഇന്ന് നോക്കിയത് നായർ പട്ടാള ലഹള 1804, അതിനുശേഷം 1809 കുണ്ടറ വിളംബരം, അതിനുശേഷം 1812 കുറിച്ചർ കലാപം, അതിനുശേഷം 1858 അച്ചിപ്പുടവ സമരം, അതിനുശേഷം 1859 ചാന്നാർ ലഹള, അതിനുശേഷം 1860 മൂക്കുത്തി സമരം, അതിനുശേഷം 1865 പണ്ടാര പാട്ട വിളംബരം, അതിനുശേഷം 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം, അതിനുശേഷം 1867 ജന്മി കുടിയാൻ വിളംബരം, അതിനുശേഷം 1891 January 1 മലയാളി മെമ്മോറിയൽ, അതിനുശേഷം 1891 June 3 എതിർ മെമ്മോറിയൽ. ഇത്രയും സമരങ്ങളാണ് നോക്കിയത്. സമരങ്ങൾ വളരെ ബേസ് ഏരിയയാണ്. PSC പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും ഈ സമരങ്ങൾ കാണുക, കേൾക്കുക, പഠിക്കുക. പി എസ്

0: ജോലി നേടുക.
1: വളരെ ഒരു ഇൻഫോർമേറ്റീവ് ഒരു സെഷൻ ആയിരുന്നു സാർ, വളരെ നന്ദി. അടുത്ത എപ്പിസോഡിനായി ഓരോ ശ്രോതാക്കളും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം.
0: നന്ദി, നമസ്കാരം.
1: നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനകീയ മുന്നേറ്റത്തെക്കുറിച്ച് അധ്യാപകനായ വിപിൻ സംസാരിച്ചത്. ഒപ്പം ജെ ജയ്ദേവ്, നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം തേജസ്. യുവവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കായലും കയറും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ.വി. മഹാദേവൻ.

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
3: സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ കല്ലിയൂർ വിശ്വംഭരൻ എഴുതിയവതരിപ്പിക്കുന്ന കവിതകളും സജു ഡി കള്ളിക്കാട് എഴുതിയവതരിപ്പിക്കുന്ന കഥയുമാണ്. സാഹിത്യവേദിയിൽ ആദ്യം കല്ലിയൂർ വിശ്വംഭരൻ എഴുതിയവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത വിശ്രമം.

0: കല്ലിയൂർ വിശ്വംഭരൻ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി സജു ഡി കള്ളിക്കാട് അവതരിപ്പിക്കുന്ന കഥ നിലാവ് ഒഴിയുന്ന വഴികൾ.
1: ദേവനന്ദനെക്കുറിച്ച് അപ്രിയമായത് കേൾക്കുമ്പോഴൊക്കെയും എന്റെ മനസ്സിന് വല്ലാത്ത പിടച്ചിലായിരുന്നു. അവിശ്വസനീയമെന്നതുപോലെ അവ്യക്തവുമായിരുന്നു ആ വാർത്ത. ദേവനന്ദനെന്ന ഞങ്ങളുടെ സുഹൃത്ത് കൊല്ലപ്പെട്ടുവെന്നും അതല്ല അവൻ ആരെയോ കൊല്ലുകയാണ് ചെയ്തതെന്നുമുള്ള ആ വാർത്തയിൽ ഉടനീളം ചില സംശയങ്ങൾ കുരുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരാളെ കൊന്നുവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രാമവാസികൾക്ക് അത് വിശ്വസിക്കാനാവില്ല. അവൻ ഞങ്ങൾക്ക് ആരായിരുന്നു? വ്യക്തമായി നിർവചിക്കാൻ ആവാത്ത വിധം ഞങ്ങളുടെ കടലോര ഗ്രാമത്തിന്റെ എന്തൊക്കെയോ ആയിരുന്നു അവൻ. വർഷങ്ങൾക്ക് മുൻപുള്ള ചില വൈകുന്നേരങ്ങൾ, ഞങ്ങൾ കൂട്ടുകാരൊക്കെ 8-ലോ 9-ലോ ഒക്കെ പഠിക്കുന്ന കാലം, കടൽ തീരത്തെ കരിമണലിൽ കിടക്കുന്ന ഞങ്ങൾക്കൊപ്പം അവനും ഉണ്ടാകുമായിരുന്നു. സൂര്യൻ ചുവന്നതൊടുത്ത് കടലിൽ വീണ് കൈകാലുകളിട്ടടിച്ച് താഴേക്ക് പോകുന്നതിന് പലപ്പോഴും ഞങ്ങൾക്കൊപ്പം അവനും സാക്ഷിയായിരുന്നു. ആ സമയം ആകാശത്തിന് എന്തൊരു സൗന്ദര്യമാണ്! ആ സായാഹ്ന ഭംഗിയെക്കുറിച്ച് ആ നേരം അവൻ വാതോരാതെ സംസാരിക്കുമായിരുന്നു. പകൽ വഴിമാറുമ്പോൾ കടലിൽ തത്രപ്പെട്ട് ഓടി നടക്കുന്ന മത്സ്യങ്ങളെ കുരുക്കാൻ മത്സ്യത്തൊഴിലാളികൾ കടലിൽ വലയറിഞ്ഞ് ചെറുവള്ളങ്ങൾക്ക് മീതെ കാത്തിരിക്കുന്നുണ്ടാവും. രാത്രിയിൽ വല വലിക്കാനായി വള്ളങ്ങളിൽ വിളക്കുകൾ തെളിക്കുമ്പോൾ ഏതോ ദ്വീപിലെ കാഴ്ചയായേ കരയിലുള്ളവർക്ക് തോന്നും. കുറെ കഴിയുമ്പോൾ മത്സ്യങ്ങളും കയറ്റിവരുന്ന വള്ളങ്ങളെക്കൊണ്ട് തീരം നിറയും. മീൻ വാങ്ങുവാൻ വരുന്ന വണ്ടിക്കാരുടെയും മറ്റ് കച്ചവടക്കാരുടെയും തിരക്കുകളാൽ തീരം വീർപ്പുമുട്ടും. ഈ ബഹളങ്ങൾക്കിടയിൽ ഓടിയും ചാടിയും നടന്ന ഞങ്ങളുടെ ബാല്യകാലം, ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന ആ തീരവും തീരത്തെ വീടുകളും പല പല കാലങ്ങളിലായി കടൽ ഒഴുക്കിക്കൊണ്ടുപോയി. കടൽക്ഷോഭത്താൽ വിറകൊള്ളുന്ന തീരത്ത് അലമുറയിട്ട് കരയുന്ന സ്ത്രീകളും കുട്ടികളും, കിടപ്പാടം നഷ്ടപ്പെട്ട വേദനയോടെ ക്യാമ്പുകളിൽ അഭയം തേടുന്നവർ, അതൊക്കെ അന്നത്തെ കാഴ്ചകളായിരുന്നു. ഞങ്ങളുടെ കോളേജ് പഠനകാലത്ത് നാട്ടിൽ രൂപീകരിച്ച കലാസാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റായി ദേവനന്ദനും സെക്രട്ടറിയായി ഞാനും കുറെ കാലം പ്രവർത്തിച്ചതുകൊണ്ടുകൂടിയാവണം മറ്റാരുമായും ഇല്ലാത്തത്ര ഒരടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഡിഗ്രി പഠന കാലയളവിലാണ് ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ദേവനന്ദന്റെ കുടുംബ പശ്ചാത്തലം താളം തെറ്റി പിടിയാൻ തുടങ്ങിയത്. അസ്വസ്ഥതയുടെ കൊടും വേനൽ നിറഞ്ഞ് അവന്റെ മനസ്സ് പൊള്ളിക്കൊണ്ടിരുന്ന നാളുകൾ. അമ്മ ഒരു ക്യാൻസർ രോഗിയായി മാറിയെന്ന യാഥാർത്ഥ്യം അവൻ പതുക്കെ പതുക്കെ അംഗീകരിച്ചു തുടങ്ങിയ കാലം. അച്ഛൻ വില്ലേജ് ഓഫീസ് പഠിക്കൽ ആവശ്യക്കാർക്ക് അപേക്ഷ എഴുതി കൊടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ആ കുടുംബത്തിന്റെ ആകെയുള്ള വരുമാനം. ഇസ്തിരിയിട്ട് നിവർത്തിയെടുത്ത വെളുത്ത ഖദർ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു നടക്കുന്ന അവന്റെ അച്ഛൻ ഒരിക്കലും സങ്കടങ്ങളൊന്നും പുറമേ കാണിച്ചിരുന്നില്ല. 3 മക്കളുടെ പഠനം, ഇളയ മകളായ നന്ദനയ്ക്ക് മാറി മാറി വന്ന പലവിധ രോഗങ്ങൾ, ദേവനന്ദന്റെ അമ്മയുടെയും സഹോദരിയുടെയും ചികിത്സാ ചെലവ് നാൾക്കുനാൾ ഏറി വന്നുകൊണ്ടിരുന്നു. വീടും വസ്തുക്കളും ഒക്കെയും കടത്തിലായി. കുടുംബത്തിന് കഴിയുന്നത്ര വെളിച്ചം പകർന്ന് അച്ഛൻ ഉരുകിത്തീരുകയാണെന്ന് തോന്നിയപ്പോൾ BSc പഠനം അവസാനിപ്പിച്ച് ദേവനന്ദൻ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി കയറി. അപ്പോഴും കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം അവൻ പഠനത്തിനായി ചെലവഴിച്ചു. ഒരു നാൾ തിരുവനന്തപുരത്ത് ഒരു അന്വേഷണാത്മക വാർത്താവാരികയിൽ ജോലി ശരിയായി എന്ന് പറഞ്ഞ് അവൻ വീട് വിട്ടു പോയതാണ്. പടിപടിയായി അവന്റെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതാണ് പിന്നീട് കണ്ടത്. അവന്റെ 2 സഹോദരിമാരുടെയും വിവാഹത്തിന് ശേഷമാണ് ദേവനന്ദൻ വിവാഹിതനായത്. അതോടെ ഗ്രാമവാസികൾ അവനെ കൂടുതൽ സ്നേഹിക്കുകയും

ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ഭാര്യ വന്ദന അഭ്യസ്തവിദ്യയും സുന്ദരിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമാണ്. രണ്ടുപേരും തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവർക്ക് 6 വയസ്സ് കഴിഞ്ഞ ഒരു മകളുമുണ്ട്. എന്താണ് സംഭവിച്ചത്? ചാനലുകൾ വിശദമായ വാർത്ത പുറത്തുവിട്ടുവന്ന വിവരം ഞങ്ങളുടെ സുഹൃത്ത് സേതുവാണ് പറഞ്ഞത്. തമ്പാനൂരിലെ റോഡരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരാളെ ദേവനന്ദൻ അടിച്ചുകൊന്നുവെന്നാണ് ചാനൽ വാർത്ത. ആ വാർത്ത വിശ്വസിക്കാനാവാതെ അവന്റെ ആത്മമിത്രങ്ങളായ ഞങ്ങൾ പകച്ചു നിന്നു. ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ ദേവനന്ദന് ഒരാളെ കൊല്ലാനാകുമോ? അതും തെരുവിൽ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന ഒരു യാചകനെ കൊല്ലുകയോ? ആ യാചകൻ എന്തു കുറ്റമാവും ചെയ്തിട്ടുണ്ടാവുക? തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തമായി കുറച്ച് ഭൂമിയും മനോഹരമായ വീടും അവൻ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. വീടല്ലെങ്കിൽ സ്വന്തമായി ഒരു ഫ്ളാറ്റ് എന്ന മോഹവും അവനിൽ ഉണ്ടായിരുന്നു. നീണ്ടുപോകുന്ന അവന്റെ സ്വപ്നങ്ങൾ. അത്തരം സ്വപ്നങ്ങളുമായി നടക്കുന്ന ദേവനന്ദൻ ഒരു തെരുവുതണ്ടിയെ കൊന്നുവെന്ന്? ഇല്ല, ഈ വാർത്ത അവനെ അറിയുന്നവർ ആരും വിശ്വസിക്കില്ല. അവസാനമായി ഞാൻ ദേവനന്ദനെ കണ്ടതും അവനോട് ഒരു രാത്രി ചെലവഴിച്ചതും 3 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനൊരു പി എസ് സി ടെസ്റ്റ് എഴുതാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അന്ന് ഏറെ നേരം അവൻ എനിക്കൊപ്പം ചെലവഴിച്ചു. കുറെ സമയം സംസാരിക്കുകയും ചെയ്തു. സാമൂഹ്യ പ്രവർത്തനം എന്ന പേരിൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ കാലത്തെക്കുറിച്ചായിരുന്നു അവന്റെ പരാതി. ആ പ്രായത്തിൽ കഠിനമായി അധ്വാനിച്ചിരുന്നുവെങ്കിൽ എത്രയോ പണം സമ്പാദിക്കാമായിരുന്നു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം, ബാക്കിസമയം നാം എന്തിനുവേണ്ടിയാണ് ചെലവഴിക്കുന്നത്? അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. 8 മണിക്കൂർ ഓഫീസിലും 8 മണിക്കൂർ വീട്ടിലും ഇരുന്ന് ഞാൻ ജോലി ചെയ്യുന്നു. വെറുതെ കളയാവുന്ന സമയം കൂടി ജോലി ചെയ്യുമ്പോഴാണ് നാം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് കൂടുതൽ അടുക്കുക. ടാർഗറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത്. ലക്ഷ്യത്തിലാണ് മനസ്സെങ്കിൽ നാം മറ്റൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കൂടി വന്ദനയ്ക്ക് സമയം കിട്ടിയിട്ടില്ല. ജീവിതത്തിന്റെ ടാർഗറ്റ് തികയ്ക്കാനുള്ള ഓട്ടത്തിൽ അവൾ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. അത് പറയുമ്പോൾ വല്ലാത്തൊരു ഗൌരവം അവനുണ്ടായിരുന്നു. അമ്മയും മുലപ്പാലും പ്രകൃതിയും ഒരു കാലത്ത് അവന് വിലപ്പെട്ടതായിരുന്നു. കരുതലും കരുണയും ഏറെയുള്ള വ്യക്തിയായിരുന്നു അവൻ. സൗന്ദര്യം നശിക്കുമെന്ന അജ്ഞതയാൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാതിരുന്ന ഒരമ്മയുടെ മുലപൊട്ടി വികൃതമാകുന്നതും ആ വൈകൃതം മുഖവും ശരീരവും ഏറ്റുവാങ്ങുന്നതും വിഷയമാക്കി ദേവനന്ദൻ എഴുതിയ കവിതയുടെ വരികളിൽ ചിലത് ഞാൻ ആ സമയം ഓർത്തുപോയി. പഠനകാലയളവിൽ സമാന വിഷയങ്ങൾ മുൻനിർത്തി അവൻ കുറച്ചൊക്കെ എഴുതുകയും ആനുകാലികങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സ്വന്തം നിലപാടുകളിൽ നിന്നും അണുവിട വ്യതിചലിക്കാത്ത കർക്കശക്കനായിരുന്നു ദേവനന്ദൻ. സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നും ആർജിച്ച മനക്കരുത്താണ് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ അവനെ പ്രാപ്തനാക്കിയതെന്നും ആത്മഹത്യ മുനമ്പിൽ നിന്നും അവനെ പലതവണ തിരികെ നടത്തിയത് പൊതുപ്രവർത്തനത്തിലൂടെ നേടിയ സൗഹൃദമാണെന്നും എത്രയോ തവണ അവൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവനത് എന്തു പറ്റിയെന്ന് ഞാൻ സ്വയം ചോദിച്ചുപോയി. ആ സമയം ഞാനും അവനും അല്പനേരം മൗനത്തിന്റെ കൂടാരം കയറുകയും ചെയ്തു. നീണ്ട മൗനത്തിന് ശേഷം അവനായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. സത്യത്തിൽ ഞാനൊന്ന് ചിരിച്ചിട്ടും കരഞ്ഞിട്ടും നാളുകൾ എത്രയായെന്നോ? ഞാൻ സ്വയം ചുരുങ്ങുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയാവുന്നത് നല്ലൊരു നാളേക്ക് വേണ്ടിയാണെന്ന് ഞാൻ എന്റെ മനസ്സിനോട് കൂടെ കൂടെ പറയാറുണ്ട്. ഞാൻ അത്ഭുതത്തോടെ അവനെ നോക്കി. ശേഷം ചോദിച്ചു, ഒരു കുഞ്ഞിനെ കൂടി നിങ്ങൾക്ക് വേണ്ടേ? ഈ തിരക്കിനിടയിൽ നിങ്ങൾ അത് മറക്കരുത്. നിങ്ങളുടെ ഈ യാന്ത്രിക ജീവിതത്തിൽ മോൾക്കൊരു കൂട്ടാവശ്യമാണ്. അത് കേട്ടതും ഒരു ശത്രുവിനെ എന്ന പോലെയാണ് അവൻ എന്നെ നോക്കിയത്. പിന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊരു മകളുണ്ടല്ലോ, അവൾ മിടുക്കിയ, ക്ലാസ്സിൽ ഫസ്റ്റ്. അത്രയും പറഞ്ഞവൻ നിർത്തി. അളന്നുകുറിച്ചുള്ള സംസാരം. ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ ദേവനന്ദൻ ആരോടും സംസാരിക്കുകയോ ഒന്ന് ചിരിച്ചു കാണിക്കോ പോലും ഇല്ലെന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു. നാട്ടിൽ വരുമ്പോൾ ഒക്കെയും അവൻ എന്നെ തേടി വരാറുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ദേവനന്ദൻ ചിരിച്ചു കണ്ട ഒരു നിമിഷവും എന്റെ ഓർമ്മയിലില്ല. ആ മനസ്സിന്റെ നിഗൂഢത പല നേരങ്ങളിലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പഠനമുറിയിൽ നിന്നും അടുക്കളയിലേക്ക് പോകുന്ന ദേവനന്ദന്റെ മകളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെയാണ് ആ കുട്ടി അകത്തേക്ക് പോയത്. ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് കീ കൊടുത്തുവിട്ട ഒരു പാവയെപ്പോലെ എന്നെ നോക്കി. ആ മകളെന്തേ ഒന്ന് ചിരിക്കാത്തതെന്ന് ഞാൻ സ്വയം ചോദിച്ചു. ഞാൻ ഒന്നല്ല, പലതവണ അവളെ നോക്കി ചിരിച്ചിട്ടും അത് കണ്ടതായി ഭാവിക്കാതെ പോയ കുട്ടി എന്നിലൊരു ചോദ്യമായി മാറിയിരുന്നു. പുതിയ വിവരങ്ങളുമായി എത്തിയ സുഹൃത്തുക്കൾക്ക് മുന്നിൽ എന്റെ ഓർമ്മകൾ മുറിഞ്ഞു. അറിഞ്ഞതൊക്കെയും സത്യമാണ്. ദേവനന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടിവിയിൽ മിന്നിമറയുന്ന കാഴ്ചകളിൽ ഞങ്ങൾ ഗ്രാമവാസികൾ കണ്ണും കാതും കൂർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം ലേഖകൻ സന്തോഷ് കുട്ടിയും ലൈനിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് സന്തോഷിനോട് ചോദിക്കാം. ഹലോ സന്തോഷ്, ഞാൻ ചോദിക്കുന്ന കേൾക്കാമോ? കൊലപാതകം ചെയ്തത് ദേവനന്ദനാണെന്ന പോലീസിന്റെ കണ്ടെത്തൽ സത്യം തന്നെയല്ലേ? ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? മറുഭാഗത്തു നിന്നും വരുന്ന മറുപടിയിലായി ഞങ്ങളുടെ ശ്രദ്ധ. പോലീസിന് അയാൾ നൽകിയ മൊഴി അനുസരിച്ച് ജീവിതത്തിൽ യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു തെരുവുതണ്ടി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായ അസഹിഷ്ണുതയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ആദ്യ വിവരം. അത് സത്യമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. വിചിത്രമായ ഈ ഉത്തരം ദേവനന്ദൻ ഒരു മാനസിക രോഗിയാണോ എന്ന സംശയം പൊതുവെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞന്മാർ ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരം കൊലപാതകങ്ങൾ വരുംകാലങ്ങളിൽ കേരളത്തിൽ കൂടുതലായി ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ ഐ ടി കമ്പനിയിൽ വിശ്രമമില്ലാതെ പണി ചെയ്ത് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർ ഏറെയാണ്. കുടുംബത്തോടൊപ്പം വേണ്ടത്ര സമയം ചെലവഴിക്കാൻ കിട്ടാത്തതിനാൽ ഇവരിൽ പലരുടെയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പണവും

0: ദിവസത്തും മണിമാളികയും ഒക്കെ ഉണ്ടായിട്ടും ഒന്ന് ചിരിക്കാൻ കഴിയാത്തവർക്ക് ഒരു തെരുവുതെണ്ടിയുടെ ചിരി അസ്വസ്ഥതയുണ്ടാക്കുമെന്നത് സ്വാഭാവികം മാത്രമാണെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഏതായാലും ഈ സംഭവം കേരളത്തെ ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന് വിചാരിക്കാം. ടിവിയിലെ കാഴ്ച മിന്നിമറയുന്നു. ഇത് ചുമ്മാ കള്ളക്കേസ, ഒരു എറുമ്പിനെ പോലും കൊല്ലാത്ത ചക്കൻ, ആരെയോ കൊന്നെന്ന് അത് പറഞ്ഞിട്ട് തുടർച്ചയെന്നോണം മറ്റെന്തോ പുലമ്പുന്ന വൃദ്ധയെ ഞങ്ങൾ നോക്കി നിന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ സുഹൃത്തും ഒരു ഐ ടി കമ്പനിയിലെ ജോലിക്കാരനുമായ വിനോദനെ ഫോണിൽ വിളിച്ചു. അവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദേവനന്ദനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ചെയ്തത് തെറ്റാണെന്ന് ദേവനന്ദൻ ഇനിയും അംഗീകരിച്ചിട്ടില്ലെന്നാണ് അവൻ പറഞ്ഞത്. ദേവനന്ദൻ അവനോട് പറഞ്ഞത് അവൻ ഓർത്തു പറഞ്ഞു. ആ തെരുവുതണ്ടി പലതവണ എന്നെ നോക്കി ചിരിച്ചു. ഒന്നുമില്ലാതെ അലഞ്ഞിടക്കുന്ന തെണ്ടികൾ, എന്നിട്ടും ചിരിക്കുന്നു, നമ്മളെ പരിഹസിക്കുന്നു. കൊന്നു, ആ തെണ്ടിയെ ഞാൻ അടിച്ചു കൊന്നു. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ അടങ്ങാത്ത ജ്വാലയുണ്ടായിരുന്നു. ഇത് സത്യമോ മിഥ്യയോ വിശ്വസിക്കാനാവുന്നില്ല. അവിശ്വസനീയമായ പല വാർത്തകളും ദിവസേന വന്നുകൊണ്ടിരിക്കെ ഈ വാർത്തയും വിശ്വസിച്ചേ പറ്റൂ. എന്തൊക്കെ ചെയ്തിട്ടും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ കിതയ്ക്കുന്നവന്, ഒന്ന് ചിരിക്കാൻ കഴിയാത്തവന് മറ്റൊരുവന്റെ ചിരി അസഹനീയമായേക്കാം. എന്റെ മുൻപിൽ നിന്നും ആരൊക്കെയോ ചിരിക്കുന്നു. കിടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവർ, ഒരു നേരം പോലും വയറു നിറയെ ആഹാരം കഴിച്ചിട്ടില്ലാത്തവർ, അവർക്കെങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? പണവും പദവിയും ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ സ്വയം ചോദിച്ചു. ചുമ്മാ ചിരിക്കാൻ ശ്രമിച്ചു. എന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നത് കണ്ടിട്ടാവണം കൂടെയുള്ളവർ ഉറക്കി ചിരിച്ചു, ഒപ്പം ഞാനും. അപ്പോൾ എന്റെ മനസ്സിന്റെ വെണ്മ അവിടെ ആകെ പടർന്നതുപോലെ ഞങ്ങൾ കടൽക്കരയിലേക്ക് നടന്നു. അപ്പോൾ സൂര്യൻ ചുവന്നതുടുത്ത് കടലിലേക്ക് ഇറങ്ങുവാൻ തയ്യാറെടുക്കുകയായിരുന്നു.
1: നിലാവ് ഒഴിയുന്ന വഴികൾ, സജു ഡി കള്ളിക്കാട് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

ആകാശവാണി അറിയിപ്പ് ശ്രദ്ധിക്കൂ. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aar@gmail.com.

മറ്റൊരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:05 മുതൽ 12 മണി വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495 9641 9 4 9 6 5 5 6 3 2 1. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് സമാപിക്കുന്നു.

0: പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൌജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൌണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക് ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാ പ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE യിലെത്തി. പ്രധാനമന്ത്രി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ

0: പിന്തുണ അറിയിക്കുകയും ചെയ്തു. യു എയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. രാജ്യത്തെ മൊത്തം കയറ്റുമതി ഏപ്രിൽ മാസത്തിൽ 80.8 ബില്യൺ US ഡോളറിലെത്തിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മികച്ച കയറ്റുമതിയും ഉൽപാദന മേഖലയുടെ സ്ഥിരതയാർന്ന പ്രകടനവുമാണ് നേട്ടത്തിന് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജ പരസ്യങ്ങൾ നൽകിയതിന് രാജസ്ഥാനിലെ രണ്ട് കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിഴ ചുമത്തി. മോഷൻ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് 10 ലക്ഷം രൂപയും സിക്കാറിലെ കരിയർ ലൈൻ കോച്ചിംഗിന് 5 ലക്ഷം രൂപയും പിഴ ചുമത്തിയതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യു ജി പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശർമ്മിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,10,456 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സെയ് പരീക്ഷ ജൂൺ അവസാനത്തോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കും. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി BD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടിയും അഭിനന്ദനം നേർന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാധവിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. യോഗത്തിൽ കായിക താരങ്ങളുടെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. താരങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ഈ മാസം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 91 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ലക്നൌ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനം ആചരിച്ചു. കുടുംബങ്ങൾ അസമത്വങ്ങൾ കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പോളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബിജു തിരുമല വൈദികളെഴുതി, ഇളയരാജ സംഗീതം നൽകി. യേശുദാസ്, സുശീല ചിത്ര എന്നിവർ പാടിയത്. ചിത്രം എന്റെ സൂര്യപുത്രൻ.

യുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ഭൗതിക ലോകം, പരിസ്ഥിതി, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, ഭൗമപ്രതിഭാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിന്റെ ആകെ തുകയെയാണ് പ്രകൃതി എന്ന് വിളിക്കുന്നത്. മനുഷ്യനിർമ്മിതമല്ലാത്ത സ്വാഭാവികമായി നിലനിൽക്കുന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ അടിസ്ഥാന ഗുണം, സ്വഭാവം എന്നീ അർത്ഥത്തിലും പ്രകൃതി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ജീവനുള്ളവയെക്കുറിച്ചും അവയ്ക്ക് ചുറ്റുപാടുമായുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണല്ലോ ജീവശാസ്ത്രം. അനുഭവം ഗുരു എന്നാണല്ലോ പറയാറ്. അപ്പോൾ ചുറ്റുവട്ടത്തു നിന്നും ലഭിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഗുരുസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് കുട്ടികളുടെ ജീവിത വളർച്ചയ്ക്ക് വളരെയേറെ സഹായകമാകും. ജീവശാസ്ത്രം കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ അല്ലേ? ജീവശാസ്ത്രത്തിന് പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമേയില്ല. ജീവശാസ്ത്രം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിശാസ്ത്രം പ്രകൃതിയിലൂടെ പഠിക്കുക, പ്രകൃതിയെ അറിഞ്ഞു പഠിക്കുക എന്നത് തന്നെയാണ്. ഒരു ഉദാഹരണം പറയാം. 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്ര പുസ്തകത്തിൽ ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പാഠഭാഗവും അതോട് ചേർന്ന് ബയോളജിക്കൽ ഇന്ററാക്ഷൻസ് അഥവാ ജീവി ബന്ധങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള ഭാഗമുണ്ട്. ഈ ഭാഗം കുട്ടികളിൽ ഉറപ്പിക്കാനായി ഒരു ക്യാമ്പസ് വാക്ക് അഥവാ സ്കൂൾ വളപ്പിലൂടെയുള്ള നടത്തം നടത്താൻ ടീച്ചർ തീരുമാനിച്ചു. കുട്ടികളും ടീച്ചറുമായി സ്കൂൾ പരിസരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പലതരത്തിലുള്ള വൃക്ഷലതാദികളും പൂച്ചെടികളും കാക്ക, പരുന്ത്, അണ്ണാൻ, ഓന്ത്, അരണ, പുഴുക്കൾ തുടങ്ങി പലവിധ ജീവികളും കുട്ടികൾ നിരീക്ഷിച്ച് കണ്ടെത്തി. അവരുടെ പരിസരത്തുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങൾക്ക് അവർ വ്യക്തമായി ജൈവവൈവിധ്യം എന്ന പേര് നൽകി. ശലഭപ്പാർക്കിലെ പൂവും പൂമ്പാറ്റയും, മാവിലെ ഇത്തിളും, പ്ലാവിലെ മരവാഴയും മൂടില്ലാത്താളിയും, വിളകൾക്കിടയിലെ കളകളും, പലതരത്തിലുള്ള ജീവിബന്ധങ്ങളായ പരാദജീവനം, കമൻസലിസം, മ്യൂച്വലിസം, മത്സരം എന്നിവയ്ക്കുദാഹരണങ്ങളാണെന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞ് വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രാപ്തി നേടി. ക്യാമ്പസ് വാക്കിന്റെ അവസാനം വന്നെത്തിയത് ക്യാൻറ്റീൻ മുറ്റത്താണ്. അവിടെ ജൈവവൈവിധ്യത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തൂ എന്ന പ്രവർത്തനത്തിന് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിരിക്കുന്നതും കരിയില കത്തിക്കുന്നതും കുഞ്ഞുങ്ങൾ കണ്ടെത്തിയത് വളരെ അതിശയകരമായി തോന്നി. ക്യാമ്പസ് വാക്ക് കഴിഞ്ഞ ഉടൻ അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികൾ പോയി. അത് കഴിഞ്ഞ് ഇടവേള സമയത്ത് കൂട്ടത്തിലെ കുറച്ച് കുട്ടികൾ ടീച്ചറെ കാണാൻ വന്നു. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവർ ചോദിച്ചു, ടീച്ചർ, ഞങ്ങൾ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ആക്കാനുള്ള പ്രവർത്തനം നടത്തിക്കോട്ടെ എന്ന്. എല്ലാ പിന്തുണയുമായി കുട്ടികളോടൊപ്പം ടീച്ചറും കൂടി. ജീവശാസ്ത്ര പഠനം ക്ലാസ് മുറിയിൽ നിന്നും പ്രകൃതിയിലേക്ക് ഇറങ്ങിയപ്പോൾ സംഭവിച്ച മാറ്റമാണ് മേൽപ്പറഞ്ഞത്. ഇനിയും പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ജീവിയുടെ പ്രകൃതി അറിഞ്ഞ് ജീവശാസ്ത്ര പഠനം നടത്തുമ്പോൾ ഓരോ കുട്ടിയും അവന്റെയും മറ്റു ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും ആ കോശങ്ങൾക്കുള്ളിൽ പല വിധത്തിലുള്ള കോശാംഗങ്ങളും അതിനുള്ളിലെ ജീവൽ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ പ്രാപ്തി നേടുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവ് നേടിയെടുക്കുന്നു. ജീവശാസ്ത്രം മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഓരോ ജീവിയെക്കുറിച്ചും ഓരോ ജീവിക്കും പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് നൽകുമ്പോൾ പ്രകൃതി എന്ന പാഠശാലയിലൂടെ നേരനുഭവങ്ങൾ നേടുന്ന കുട്ടിക്ക് കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും പഠനം ബഹു ഇന്ദ്രിയാനുഭവ പ്രധാനമായ ബോധന രീതിയിലൂടെ രസകരമായ ഒരു പ്രക്രിയയായി മാറുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പൊള്ളിക്കുന്ന ചൂട് ഈ വേനലവധിയെ വളരെ ദുഷ്കരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വിവേകശാലിയായ മനുഷ്യന് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് ഓരോ കുഞ്ഞുമനസ്സിലും ഉണ്ടാവേണ്ടതാണ്. ജീവികൾക്ക് ജീവശ്വാസവും ജീവജലവും ആഹാരവും തന്നു പോറ്റുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ മാലിന്യം കുറച്ച് മരങ്ങൾ വച്ചുപിടിപ്പിച്ച് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുഞ്ഞു കൈകളിൽ ഈ പ്രകൃതി സുരക്ഷിതമാക്കാൻ പ്രകൃതിയിലൂടെയുള്ള ജീവശാസ്ത്ര പഠനത്തിനു മാത്രമേ സാധിക്കൂ. നമ്മുടെ പൂർവികരിൽ നിന്നും നാം കടം കൊണ്ട ഈ ഭൂമി അതിന്റെ പച്ചപ്പ് മായാതെ സംരക്ഷിക്കാൻ, ഒരു മരം നടാൻ, നട്ടമരം പരിപാലിക്കാൻ ഓരോ കുട്ടികളും ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്തണം. മരം നൽകുന്ന തണലും ജീവശ്വാസവും അതിന്റെ വിലയും തിരിച്ചറിഞ്ഞ്
സ്വന്തം ചുറ്റുവട്ടത്തു നിന്നും

0: പിടി മണ്ണിൽ വിളയുന്ന തക്കാളിയും മുളകും വളർത്തിയെടുക്കാനുള്ള അവധിക്കാല പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും മാതാപിതാക്കളുടെ പിന്തുണയോടെ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ അവസരം ഒരുക്കുമ്പോൾ, ഡിജിറ്റൽ ലോകത്തിന്റെ മായാലോകത്തുനിന്നും പരിസരത്തിന്റെ പച്ചപ്പിലേക്കിറങ്ങി കുട്ടികളുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതാകും. ആഘോഷങ്ങളുടെ കാലത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വലിച്ചെറിയുന്ന വർണ്ണക്കടലാസുകൾക്കപ്പുറം ഓരോ ആഘോഷവും ഒരു ഓർമ്മയാക്കി മാറ്റുന്ന ഫലവൃക്ഷത്തൈകൾ കുട്ടികൾക്ക് നൽകി അത് വച്ചുപിടിപ്പിച്ച് പരിപാലിക്കാനുള്ള പരിശീലന കാലമായി ഈ അവധിക്കാല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം. ജീവശാസ്ത്രം ഓരോ ജീവന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനുള്ള പഠനമാകണം. ഓരോ ജീവി ബന്ധവും നിലനിർത്താനും പരിപാലിക്കാനും സഹായകരമാകുന്ന തരത്തിൽ കുട്ടികൾക്ക് നേരനുഭവം നൽകാൻ ജീവശാസ്ത്ര പഠനം പ്രകൃതി അധിഷ്ഠിതമാകണം. പഠനയാത്രകളും പരിസര നിരീക്ഷണവും ഇതിനായി പ്രയോജനപ്പെടുത്താം. പഠനം അനുഭവാധിഷ്ഠിതമാകണം. അത് ജീവശാസ്ത്ര പഠനം മാത്രമല്ല, എല്ലാ പഠനവും. ക്ലാസ് മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴമേറിയതും പ്രായോഗികവുമായ അറിവാണ് പ്രകൃതിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ജീവശാസ്ത്രം പഠിക്കേണ്ടത് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, ജീവനുള്ള പ്രകൃതിയിലൂടെയാണ്. വളരെ ഫലപ്രദമായ ഈ രീതിയിലൂടെ കുട്ടികൾക്ക് വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായി, അത് അറിവിന്റെ ദൃഢത ഉറപ്പുവരുത്തുന്നു. പുസ്തകങ്ങളിൽ നിന്നും വായിച്ചു പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോയേക്കാം. എന്നാൽ കാഴ്ചയിലൂടെയും അനുഭവങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. രണ്ടാമതായി, കുട്ടികളിൽ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ ഈ രീതി പ്രയോജനപ്പെടുന്നു. ചുറ്റുമുള്ള ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളരുന്നു. ഒരു ചെടിയിലെ ഇലകളുടെ അറേഞ്ച്മെന്റ്, പൂക്കൾ, പ്രാണികളുടെ ഘടന, ഇതൊക്കെ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമതായി, പഠനം രസകരമായ അനുഭവമാക്കി മാറ്റാൻ പ്രകൃതി അധിഷ്ഠിത പഠനം സഹായിക്കുന്നു. കുട്ടികളിലെ പഠനത്തോടുള്ള വിരസത മാറ്റി പഠന സമ്മർദ്ദം കുറച്ച് ജിജ്ഞാസ വർദ്ധിപ്പിക്കാൻ ഈ മാർഗം സഹായിക്കുന്നു. നാലാമതായി, പരിസ്ഥിതി ബോധം കുട്ടികളിൽ വളർത്താൻ സഹായിക്കുന്നു. പ്രകൃതിയെ അറിഞ്ഞു പഠിക്കുമ്പോൾ അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവ് സ്വാഭാവികമായി കുട്ടികളിൽ ഉണ്ടാകുന്നു. ഇത് ഭാവിയിൽ ഉത്തരവാദിത്തമുള്ള പൌരന്മാരെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അഞ്ചാമതായി, പ്രകൃതി അധിഷ്ഠിത പഠനം പ്രായോഗിക അറിവ് നൽകി കുട്ടികളെ പരിപോഷിപ്പിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ പഠനരീതി സഹായിക്കുന്നു. ഉദാഹരണത്തിന്, മണ്ണൊലിപ്പ് തടയാൻ സസ്യങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് നേരിട്ട് കാണുന്നത് വലിയൊരു പാഠമാണ്. അത് ഒരു പ്രകൃതി സംരക്ഷണ പ്രക്രിയയെ സഹായിക്കുന്നുമുണ്ട്. അടുത്തതായി, ശാസ്ത്രീയ ചിന്താഗതി വളരാൻ സഹായിക്കുന്നു. എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള ഉത്തരങ്ങൾ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താനും കുട്ടികൾ ശ്രമിക്കുന്നു. ഉദാഹരണം, കാലാവസ്ഥാ വ്യതിയാനം ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പ്രകൃതി നിരീക്ഷണത്തിലൂടെ കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നു. അടുത്തതായി, മാനസികവും ശാരീരികവുമായ ആരോഗ്യം വളർത്താനായിട്ട് ഈ രീതി കുട്ടികളെ സഹായിക്കുന്നു. ക്ലാസ് മുറിയിലെ വിരസത മാറ്റി പ്രകൃതിയുമായി ഇടപഴകുന്നത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും അവർക്ക് പഠനത്തിൽ കൂടുതൽ താൽപര്യം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ജീവനുള്ള പ്രകൃതിയിൽ നിന്നു തന്നെ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ കുട്ടികൾ കേവലം പഠിതാക്കളല്ല, മറിച്ച് ചെറിയ ശാസ്ത്രജ്ഞന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് അവരിൽ സഹാനുഭൂതിയും അന്വേഷണത്വരയും വളർത്തുന്നു. പഠനം ഹൃദ്യവും പ്രായോഗികവുമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ നടത്തുമ്പോൾ പഠനം രസകരമായ ഒരു അനുഭവമായി മാറുന്നു.
1: ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ. ആരണ്യകേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന

മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുടങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ടു നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപുഴയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.